പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി. ദാമോദരൻ, മലയ്ക്കുതാഴെ.

പുരാണമിത്യേവ ന സാധു സർവം ന ചാപി കാവ്യം നവമിത്യവദ്യം സന്ധപരീക്ഷ്യാനതരത്ഭജന്തേ മൂഢ പരപ്രത്യനേയ ബുദ്ധി. പഴയതെല്ലാം പൊന്നാണെന്ന് വിശ്വസിച്ച് പഴയ ആചാരങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് വാദിക്കുന്ന യാഥാസ്ഥിതികർ പലരുമുണ്ട്. അവരുടെ പക്ഷത്തിൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം മോശമാണ്. പഴമക്കാർ വളരെ ബുദ്ധിമാന്മാരും തനിക്കും മറ്റുള്ളവർക്കും ക്ഷേമകരങ്ങളായ കാര്യങ്ങൾ ചെയ്തിരുന്നവരും ആയിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. പാശ്ചാത്യ സംസ്കാരത്തിനടിമകളായി തീർന്നിട്ടുള്ള ആധുനികർ സ്വാർത്ഥമാത്ര പ്രേരിതരായി ചെയ്യുന്ന പ്രവൃത്തികൾ

വെറും ഭൗതികമായ ലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്യുന്നവയാകയാൽ അശാന്തിയിലേക്കും അസമാധാനത്തിലേക്കും നയിക്കും എന്നാണ് അവരുടെ നിഗമനം. സാഹിത്യത്തിലും പഴയ കൃതികൾ ഗുണഭൂയിഷ്ടങ്ങളാണെന്നും പുതുതായി ഉണ്ടാകുന്ന അന്തസ്സാരമില്ലാത്ത വാഗ്ദാനങ്ങൾ മാത്രമാണെന്നുമാണ് അവരുടെ അഭിപ്രായം. പഴമയും പുതുമയും തമ്മിലുള്ള ഈ മാറ്റം പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് പുരാതനമായ ഈ സുഭാഷിതം കാണിക്കുന്നത്. പഴമയിൽ പതിരുണ്ടാകും, പുതുമയിൽ പൂർണ്ണതയുമുണ്ടാകാം. ഗുണദോഷ സമ്മിശ്രമാണ് ഈ ലോകത്തിലുള്ളതെല്ലാം. അതിൽ പഴയതെന്നോ പുതിയതെന്നോ വ്യത്യാസമില്ല. വിദ്വാൻമാരായ സജ്ജനങ്ങൾ നല്ലവണ്ണം പരീക്ഷിച്ച് ഗുണദോഷ വിവേചനം ചെയ്ത് അരിയന്നങ്ങൾ പാലിനെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് പോലെ ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുകയും ദോഷങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതിൽ പഴയതോ പുതിയതോ എന്ന് നോക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഗുണദോഷങ്ങളെ തീർച്ചപ്പെടുത്തുന്നവർ മൂഢന്മാരാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള വിശേഷ ബുദ്ധിയെ വേണ്ടതുപോലെ ഉപയോഗിച്ച് പഴയതിലും പുതുമയിലുമുള്ള ഗുണദോഷങ്ങളെ സ്വയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ വാക്കുകൾ ഈ വിഷയത്തിൽ വിശ്വസിക്കുന്നത് പലപ്പോഴും ആപത്തിലേക്ക് നയിക്കും. മനുഷ്യർ എപ്പോഴും മനനശീലരായിരിക്കണം. മനനം കൊണ്ട് യാഥാർത്ഥ്യം കണ്ടറിയുവാൻ സാധിക്കുകയുള്ളൂ. സ്വയം സത്യം കണ്ടറിഞ്ഞ് അതനുസരിച്ച് പുരോഗമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലവും സാർത്ഥകവുമായിത്തീരുകയുള്ളൂ. സജ്ജനങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും അതിന് നമുക്ക് ആദർശമായി സ്വീകരിക്കാവുന്നതാണ്.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ പുലാക്കാട് രവീന്ദ്രന്റെ കവിത കാറ്റേനിയെ കൊണ്ടുവോ, ആലപിക്കുന്നത് സംയുക്ത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ കൗസ്തൂഭമണി സൈഗിയയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ

ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 വായന വസന്തം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് നാടകനേരം, നാടകം ഭാനുമതി 1-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ, 10 മണിക്ക് പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പുലാക്കാട്ട് രവീന്ദ്രന്റെ കവിത കാറ്റേനീ കണ്ടുവോ, ആലപിക്കുന്നത് സംയുക്ത.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംയുക്ത ആലപിച്ച പുലാക്കാട്ട് രവീന്ദ്രന്റെ കവിത കാറ്റേ നീ കണ്ടുവോ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 21. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 21 വർഷത്തിലെ 172-ാം ദിനമാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗയുടെ പ്രാധാന്യത്തെയും നേട്ടത്തെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നു. ജൂൺ 21 തന്നെയാണ് ലോക സംഗീത ദിനവും. മനുഷ്യജീവിതത്തിന്റെ താളക്രമം ചിട്ടപ്പെടുത്തുന്നതിൽ സംഗീതത്തിനുള്ള സ്ഥാനം ഓർമ്മപ്പെടുത്താനായി 1982 അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി ജാക്ക് ലാങ് ആണ് ഇങ്ങനെയൊരാശയം കൊണ്ടുവന്നത്. ജൂൺ 21 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1898 പസഫിക് സമുദ്രത്തിലെ ഗ്വാം ദ്വീപ് അമേരിക്കയുടെ ഭാഗമായി. 1945 ഒക്കിനാവ യുദ്ധം അവസാനിച്ചു. 1957 കാനഡയിലെ ആദ്യ വനിതാ ക്യാബിനറ്റ് മന്ത്രിയായി എല്ലൻ ലോക്സ് ഫെയക്ലോ സത്യപ്രതിജ്ഞ ചെയ്തു. 2002 ലോകാരോഗ്യ സംഘടന യൂറോപ്പിനെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചു. 2004 സ്പേസ് ഷിപ്പ് 1 ശൂന്യാകാശ യാത്ര നടത്തുന്ന ആദ്യ സ്വകാര്യ ശൂന്യാകാശ വാഹനമായി. 2006 പ്ലൂട്ടോയുടെ പുതിയതായി കണ്ടെത്തിയ 2 ഉപഗ്രഹങ്ങൾക്ക് നിക്സ് എന്നും ഹൈഡ്ര എന്നും പേരിട്ടു. മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന ആർ കെ ശേഖറിന്റെ ജന്മദിനവും പ്രമുഖ മലയാള കവിയായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രന്റെ ചരമദിനവും ജൂൺ 21
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന്. റിച്ചാർഡ് സ്റ്റീൽ. ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: പൊന്നാരത്ത് മഠത്തിൽ പ്രേമരാജൻ എഴുതി, രതീഷ് നിർമ്മലഗിരി ഈണം പകർന്ന്, നിത്യാനാഥ് കൊതേരി ആലപിച്ച ഗാനം എളമ്പാറയിൽ കുടികൊള്ളും.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം US ബുധനാഴ്ച ഒപ്പിട്ട ഇടക്കാല സമാധാന കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇറാൻ ശനിയാഴ്ച ഹോർമുസ് കടലിടുക്ക് അടച്ചു. 3 മാസത്തിലേറെയായി അടച്ചിട്ടിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇടക്കാല കരാറിന്റെ ഭാഗമായാണ് തുറന്നത്. കടലിടുക്കിലൂടെ ഒരു കപ്പലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ കേന്ദ്ര സൈനിക കമാൻഡ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തുന്നത്. പരീക്ഷാ കടലാസ് ചോർച്ച കാരണം റദ്ദാക്കേണ്ടി വന്ന നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്ത് 14 നഗരങ്ങളിലുമായി 5440 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് സർവ്വസജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. May 3 ആദ്യ പരീക്ഷ ചോദ്യക്കടലാസ് ചോർച്ച കാരണം റദ്ദാക്കേണ്ടി വന്നതിനാൽ പുനഃപരീക്ഷയിൽ രാജ്യമാകെ അധികൃതർ കനത്ത ജാഗ്രതയിലാണ്. പരീക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാജ്യവ്യാപക മോക് ഡ്രിൽ നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാന വിലയിരുത്തലിനായിരുന്നു മോക് ഡ്രിൽ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള യോഗാ ദിനാഘോഷം ഇന്ന് കൊൽക്കത്തയിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ജന്മദിനാശംസകൾ നേർന്ന് നേതാക്കൾ. സമഗ്ര വികസനത്തിനായുള്ള രാഷ്ട്രപതിയുടെ സംഭാവനകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ധൈര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ജനസേവനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും യാത്രയാണ് രാഷ്ട്രപതിയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. LDF സർക്കാർ വാഗ്ദാനം ചെയ്ത ഉറപ്പായ പെൻഷൻ അഷ്വേർഡ് പെൻഷൻ ഒഴിവാക്കി പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കാൻ VD സതീശൻ സർക്കാരിന് കേന്ദ്ര മാതൃക സ്വീകരിക്കേണ്ടി വരും. പഴയ പെൻഷനിലേക്ക് തിരിച്ചുപോവില്ലെങ്കിലും പങ്കാളിത്ത പെൻഷൻ പുതുക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പരമാവധി ആനുകൂല്യം ഉറപ്പാക്കേണ്ടി വരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി ഇക്കൊല്ലം ജനുവരിയിൽ രൂപവത്കരിച്ച വിദഗ്ധ സമിതിയിലേക്ക് കേരളം നിർദ്ദേശിച്ച വിദഗ്ധനെ ഏകപക്ഷീയമായി നീക്കി കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികൾ അനുസരിച്ചുണ്ടാക്കിയ സമിതിയിൽ നിന്നാണ് കേരള പ്രതിനിധി TK ശിവരാജിനെ കേന്ദ്ര അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയത്. കേന്ദ്ര ജലകമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറാണ് ശിവരാമൻ. പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഇടത് സർക്കാർ നൽകിയ ലൈഫ് ഭവന പദ്ധതിയെപ്പറ്റി ബജറ്റിലെ മൗനത്തിൽ ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. ലൈഫ് ഉപേക്ഷിക്കില്ലെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് അടുത്തിടെ മന്ത്രി KM ഷാജി പറഞ്ഞത്. ബജറ്റിൽ ലൈഫ് എന്ന വാക്കില്ല. മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഭവന പദ്ധതി നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ഈ 2 വിഭാഗവും ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താൽപര്യം കൂടി ഉണ്ടെന്ന വിമർശനവും ഉണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ

രക്ഷാ ഉപദേഷ്ടാക്കളുടെയും മുതിർന്ന പ്രതിനിധികളുടെയും യോഗം നാളെയും മറ്റന്നാളുമായി ഡൽഹിയിൽ നടക്കും. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷം വഹിക്കും. കോടിക്കണക്കിന് ടൺ അസംസ്കൃത എണ്ണയുമായി 3 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇന്ത്യൻ പതാക വഹിച്ച ദേശ് വൈഭവ്, ദേശ് വിഭോർ, സന്മാർ ഹെറാൾഡ് എന്നീ കപ്പലുകളാണ് ഇന്നലെ കടലിടുക്ക് കടന്നത്. 86,000 കോടിയിലധികം ടൺ അസംസ്കൃത എണ്ണയും 94 ജീവനക്കാരുമാണ് കപ്പലിൽ ഉള്ളത്. 2 മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള ദീർഘകാലത്തെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. തീവണ്ടികളിലെ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് റെയിൽവേ വൻ പിഴത്തുക ഈടാക്കി തുടങ്ങി. ഇനി ജനറൽ കോച്ചിൽ ടിക്കറ്റില്ലാതെ പിടിക്കപ്പെട്ടാൽ അടയ്ക്കേണ്ടുന്ന ചുരുങ്ങിയ ദൂരത്തിനുള്ള തുക 570 രൂപയാണ്. നിലവിൽ ഇത് 320 രൂപയായിരുന്നു. ജൻവിശ്വാസ് 2026 നിയമപ്രകാരം ടിക്കറ്റില്ലാ യാത്രയ്ക്കുള്ള കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തിയതോടെയാണ് ഈ വർധന വന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ മേൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം ലിങ്ക് വ്യാജമാണെന്ന് മിൽമ അറിയിച്ചു. ലിങ്ക് ക്ലിക്കു ചെയ്ത് വിവരം നൽകിയ വ്യക്തികൾക്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടതായി മിൽമയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. തട്ടിപ്പ് സന്ദേശവും ലിങ്കും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചു. പോലീസിൽ പരാതി നൽകി. അടുത്ത മാസം മുതൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 69 പ്രതിവാര അന്താരാഷ്ട്ര സർവീസുകളുണ്ടാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ച ഭൂരിഭാഗം സർവീസുകളും പുനരാരംഭിക്കുന്നതോടെയാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, റിയാദ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂലൈ 3 മുതൽ പുനരാരംഭിക്കും. പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് നാളെ രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ നടക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന PF പെൻഷൻ വെട്ടിക്കുറച്ച EPFOയുടെ നടപടി ഹൈക്കോടതി തടഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച ഒരു കൂട്ടം പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ഇടക്കാല ഉത്തരവ്. കവി, നിരൂപകൻ, വിവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ കവി പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 2022 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കലം പൂജയ്ക്കുള്ള കലങ്ങൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു. വൈശാഖ മഹോത്സവത്തിന്റെ 6-ാം ഘട്ടമായ മകന്നാൾ തൊട്ടുള്ള അകം ചടങ്ങുകൾക്ക് ഇന്നു മുതൽ തുടക്കമാകും. ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് കലം വരവ്. സ്ത്രീകളും വിശേഷവാദ്യങ്ങളും ആനകളും അക്കരെ സന്നിധിയിൽ നിന്ന് മടങ്ങി. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇനി ഗൂഢപൂജയുടെ നാളുകൾ. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷന്റെ വായന മാസാചരണ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ദീർഘകാലം മാതൃഭൂമിയുടെ ചീഫ് ജനറൽ മാനേജറും കമ്പനി സെക്രട്ടറിയുമായിരുന്ന MV ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ജി സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറിയായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 6-ാം തവണയാണ് ജനറൽ സെക്രട്ടറിയാകുന്നത്. ഹൈവേ പട്രോളിംഗിന്റെ ഭാഗമായി നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാറിടിച്ച് പരിക്കേറ്റ് മംഗളൂരു തേജസ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിലിക്കോട് സ്വദേശി KM സൂരജ്, ചിറ്റാരിക്കാൽ കുന്നുംകൈയിലെ അലോഷ്യസ് മാത്യു എന്നിവരുടെ കാൽ മുറിച്ചുമാറ്റി. അലോഷ്യസിന്റെ വലതുകാലും സൂരജിന്റെ ഇടതുകാലുമാണ് മുറിച്ചത്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഇരുവരും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ദേശീയപാതയിൽ പടന്നക്കാട്ടായിരുന്നു സംഭവം. കണ്ണൂർ ഉൾപ്പെടെയുള്ള ഉത്തരമലബാറിലെ ടൂറിസം വളർച്ചയ്ക്ക് ഉയർന്ന പരിഗണന നൽകുമെന്ന് ടൂറിസം സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തി സ്ഥിരീകരണം നടത്തി പോലീസ്. ഇതോടെ കല്ലറയിൽ അടക്കം ചെയ്തവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് സംശയം തീർന്നെങ്കിലും ഇതിൽ ഒരു മൃതദേഹം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംബന്ധിച്ച ദുരൂഹത നീക്കാൻ DNA പരിശോധന നടത്താൻ പള്ളി അധികൃതർ വീണ്ടും പോലീസിൽ പരാതി നൽകി. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി മടങ്ങിയ സംഘത്തിലെ കർണാടക സ്വദേശിയായ ഒരാളെ പയ്യാമ്പലത്ത് കടലിൽ കാണാതായി. ബംഗളൂരു റൂറൽ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് കാണാതായത്. ഇയാൾക്കുള്ള തെരച്ചിൽ തുടരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ തിരയിൽപ്പെട്ട മനോജിനെ ലൈഫ് ഗാർഡും തീരദേശ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന മന്ത്രി PC വിഷ്ണുനാഥ് അപകട വിവരമറിഞ്ഞ് ബീച്ചിലെത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സ്ഥലത്ത് കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുമെന്നും കൂടുതൽ അപായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി

0: പറഞ്ഞു.
1: മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം കഴിഞ്ഞ ഒരു മാസത്തോളമായി വൻ തിരക്കാണ് ബീച്ചിൽ അനുഭവപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരുൾപ്പെടെ ഡ്രൈവിൻ ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത്. മയ്യിൽ പഞ്ചായത്തിലെ ചെക്യാട്ടുകാവിന് സമീപം ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മയ്യിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗെല്ല ബോധവൽക്കരണം, വാർഡുകൾ തോറും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ എട്ടാംഘട്ട ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. അധ്യയന വർഷം ആരംഭിച്ചിട്ടും മാഹിയിലെ മിക്ക സ്കൂളുകളിലും മതിയായ അധ്യാപകരില്ലെന്ന് പരാതി. വിരമിച്ച ഒഴിവിൽ നിയമനം നടത്താത്തതാണ് അധ്യാപക ക്ഷാമത്തിന് കാരണമെന്ന് പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളെയും വിവിധ അപകടങ്ങളെയും നേരിടുന്നതിനും അതിവേഗ രക്ഷാപ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് സാന്ത്വനം നൽകുന്നതിനുമായി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സജ്ജം എന്ന പേരിൽ സുരക്ഷാസേന രൂപവത്കരിച്ചു. ജല അതോറിറ്റി കൊളച്ചേരി ശുദ്ധജല പദ്ധതിയുടെ ബൂസ്റ്റർ പമ്പിംഗ് സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ 23 മുതൽ 26 വരെ മട്ടന്നൂർ സബ് ഡിവിഷനിൽ കീഴിലെ കുറ്റ്യാട്ടൂർ, കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിൽ ജലവിതരണം ഭാഗികമായി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലോകകപ്പിൽ ബ്രസീലിന് ജയം, ഹെയ്ത്തിയെ തോൽപ്പിച്ചു, മാത്യൂസ് കുൻഹയ്ക്ക് ഇരട്ട ഗോൾ. ലോകകപ്പ് ഗ്രൂപ്പ് എഫിൽ സ്വീഡനെതിരെ നെതർലാൻഡ്സിന് വമ്പൻ വിജയം. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിയിൽ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ ഫൈനലിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
8: വായനാ വസന്തം.

0: അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.
1: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
0: വായനാ വസന്തം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നു യോഗ മനസ്സിന്റെ ആരോഗ്യത്തിന് ശരീരത്തിന്റെയും. യോഗ പരിശീലകനായ ശ്രീ ടി സത്യനുമായുള്ള അഭിമുഖം.
2: ഭാരതത്തിന്റെ തനത് വ്യായാമ മുറയായ യോഗ ലോകമെങ്ങുമുള്ള ജനതക്ക് ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാരെ എഴുതപ്പെട്ട ഒരു വ്യായാമ മുറയാണ് യോഗ. ഈ യോഗ ദിനത്തിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളോടും യോഗയുടെ പേരിൽ നമുക്ക് പറയാനുള്ളത് യോഗ ചെയ്യൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ എന്നുള്ളതാണ്. രോഗങ്ങളെ അകറ്റി നിർത്താൻ മറ്റ് ഇന്ന് ലോകത്തുള്ള ഏത് വ്യായാമ മുറയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നതാണ് ഭാരതം സംഭാവന ചെയ്ത യോഗ എന്ന വ്യായാമ മുറ. യോഗ എന്ന വ്യായാമ മുറക്ക് വ്യായാമത്തിന് അപ്പുറത്ത് ശാരീരിക ആരോഗ്യമുണ്ടാക്കുന്നതിനപ്പുറത്ത് മാനസികമായ ഉല്ലാസത്തിന് മനുഷ്യന്റെ ആവശ്യകമായ ഘടകമെന്ന് പറയുന്നത് മനസമാധാനം അല്ലെ സന്തോഷം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ മാനസിക ഉല്ലാസത്തിന് ഏറ്റവും ഉതകുന്ന തരത്തിലേക്ക് ആണ് യോഗ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ധ്യാനം സമാധി എന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി, മനസമാധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തിയതാണ് യോഗ.
3: യോഗ ഒരുപക്ഷെ ഏറ്റവും പ്രാചീനമായ ഒരു രീതിയാണത്. അത് ചികിത്സാ രീതിയാണോ അല്ലെങ്കിൽ വ്യായാമ രീതിയാണോ ആരോഗ്യ ഉപാധിയാണോ എല്ലാം ആണെന്ന് പറയാം. ആയിരക്കണക്കിന് വർഷത്തിന്റെ ഒരു പാരമ്പര്യമുള്ള യോഗ അതിന്റെ മൂല്യം അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം സ്വീകാര്യമാണ് ഇന്ന് ലോകത്ത് യോഗ?
2: തീർച്ചയായും അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുവരെ മറ്റു രാഷ്ട്രങ്ങളിലും മറ്റു ഒരു പ്രത്യേക യോഗ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ

0: മാത്രം വ്യായാമ മുറയാണ് എന്ന രീതിയിലായിരുന്നു യോഗയെ
1: കണ്ടിരുന്നത്.
0: അതിനപ്പുറത്ത് ഇപ്പം യോഗ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിന്റെയോ ഒരു ജാതിയുടെയോ അവർക്ക് മാത്രമുള്ളതല്ല, ഋഷിശ്വരന്മാർ ലോക ജനതയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയതാണ് യോഗ. യോഗ എന്ന് പറയുന്നത് ജാതിമതങ്ങളില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ്. ശരിയായ ഒരു യോഗി എന്ന് പറയുന്നത് യോഗിക്ക് ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവാറില്ല, മനുഷ്യനായി ജീവിക്കാൻ മാത്രം. ഈശ്വരനെ അമ്പലത്തിൽ തേടാറില്ല, അവന്റെ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കലാണ്, അവനവനക്കുള്ളിലേക്ക് നോക്കാൻ പഠിക്കലാണ് യോഗ. ശാരീരിക ആരോഗ്യത്തിന് അപ്പുറത്ത് മാനസിക തലത്തിൽ ഒരു ഉല്ലാസം കിട്ടുന്ന രീതിയിൽ, മനസമാധാനം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പഠിക്കുന്നതാണ്, പരിശീലിക്കുന്നതാണ് യോഗ. ഉദാഹരണത്തിൽ പറയാൻ, നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അഞ്ചു നേരം നിസ്കരിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത് യോഗ എന്ന ഒരു വ്യായാമ മുറയുടെ രീതി തന്നെയാണ്. അവർ അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് നമ്മുടെ യോഗയിൽ പറയുന്നത് പ്രണവാസനം എന്ന് പറയുന്ന ആസനത്തോട് സാമ്യമുള്ളതാണ്. അവർ സ്വല്പം മടങ്ങി മുട്ടിന് കൈകുത്തി നിൽക്കുന്നതിന് അർദ്ധ പാദഹസ്താസനം എന്നാണ് പറയുന്നത്, അത് യോഗയിലാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് അവർ മുട്ടുകുത്തി നെറ്റി താഴേക്ക് വെക്കുന്നതിന് ശശകാസനം എന്നാണ് പറയുന്നത്. പൂർവികരായ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ അവരൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി നല്ല ബോധമുള്ള ആളുകളായിരുന്നു. അന്നത്തെ മഹാപണ്ഡിതന്മാരായ പ്രവാചകന്മാരൊക്കെ ശരീരത്തിന്റെ പ്രവർത്തനത്തെപ്പറ്റി നല്ല ബോധമുണ്ടായിരുന്നു. അഞ്ചു നേരം ഈ വ്യായാമം ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന് ഒട്ടുമിക്ക രോഗങ്ങളും അകറ്റി നിർത്താനുള്ള ശാരീരിക പ്രതിരോധ ശക്തി ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, നമ്മുടെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ പോയി നോക്കിയാൽ അവിടെയുള്ള ഒരു ഡോക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതാണ് എനിക്ക് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, നെറ്റിയിൽ നിസ്കാര തഴമ്പുള്ള ക്യാൻസർ സഹോദരന്മാർ കുറവാണെന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിന് മൊത്തത്തിലുള്ള ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കുള്ള വ്യായാമമായിട്ട് കൂടിയാണ് ഈ നിസ്കാരത്തെ അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ വളരെ രോഗാതുരമാണ്, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ. ഈ ഒരു സാഹചര്യത്തില് ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള ഒരു തത്രപ്പാടുകളിലാണ് പുതിയ മനുഷ്യന്മാർ. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നമ്മുടെ ആയുസിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അമിതമായ ഒരു ബോധം, ഓവർ കോൺഷ്യസ്നെസ് കാരണം ആശുപത്രികളിലൊക്കെ തള്ളിക്കയറുകയാണ്. ശരീരത്തിന്റെ രക്ഷയ്ക്ക് ഏറ്റവും നല്ലത് മനസ്സിനെ ബലപ്പെടുത്തലാണ്, ആരോഗ്യമാക്കി മാറ്റുകയാണ്. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഉപാധി വ്യായാമ മുറ യോഗയാണ്. എത്ര മാത്രമുണ്ട് യോഗയുടെ സാധ്യതകൾ?
0: ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ കാലത്താണ് യോഗയുടെ ശരിയായ സാധ്യത പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. നാം ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ, ഇതൊക്കെ മനുഷ്യ ശരീരത്തിൽ വളരെ ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന അശുദ്ധികളെ, വിഷാംശത്തെ പുറന്തള്ളാൻ വേണ്ടി ഇത്രയും നല്ലൊരു വ്യായാമം വേറെ ഉണ്ടാവത്തില്ല. മറ്റേതൊരു വ്യായാമവും നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ബോഡി ബിൽഡിംഗ്, അത് അവർ ശരീരത്തിന് പുറത്തുള്ള മസിലുകളെയാണ് ശക്തിപ്പെടുത്തുന്നത്. ശരീരത്തിന്റെ പുറത്തുള്ള മസിൽ, അതൊരു കുറച്ച് ഒരു കാരണവശം ആ ഒരു വ്യായാമം മുറയെ കുറച്ച് പറയുന്നതല്ല, തരംതാഴ്ത്തി പറയുന്നതല്ല, എല്ലാ വ്യായാമവും നല്ലത് തന്നെയാണ്. ശരി, ഓരോ പ്രായത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ വ്യായാമവും പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഒരു പടിമുകളിലേക്ക് നിൽക്കാൻ യോഗ നിൽക്കാൻ കാരണം ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് യോഗയുടെ വ്യായാമ മുറകൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ അന്തരീക്ഷ മലിനീകരണം, അതുമൂലം ഉണ്ടാകുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നാഡീശുദ്ധി പ്രാണായാമം പോലുള്ള പ്രാണായാമങ്ങൾ, ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി അല്ലെ ദീർഘായുസ് ആയുസ് കുറച്ച് കൂട്ടി ജീവിക്കുന്നതിനപ്പുറത്ത് ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടി യോഗ തീർച്ചയായും അഭ്യസിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ, യോഗയുടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മാർഗമാണ്, വ്യായാമ മാർഗമാണ് യോഗ. പ്രത്യേകിച്ചും പുതിയ കാലത്ത് സ്ട്രെസ് എന്നുള്ള ഒരു പുതിയ അസുഖം അല്ലെങ്കിൽ പുതിയൊരു പ്രയോഗം നമ്മുടെ പുതിയ തലമുറയ്ക്ക് വ്യാപകമാണ്. മാനസിക പിരിമുറുക്കം, കുടുംബ പ്രശ്നങ്ങൾ, പല മേഖലകളിലും മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന ആധുനിക മനുഷ്യന് എത്രമാത്രം പ്രത്യൗഷധമാണ് ഈ യോഗ?
0: എനിക്ക് പറയാനുള്ളത്, യോഗ ചിട്ടപ്പെടുത്തിയത് 8 നിയമങ്ങൾ കൊണ്ടാണ്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയാം, അങ്ങനെ 8 നിയമങ്ങളാണ് യോഗയുടെ പ്രധാനപ്പെട്ട യോഗയുടെ ദിനചര്യ എന്ന് പറയുന്നത്. 8 നിയമങ്ങളിൽ ആദ്യത്തെ 4 യമ, നിയമ, പ്രാണായാമ, പ്രത്യാഹാരം, ഈ 4 നിയമങ്ങൾ ശാരീരിക, അത് മനുഷ്യന്റെ ഭൗതികമായ ശരീരം വിലപ്പെടുത്തുന്നതിനു വേണ്ടിയും അതിനുശേഷമുള്ള 4 നിയമങ്ങൾ മാനസികമായ സ്ഥൂല ശരീരം, നമ്മുടെ മാനസികമായ ശരീരത്തെ, മാനസികാരോഗ്യത്തെ ബലപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ഒരു മനുഷ്യൻ 20 മിനിറ്റ് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ

0: അവൻ ആരോഗ്യവാനാണെന്നാണ് യോഗയുടെ ശാസ്ത്രം പറയുന്നത്. ശാന്തമായി മനസ്സിനെ കീഴടക്കിക്കൊണ്ട് ചിന്തകളില്ലാത്ത ഒരു ലോകത്ത്, സമാധാനമായ ഒരു ലോകത്ത് 20 മിനിറ്റ് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. ഈ പൂർണ്ണ ആരോഗ്യവാനായ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ് ആദ്യത്തെ അവനവന്റെ ശരീരത്തിൽ നിന്നുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയിട്ട് സ്വസ്ഥമായി സ്ഥിരം സുഖമാസനം, സുഖമായിട്ട് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് യോഗ. യോഗയുടെ പരമോന്നതി എന്ന് പറയുന്നത് തന്നെ മാനസികമായ പ്രശ്നങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനെ കീഴടക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്.
1: ഞങ്ങളുടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ശ്രോതാക്കളോട് എന്താണ് യോഗ പരിശീലകൻ എന്ന രീതിയിൽ അങ്ങേക്ക് പറയാനുള്ളത്?
0: എനിക്ക് പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം, യോഗ ചെയ്യൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ, രോഗത്തെ അകറ്റി നിർത്തൂ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നിനും സമയമില്ല എന്നാണ്. എനിക്ക് സമയമില്ല യോഗ ചെയ്യാൻ, എനിക്ക് സമയമില്ല, അല്ല അതുകൊണ്ടാണ് ഞാൻ യോഗ ചെയ്യാത്തതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമുണ്ട്, എന്ത് പ്രശ്നമായാലും നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, നിങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ അധികാരത്തിലുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊന്നും ഈ ഒരു വ്യായാമ മുറ എന്നുള്ള യോഗയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു 5 മിനിറ്റ്, തുടക്കത്തിൽ വെറുതെ ഒരു 5 മിനിറ്റ്, വെറുതെ ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി ചെലവാക്കിയാൽ, ഭക്ഷണത്തിന് മുന്നേ, വയറ്റിനകത്ത് ആഹാര സാധനങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങളൊരു 5-10 മിനിറ്റ് യോഗയ്ക്ക് വേണ്ടി ചെലവാക്കിയാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ആ സമയത്തുണ്ടാകുന്ന ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾക്ക് ശാരീരിക അധ്വാനമുള്ള ആസനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാണായാമം ചെയ്യുക. ഓരോ പ്രാണായാമങ്ങൾ ഒരു 5-8 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മുടെ രക്തധമനിയിലുണ്ടാകുന്ന ബ്ലോക്കുകൾക്ക് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ കുറക്കാനും അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് യോഗയുടെ പ്രാണായാമങ്ങൾ സഹായിക്കുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് പ്രാണായാമങ്ങൾ ചെയ്യുക, 5 മിനിറ്റ് മാത്രം. അതോടൊപ്പം നിങ്ങൾ 5-6 ആസനങ്ങൾ ചെയ്യുക. വജ്രാസനത്തിലിരുന്ന് കൊണ്ട് ഒരു 3 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ബുദ്ധി കൂർമ്മത ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെ സഹായിക്കുന്നതാണ്. വജ്രത്തെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ശശകാസനത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, മറ്റ് പരീക്ഷയ്ക്ക് അടുത്തുവരുന്ന സമയത്തിന്റെ മാനസിക സംഘർഷം ഒക്കെ ഒഴിവാക്കുന്നതിന് ഈ മുയലിനെ പോലെ ശാന്തമായിരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്ന ഒരു പ്രാണായാമമുണ്ട്, പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമാണ്. ഭ്രമരി പ്രാണായാമത്തിന്റെ ശബ്ദതരംഗം കൊണ്ട് തലച്ചോറിനകത്ത് പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം. നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യ ശരീരത്തിലും മനുഷ്യന്റെ മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ. യോഗയെ പറ്റി വല്ല തെറ്റിദ്ധാരണയൊക്കെ, ഒരുപാട് സമയം, ഒരുപാട് അധ്വാനം അതൊക്കെ വേണമെന്നൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിവെക്കണം. നിങ്ങൾ 5 മിനിറ്റായാലും 2 മിനിറ്റായാലും ഒരു പ്രാണായാമം 2 പ്രാണായാമമായാലും ഒരാസനമായാലും 2 ആസനമായാലും നിങ്ങൾ ചെയ്ത് ശീലിക്കുക. വീട്ടമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്, വീട്ടിലെ എല്ലാ സംഘർഷങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് യോഗ പരിശീലിക്കുന്നതിനാണ് യോഗയിലെ പ്രാണായാമങ്ങൾ നിങ്ങളുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത്. മനസമാധാനമായ ഒരു കുടുംബാന്തരീക്ഷം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ. തീർച്ചയായും നിങ്ങൾ യോഗ പരിശീലിക്കണം.
1: June 21 യോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ആ യോഗ പരിശീലനത്തിലൂടെ ശരീരവും മനസ്സും ശക്തമായി നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ തലമുറക്ക് സാധിക്കും. അതിന് അങ്ങേപ്പോലുള്ള പരിശീലകർക്ക് കൂടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
2: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നു യോഗ മനസ്സിന്റെ ആരോഗ്യത്തിന് ശരീരത്തിന്റെയും. യോഗാ പരിശീലകനായ ശ്രീ ടി സത്യനുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. വിവിധ സഹകരണ ബാങ്കുകളിൽ ഒഴിവുള്ള ക്ലാർക്ക് കാഷ്വർ തസ്തികകളിലേക്ക് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സഹകാരി സംഘടനയായ സ്കോപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ പരിശീലന ക്ലാസ് നടത്തുന്നു. ബികോം, HDC, JDC എന്നിവയിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. കണ്ണൂർ താവക്കരയിൽ സ്കോപ്പ് ഹാളിൽ ഈ മാസം 27 രാവിലെ 10 ക്ലാസുകൾ ആരംഭിക്കും. 25 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446026585, മറ്റൊരു നമ്പർ 9495688449. PM ഫൗണ്ടേഷൻ മികച്ച വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രൊഫസർ KA ജലീൽ അവാർഡിന് കേരളത്തിലെ LP UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമഗ്ര വിദ്യാഭ്യാസം ബോധന നവീകരണത്തിലൂടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിച്ചിട്ടുള്ള നൂതന അധ്യാപന രീതികൾ, പ്രൊജക്ട് അധിഷ്ഠിത പഠനം, സമ്മിശ്ര പഠനം, വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാര പരിശീലനം, കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക കഴിവുകൾ വികസിപ്പിക്കുന്ന സമീപന രീതികൾ എന്നിവ വിലയിരുത്തിയാണ് അവാർഡ് നിശ്ചയിക്കുക. 1-ഉം 2-ഉം സ്ഥാനങ്ങൾക്ക് യഥാക്രമം 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ഫലകവും പ്രശംസാപത്രവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.pmfonline.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 20. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കൂത്തുപറമ്പ് വേങ്ങാട് EK 9R സ്മാരക GHSS ൽ HST ഇംഗ്ലീഷിൽ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10:30. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഇക്കണോമിക്സ് ജൂനിയറിൽ ഒഴിവുണ്ട്. അഭിമുഖം July 1 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ. തലശ്ശേരി സെയിന്റ് ജോസഫ് HSS ൽ HSS ലാബ് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട്. അഭിമുഖം July 6 11 സ്കൂൾ ഓഫീസിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മമ്പറം കോട്ടം കറ്റിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 ശാസ്തപ്പൻ ഗുളികൻ പൂജകളും ഉച്ചയ്ക്ക് 12 ഭഗവതിയുടെ നേർച്ച കലശവും ഉണ്ടാകും. കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലെ പുഴാതി, പള്ളിക്കുന്ന്, ചിറക്കൽ സോണലുകളിൽ ഭാഗികമായും വളപട്ടണം പഞ്ചായത്തിൽ പൂർണ്ണമായും ഈ മാസം 23 കുടിവെള്ള വിതരണം മുടങ്ങും. മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനത്തിൽ ഓൾ ഡീസ് ഗോൾഡ് എന്ന പേരിൽ സംഗീത സായാഹ്നം നടത്തുന്നു. ഇന്ന് വൈകിട്ട് 3 കാട്ടാമ്പള്ളി ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിലാണ് പരിപാടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ,

0: കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
7: സ്വാഗതം.
6: ആദ്യത്തെ പ്രതികരണം അയച്ചിരിക്കുന്നത്
7: ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്.
6: നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലേ.
7: അതെ.
6: അപ്പൊ ചന്ദ്രഭാനുവേട്ടന്റെ കത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രതികരണ പരിപാടി ആരംഭിക്കാം. വായിച്ചോളൂ.
7: അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കി അദ്ദേഹത്തിന്റെ ചരമദിനമായ June 16 ചൊവ്വാഴ്ച രാവിലെ 8 ചന്ദ്രലേഖ മല്ലിശ്ശേരി തയ്യാർ ചെയ്ത് അവതരിപ്പിച്ച സ്മൃതിഗീതങ്ങൾ അക്ഷരാർത്ഥത്തിൽ സുകുമാരൻ എന്ന വലിയ നടനുള്ള ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയായി. ചന്ദ്രലേഖയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
6: സന്തോഷം. ഞായറാഴ്ച രാത്രി 9 നാടക നേരത്തിൽ 6 പിന്നീട് 2 പുനഃപ്രക്ഷേപണം ചെയ്തതുമായ അസുരഗോത്രം നാടക ചർച്ചയിൽ നാടകരചയിതാവും സംവിധായകനും സഹസംവിധായകയും ശബ്ദമിശ്രണം, എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചവരും നാടകത്തിൽ ശബ്ദം നൽകി അഭിനയിച്ച റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കളും ചേർന്ന് നടത്തിയ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വളരെ ശ്രദ്ധേയമായി. നാടകത്തിനു വേണ്ടി അവരവരുടെ ഭാഗത്തു നിന്നുള്ള എളിയ കഴിവുകളും പറ്റിപ്പോയ ചെറിയ ചെറിയ വീഴ്ചകളും അവതരിപ്പിക്കാൻ ഓരോരുത്തർക്കും അവസരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു.
7: ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടകങ്ങൾ ഇനിയും അണിയറയിൽ ഒരുങ്ങുന്നതായും എല്ലാവർക്കും അവസരമുണ്ടാകുമെന്നും ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നാടകങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും റേഡിയോ മലബാർ എന്നും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ചന്ദ്രഭാനു, തില്ലങ്കേരി.
6: ചന്ദ്രഭാനുവേട്ടനും ആ നാടകത്തിൽ പങ്കെടുത്തിരുന്നു, നാടക ചർച്ചയിലും പങ്കെടുത്തിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കും അറിയിക്കാനുള്ളത്. കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ള പേര് യാഥാർത്ഥ്യമാക്കുവാനുള്ള എളിയ ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായിട്ടും വരുന്ന നാടകങ്ങളിലും കൂടുതൽ ശ്രോതാക്കൾക്ക് അവസരമുണ്ടാകും. അടുത്ത കത്ത് അരവിന്ദാക്ഷൻ കൊതേരിയുടേതാണല്ലേ.
7: അതെ,
6: വായിച്ചോളൂ.
7: റേഡിയോ മലബാറിൽ വിളമ്പുന്ന മധുരം നുകരുന്ന ഉറുമ്പുകൾ, അവരെ കോർത്തിണക്കി നിങ്ങൾ പാചകം ചെയ്തപ്പോൾ അത് ഇരട്ടി മധുരമായി ബാക്കി എല്ലാ ഉറുമ്പുകൾക്കും ആസ്വദിച്ചു നുകരാൻ കഴിഞ്ഞു. സന്തോഷം. അസുരഗോത്രം അതുപോലെയല്ലേ. നാടകനേരത്തിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയ ചർച്ച വളരെ നന്നായി. നാടകത്തിലെ ഒരു ഡയലോഗ് പങ്കിട്ടെടുക്കുമ്പോൾ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ? ഓരോ സ്ത്രീയും സ്വന്തം മനസ്സിൽ ഈ ചോദ്യം ചോദിക്കണം. എന്നാൽ മാത്രമേ സ്ത്രീത്വം നിലനിൽക്കുകയുള്ളൂ. അസുരഗോത്രം നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് തന്നെ ആ നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണുവാനുള്ള ഭാഗ്യം എന്നെ പോലെ ചുരുക്കം ചിലർക്കുണ്ടായി. ശ്രോതാക്കൾക്ക് മനസ്സിന് മധുരം മാത്രം തരുന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
6: അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചതുപോലെ പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട് പാഞ്ചാലി, അല്ലേ?
7: അതെ.
6: അത് എല്ലാ സ്ത്രീകളും ചോദിക്കേണ്ട ചോദ്യമാണ്. സ്ത്രീത്വം നിലനിർത്തേണ്ടതിന്റെ ആവശ്യമാണ് ഒക്കെയാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ഏതായാലും ഈ നല്ല പ്രതികരണത്തിന് നന്ദി. അടുത്തത് ശ്രീധരൻ അവണൂരിന്റെ പ്രതികരണമാണ്. മധുരഗാനങ്ങളെ കുറിച്ചായിരുന്നു പറയുന്നത്, അല്ലേ?
7: അതെ,
6: വായിച്ചോളൂ.
7: മധുരഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ശകുന്തള. അല്ലേലും ഉദയ അന്നത്തെ പ്രേക്ഷകരുടെ ഇഷ്ട ബാനറായി മാറാനുള്ള കാരണങ്ങളിലൊന്ന് അതിലെ ഗാനങ്ങളായിരുന്നു. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഗാനങ്ങളിലൊന്നായിരുന്നു സുശീല പാടിയ ശാരിക പൈതലേ.
6: വളരെ കുഞ്ഞുനാളിൽ തന്നെ മനസ്സിൽ ഇടം പിടിച്ച ഈ ഗാനം തന്നെ പതിനഞ്ചാം തീയതിയിലെ മധുരഗീതത്തിലെ ആദ്യ ഗാനമായി പരിഗണിച്ചതിൽ ഏറെ സന്തോഷം. മധുരഗീതത്തിലെ മറ്റൊരു പ്രിയ ഗാനമായിരുന്നു വീണ്ടും ചലിക്കുന്ന ചക്രത്തിനു വേണ്ടി ശ്യാം സാർ ഒരുക്കിയ ഓ ശാരികേ ശാരികേ എന്ന പദം വരുന്ന ഗാനങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേകത പതിനഞ്ചാം തീയതിയിലെ മധുരഗീതങ്ങൾക്കുണ്ടായിരുന്നു.
7: നായകൻ, സ്വഭാവ നടൻ, വില്ലൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു സുകുമാരൻ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കേൾപ്പിച്ച പതിനാറാം തീയതിയിലെ സ്മൃതിഗീതങ്ങൾ ഒത്തിരി ഇഷ്ടമായി.
6: സന്തോഷം ശ്രീധരൻ അവണൂർ. ഒരു ദീർഘമായ കത്തുണ്ട്, ഇത് ബാബു ആണിക്കേരി എഴുതി ഇമേജായിട്ട് അയച്ചു തന്നതാണ്. നമുക്ക് തുടങ്ങാം, വായിച്ചു തുടങ്ങാം. നാടക നേരത്തെ കുറിച്ചാണ് പ്രതികരണം അല്ലേ?
7: അതെ,
6: വായിക്കാം.
7: ഇതിഹാസ കാവ്യങ്ങളിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യമാണ് മഹാഭാരതം. ഇതിലെ പരിചിത കഥാപാത്രങ്ങളെ ഇതിവൃത്തമായി കൃഷ്ണകുമാർ മാഷെ രചനയും രാമകൃഷ്ണൻ പഴശ്ശി സംവിധാനവും അശ്വിനി കവിണിശ്ശേരി ശബ്ദമിശ്രണവും സഹസംവിധാനവും നിർവഹിച്ച റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അഭിനേതാക്കളുമാക്കി ശ്രോതാക്കളുടെ കാതോരം എത്തിച്ച അനശ്വര നാടകം അസുരഗോത്രം അതിഗംഭീരം എന്നേ പറയാനാവൂ. അസുരകുലത്തിൽപ്പെട്ട ഗഡോൽഗജനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് അധികാരത്തിന്റെ തണലിൽ കീഴാളന്മാർ എന്നും തഴയപ്പെട്ടവരാകുന്നു. ആധുനിക കാലത്തും മഹാഭാരതത്തിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് ഈ നാടകത്തിൽ നിന്നും പഠിക്കാനുണ്ട്.
6: ഏകദേശം 20 വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരന്മാർ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി എന്നാണ് എന്റെ വിശ്വാസം. ബാലഘടോൽക്കജന്റെ വേഷം എത്ര നന്നായാണ് പാർവതി പ്രജേഷ് അഭിനയിച്ച് പലപ്പിച്ചത്. മധുരവാണി കൂട്ടായ്മയിലെ അംഗങ്ങളായ ഉഷാ പ്രദീപ് വിളമന കുന്തിദേവിയായും കൃഷ്ണൻ കാഞ്ഞുലേരി ദ്രോണാചാര്യനായും ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മ പിതാമഹനായും അവരുടെ റോളുകൾ ഭംഗിയായി അവതരിപ്പിച്ചു. നാടകരംഗത്തെ അതുല്യ പ്രതിഭയായ നാദമുരളി ഭീമസേനായും സിനി രാമദാസ് ശകുനിയായും നായക കഥാപാത്രമായ ഘടുൽക്കജനെ അവതരിപ്പിച്ച മിലിൻ ഷാ, വില്ലാളിവീരനായ അർജുനൻ അവതരിപ്പിച്ച ഇ കെ അനിൽകുമാർ ശിവപുരം, യുധിഷ്ഠിരനായി രാമചന്ദ്രൻ അയ്യല്ലൂർ, നകുലനായി രതീഷ് പി വി തില്ലങ്കേരി, സഹദേവനായി വിനോദ് മാസ്റ്റർ ശിവപുരം, കർണനായി കെ ടി സനൽകുമാർ ശിവപുരം, ഹിഡുംബനായി കൃഷ്ണൻ നമ്പ്യാർ കൊതേരി, ഹിഡുംബിയായി നിഷായൻ നമ്പ്യാർ, ഗാന്ധാരിയായി ചിന്നമ്മ ശിവദാസ്, ദ്രൗപദിയായി കാവ്യ, ഇരാവന്റെ വേഷം ചെയ്ത ശ്രീഹരി രാംദാസ്, ജഡാസുരനായി ഗോപി ചാലിൽ കാഞ്ഞലേരി, ദുര്യോധന വേഷം ചെയ്ത ഷാജി മാലൂർ, അലായുധനായ സുനിൽ കണ്ണൂർ എന്നിവരും എല്ലാവരും ചേർന്ന് അസുരഗോത്രത്തെ ശ്രോതാക്കളുടെ മനസ്സിൽ മായാത്ത ഒരു മുദ്രയാക്കി മാറ്റി. ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ബാബു അണിക്കരി പറയുന്നുണ്ടല്ലേ.
7: അതെ,
6: അദ്ദേഹം എങ്ങനെയാണത് കൺക്ലൂഡ് ചെയ്യുന്നത്?
7: ഒരുപക്ഷെ ശ്രോതാക്കളെ മാത്രം വെച്ച് മുഴുവൻ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച ഏക റേഡിയോ നിലയമായിരിക്കും റേഡിയോ മലബാർ. ഇതിൽ ശ്രോതാക്കളായ നമുക്കും അഭിമാനിക്കാം. ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് റേഡിയോ മലബാറിന്റെ വിജയം. ഇനിയും സാമൂഹിക പ്രശ്നങ്ങളും ആനുകാലിക വിഷയങ്ങളും ചർച്ചയാകുന്ന നാടകങ്ങൾ റേഡിയോ മലബാറിൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബാബു ആണിക്കരി.
6: വളരെ സന്തോഷം ബാബു ആണിക്കരി. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ചെയ്യുക. ദീർഘമായ വിലയിരുത്തലിനും അഭിനന്ദനങ്ങൾക്കും നന്ദി. അടുത്തൊരു ശബ്ദസന്ദേശമാണ്.
7: ശബ്ദസന്ദേശം അയച്ചിരിക്കുന്നത് തങ്കമണിയേച്ചിയാണ്. ശ്രീകണ്ഠാപുരത്തിൽ നിന്ന് നാടകത്തെ കുറിച്ച് തന്നെയാണ് മാഷ പറഞ്ഞിരിക്കുന്നതും.
6: എന്താണ് പറയുന്നത്? എല്ലാ അഭിനേതാക്കളും മികച്ച നിലവാരം പുലർത്തി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും കൊച്ചു കടോൽക്കജൻ അവതരിപ്പിച്ച പാർവതി പ്രജേഷാണ്. പാർവതി പ്രജേഷിന്റെ അമ്മയാണ് കൂടെയുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും മോളോട് പറയാം അല്ലേ സൂര്യ?
7: തീർച്ചയായിട്ടും പറയാം മാഷേ.
6: എല്ലാ അഭിനേതാക്കൾക്കും അഭിനന്ദനങ്ങളുണ്ട്. കൂടാതെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ശബ്ദസന്ദേശം ചുരുക്കുന്നത്. വളരെയധികം നന്ദി. അടുത്തത് സഞ്ജീവൻ അക്കാനശ്ശേരിയുടെ കത്താണ്.
7: അസുരഗോത്രം നാടകത്തിന്റെ പിന്നണി പ്രവർത്തകരും അഭിനേതാക്കളും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് കേട്ടു. അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരം നാടകം പ്രതീക്ഷിക്കുന്നു.
6: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.
7: അതുപോലെ രണ്ട് ചാരുകസേരയിലൂടെ തെക്കൻ പാട്ടുകളെ പറ്റി പറഞ്ഞു തന്നത് നല്ല അറിവായി. ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് സഞ്ജീവ് അക്കാനശ്ശേരി.
6: തെക്കൻ പാട്ടുകൾ തീർന്നിട്ടില്ല അല്ലേ?
7: അതെ, ഇനിയും ഒരു എപ്പിസോഡും കൂടി ഉണ്ട്.
6: ചന്ദ്രഭാനുവേട്ടന്റെ മറ്റൊരു പ്രതികരണം വന്നിട്ടുണ്ട്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രമീള ടീച്ചർ 14 ഞായറാഴ്ച അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ വളരെ നന്നായി. റേഡിയോ അവതാരക അശ്വിനിയുടെ കൂട്ടുചേരലോടെ ടീച്ചറുടെ അവതരണത്തിനും ഗാനങ്ങൾക്കും മധുരം ഇരട്ടിയായി. ടീച്ചർക്കും അശ്വിനിക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
7: June 19 റേഡിയോ മലബാറിനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ള ദിനമാണ്. ആകാശവാണിയുടെ സഹകരണത്തോടെ കേരള ഗവൺമെന്റിന്റെ 2026-27 വർഷത്തിലെ സമ്പൂർണ്ണ ധനകാര്യ ബജറ്റ് തുടക്കം മുതൽ അവസാനം വരെ മുടക്കം കൂടാതെ ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനാർഹമാണ്. ഒരുപക്ഷെ കേരളത്തിലെ FM റേഡിയോ ഇങ്ങനെ ഒരു ബജറ്റ് പ്രസംഗം പ്രക്ഷേപണം ചെയ്തിരിക്കാനിടയില്ല.
6: തീർച്ചയായിട്ടും ചെയ്യാനിടയില്ല, കാരണം സ്വകാര്യ FM നിലയങ്ങൾക്ക് അതിന് അവകാശമില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രക്ഷേപണ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രക്ഷേപണം ചെയ്തത്. അത് ഇഷ്ടപ്പെട്ടു, മാത്രമല്ല അത് നന്നായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സന്തോഷം.
7: പതിവ് പോലെ ഇത്തവണയും വായനാ വസന്തത്തിൽ കൂടി പ്രശസ്തരായ എഴുത്തുകാരുടെ മികച്ച പുസ്തകങ്ങളെക്കുറിച്ച് ജില്ലയിലെ പ്രമുഖ ലൈബ്രറിയന്മാർ നടത്തുന്ന അവലോകനം പ്രക്ഷേപണം ചെയ്യാനുള്ള തീരുമാനം ശ്ലാഘനീയമാണ്. വായനാ ദിനത്തിൽ കൃഷ്ണകുമാർ കണ്ണൂത്ത് നടത്തിയ ആമുഖ

0: ഭാഷണവും തുടർന്ന് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിതയിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിച്ചതും വളരെ ഉചിതമായി.
1: വായനാവസന്തം നമ്മൾ 2023 ആരംഭിച്ചിരുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള വായനാ വാരാചരണത്തിന്റെ ഭാഗമാണ് അത് ചെയ്തത്. പക്ഷേ ലൈബ്രറിയന്മാരുടെ കഥകൾ തുടരെ തുടരെ വന്നത് വാരം പക്ഷമായി പിന്നീട് മാസമായി മാറി. ഇത്തവണയും അത് തുടരുകയാണ്. ഒരു മാസക്കാലം നമ്മൾ വായനാ വസന്തം തുടരാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. ഈ വർഷത്തെ വായനാ വസന്തത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലൈബ്രറിയന്മാർ മാത്രമല്ല അല്ലാത്തവരും എഴുതുന്നവരും അതുപോലെ ആസ്വാദകരൊക്കെ ഞങ്ങൾക്ക് കഥകൾ അയച്ചു തരുന്നുണ്ട്, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, കഥകൾ മാത്രമല്ല ഒ എൻ വി കുറുപ്പിൻ്റേത് പോലുള്ള വിഖ്യാതമായ കവിതകളും ഈ വായനാ വസന്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്.
0: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് കെ പി ജാനകി പരിപ്പായിയാണ്. June 14 ഇഷ്ടങ്ങൾ ഈണങ്ങൾ പ്രമീള ടീച്ചർ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടമായി. തെരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം നല്ല ഗാനങ്ങൾ. ടീച്ചറുടെ ആലാപനവും വളരെ ഇഷ്ടമായി. അവതാരക അശ്വിനിയും ചേർന്നപ്പോൾ ആ പരിപാടി ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രമീള ടീച്ചർക്കും അവതാരക അശ്വിനിക്കും റേഡിയോ മലബാറിനും എന്റെ 1000 സ്നേഹാശംസകൾ. വൈശാഖ മാസത്തോടനുബന്ധിച്ച് കൊട്ടിയൂർ വിശേഷങ്ങളുമായി വരുന്ന പരിപാടി എന്നും കേൾക്കാറുണ്ട്. അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും ബന്ധപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആ പരിപാടിക്കും അഭിനന്ദനങ്ങൾ.
1: വളരെയധികം സന്തോഷമുണ്ട്. കൊട്ടിയൂർ വിശേഷങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങൾ നല്ല പ്രചാരം കൊടുക്കുകയാണ്. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ പിന്തുണ കൂടി ഞങ്ങൾക്ക് അതിനുണ്ട്. മാത്രമല്ല പലതവണ കൊട്ടിയൂരിലും അതിൻ്റെ അനുബന്ധ പരിപാടികൾ നടക്കുന്ന ഇളനീർ മഠത്തിലും അതുപോലെ നെയ്യമൃത മഠങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടാണ് ശബ്ദലേഖനം ചെയ്യാറുള്ളത്. ഉത്തര കേരളത്തിലെ വിഖ്യാതമായ ഈ തീർത്ഥാടന കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രചാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൽ ഞങ്ങൾക്ക് കൂടി എളിയ പങ്കാളിത്തം ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഈ പ്രക്ഷേപണത്തിന് പിറകിലുണ്ട്. സന്തോഷം.
0: അടുത്ത കത്ത് ശ്രീധരൻ അവണൂരിൻ്റെതാണ്.
1: നേരത്തെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അല്ലേ?
0: അതെ.
1: ഇത് ഏത് പരിപാടിയെ കുറിച്ചാണ്? പൊതുവായിട്ടുള്ള അഭിപ്രായമാണല്ലേ?
0: അതെ. പലപ്പോഴും ഒട്ടുമിക്ക അവതാരകരും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പേര് പറയാറില്ല. പറയുകയാണെങ്കിൽ ശ്രോതാക്കൾക്ക് അവരെ ശബ്ദം കൊണ്ട് പേര് തിരിച്ചറിയാൻ സാധിക്കും. മികച്ച അവതരണമാകുമ്പോൾ അവതാരകരുടെ പേരുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് കരുതുന്നത് സ്വാഭാവികം. സൂര്യ, അശ്വിനി ഇവരുടെ ശബ്ദസാമ്യം ഇവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ തുടർച്ചയായി പരിപാടിക്ക് മുൻപും പിൻപും പേര് പറയുകയാണെങ്കിൽ ഈ സാമ്യം ഒരിക്കലും പ്രശ്നമാകില്ല. അതുകൊണ്ട് ഏത് പരിപാടിയായാലും അവതാരകർ അവരുടെ പേര് പറയുന്നത് നന്നായിരിക്കും.
1: തീർച്ചയായിട്ടും ശ്രീധരൻ അവണൂരിന്റെ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഒരുപാട് പരിപാടികളിൽ പേര് പറയാറുണ്ടല്ലേ?
0: അതെ, മധുരഗീതങ്ങളിലൊക്കെ പറയാറുണ്ട്.
1: പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പരിപാടികളുടെ അവതരണത്തിൽ അവതാരകരുടെ പേര് പറയാതെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. എല്ലാ പരിപാടികളിലും അവതാരകരുടെ പേര് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാം. അടുത്തത് മഹേഷ് കുറ്റ്യാട്ടൂരിന്റെ ഒരു കത്താണ്. എന്താണ് മഹേഷ് പറയുന്നത്? ശാസ്ത്രവീതിയെ കുറിച്ചാണല്ലേ?
0: അതെ. ശാസ്ത്രവീതിയിൽ ചാണകവണ്ടിനെ കുറിച്ച് വിജയകുമാർ ബ്ലാത്തൂർ നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ വയലുകളിലും മറ്റും കണ്ടിരുന്ന ആ ജീവിയെ കുറിച്ച് ഓർമ്മ പുതുക്കാനും അവസരമുണ്ടായി.
1: വിജയകുമാർ ബ്ലാത്തൂരിന്റെ പ്രഭാഷണങ്ങളെല്ലാം ഏറെ ആകർഷകമാണ്. കൗതുകമുള്ള വിവരങ്ങളാണ് നമുക്ക് പകരുന്നത്. സന്തോഷം മഹേഷ്. ഇത് ദിവ്യാകിരൺ കായലൂരിന്റെ ഒരു പ്രതികരണമാണ്. ദിവ്യാകിരൺ എന്ന പേര് അത്ര സുപരിചിതമല്ല പ്രതികരണത്തിൽ. ദിവ്യ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു മാഷേ.
1: ദിവ്യ തീർച്ചയായിട്ടും ആഴ്ചതോറും പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം വായിക്കാം.
0: വെള്ളിയാഴ്ച സർഗജാലകത്തിൽ അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിച്ച കഥ അപ്പു കേട്ടപ്പോൾ തികച്ചും വേദനയായി. ഒരു പട്ടിയായിരുന്നിട്ടും സ്വന്തം മക്കളെക്കാൾ ലക്ഷ്മിയേച്ചിയെ സ്നേഹിച്ച അപ്പു, രതീന്ദ്രൻ മാഷുടെ ജീവൻ രക്ഷിച്ച അപ്പു, ഒരു പട്ടിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ ഡ്രൈവർ രാജൻ, വ്യത്യസ്തമായ കഥ കൊണ്ടും ഈ ആഴ്ചയിലെ സർഗജാലകവും ഒറ്റയ്ക്കൊരാൾ എന്ന കഥയിലൂടെ നന്ദാത്മജൻ കൊതേരി കഴിഞ്ഞയാഴ്ചയിലെ സർഗജാലകവും നല്ല നിലവാരം പുലർത്തി. ഇവർ രണ്ടുപേരും ജ്യേഷ്ഠനനുജന്മാരാണ്. ഒരമ്മ മക്കളാണ്. എന്റെ സുഹൃത്തുക്കളും കൂടിയാണ്. രണ്ടുപേർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇവരെ പോലെയുള്ള ഒട്ടനവധി എഴുത്തുകാരുടെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ശ്രോതാക്കളിൽ എത്തിച്ചു തരുന്ന റേഡിയോ മലബാറിന് എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവില്ല.
1: സന്തോഷം ദിവ്യ കിരൺ കായലൂർ, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി. തുടർച്ചയായിട്ട് പല പരിപാടികളെ കുറിച്ചും ഇതുപോലെ ഞങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കത്തുകളെല്ലാം തീർന്നില്ല, നമുക്കിനി എന്തെങ്കിലും ഉണ്ടോ?
0: മാഷെ, കഴിഞ്ഞയാഴ്ച ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് അടുത്ത പ്രതികരണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ മറുപടി കൊടുക്കണ്ടേ?
1: എന്തായിരുന്നു അവരുടെ നിർദ്ദേശം?
0: അവരുടെ സ്ഥലത്തിലെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നാട്ടുവിശേഷത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്.
1: ആരായിരുന്നു? എവിടെയായിരുന്നു സ്ഥലം?
0: കുഞ്ഞിപ്പ പന്താവൂരാണ് ചോദിച്ചിരിക്കുന്നത്.
1: മലപ്പുറം ജില്ലയിലാണല്ലേ?
0: അതെ.
1: ഇവിടെ ശ്രോതാക്കള്, നമുക്ക് ഇത്തരം പരിപാടികൾ ഉൾക്കൊള്ളിക്കുവാൻ രാവിലെ ജനസമക്ഷം പരിപാടിയാണ്. ജനസമക്ഷത്തിൽ 3 പരിപാടികളാണ്. ഒന്ന് തദ്ദേശീയം എന്ന ഒരു പരിപാടിയാണ്, മറ്റൊന്ന് തൊഴിൽ വാർത്തകളും അതുപോലെ നാട്ടുവിശേഷവും. ഈ നാട്ടുവിശേഷത്തിലും തദ്ദേശീയത്തിലുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാറുള്ളത്. തദ്ദേശീയം എന്ന പേര് തന്നെ നമ്മുടെ ഈ പ്രാദേശികത

0: ാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നാട്ടുവിശേഷത്തിലും റേഡിയോ മലബാറിന്റെ ടെറസ്റ്റൽ ഏരിയയിൽ, അതായത് ഇന്റർനെറ്റിലൂടെ അല്ലാതെ ഫോണിലൂടെ അല്ലാതെ റേഡിയോ കേൾക്കുന്ന പരിസരങ്ങളിലെ വാർത്തകളാണ് ഞങ്ങൾ അതിൽ പൊതുവെ ഉൾക്കൊള്ളിക്കാറുള്ളത്. എന്നാൽ പൊതു പ്രാധാന്യമുള്ള ഏതെങ്കിലും തൊഴിലവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അറിയിക്കാറുള്ളത്. പ്രാദേശികമായ ഏതെങ്കിലും ഉത്സവത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ വാർഷികത്തിൻ്റെയോ കാര്യങ്ങൾക്ക് പ്രാദേശികത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായതുകൊണ്ട് വിദൂര സ്ഥലങ്ങളിലെ വാർത്തകൾ ഉൾക്കൊള്ളിക്കാൻ ഇപ്പോഴും നമുക്ക് പരിമിതിയുണ്ട്. അത് ഭാവിയിൽ ആലോചിക്കാവുന്നതാണ്.
1: അതുപോലെ നമ്മുടെ നാടകത്തിന്റെ കാര്യം കൂടി പറയാനുണ്ട്. പക്ഷേ ഈ ആഴ്ച നമ്മൾ നെല്ലിക്ക നാടകം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: നെല്ലിക്കയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുന്ന പ്രമോ കൊടുത്തിട്ടുണ്ടല്ലേ.
1: അതെ.
0: അപ്പൊ ഇന്ന് രാത്രി അത് നെല്ലിക്കക്ക് കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടാതിരിക്കുമ്പോഴൊരു സംശയം ഉണ്ടാകും. അത് ചിലര് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടി കൊടുക്കണം അല്ലേ.
1: അതെ,
0: പറഞ്ഞോളൂ സൂര്യ.
1: ഈ ആഴ്ച നെല്ലിക്ക എന്നുള്ള ഭാഗമല്ല, കാരണം നമ്മൾ ഒരു വട്ടം കൂടിയിൽ നമ്മുടെ നെല്ലിക്ക തീരുന്നത് ജൂലൈ 1-ന്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെല്ലിക്ക പ്രക്ഷേപണം ചെയ്യാൻ പറ്റുള്ളൂ.
0: അതെ, നെല്ലിക്കയുടെ ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് വേണമല്ലോ നമുക്ക് രണ്ടാം ഭാഗം കൊടുക്കാൻ.
1: അതെ,
0: ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ 6-ം ഭാഗം, നെല്ലിക്കയുടെ അവസാന ഭാഗം നമ്മൾ ജൂലൈ 1-ാം തീയതി തീരും. അപ്പൊ അതുകൊണ്ട് ഒരു രണ്ടാഴ്ചത്തെ അകലം നമുക്കുണ്ട്. അതിനിടയിൽ ഒരാള് കടന്നു വരുന്നുണ്ട്. അത് വളരെ ദൂരെ നിന്നാണ്, ഹസ്തിനപുരത്തു നിന്നാണ്, വളരെ സങ്കടത്തോടു കൂടി വരുന്ന ഒരാളാണ്. ആരാണ്, അവരുടെ പേരെന്താണ്?
1: ഭാനുമതി.
0: ഒറ്റക്കാണോ ഭാനുമതി?
1: അല്ല, കൂടെ വൃഷാലിയുണ്ട്, ഗാന്ധാരിയുണ്ട്.
0: എന്താണ് ഈ നാടകത്തിന്റെ പ്രത്യേകത?
1: എല്ലാവരും വിധവകളാണ്.
0: വൈധവ്യം ബാധിച്ചവരെന്ന് മാത്രമല്ല,
1: അത് മാത്രമല്ല, ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടക നേരത്തിൽ ഒരുപാട് നാടകം പോയി. അപ്പൊ നമ്മൾ എല്ലാവരും കുറച്ച് പിന്നോട്ടായിരുന്നു. ഇനിയെങ്കിലും നമ്മൾക്ക് 3 പേർക്കൊന്ന് അഭിനയിക്കണം, നാടക നേരത്തിൽ നമ്മൾ സജീവം ഉണ്ടായിരിക്കണം എന്നൊരു തോന്നൽ.
0: മാത്രമല്ല, അവതാരകരുടെ ശബ്ദത്തിൽ നാടകം വേണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്കങ്ങനെ ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ടായതും നിങ്ങൾ തന്നെയാണ്. നികുംബലയും മഹാറാണിയും അവരുടെ മനസ്സൊന്നും മാഞ്ഞിട്ടേയില്ല. അതുപോലൊരു നാടകം വീണ്ടും വേണമെന്ന ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ രണ്ടാഴ്ചകളിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന നാടകം ഭാനുമതിയാണ്. നമ്മുടെ റേഡിയോ മലബാറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട 3 അവതാരകരാണ്.
1: ഞാനുണ്ട്, അശ്വിനിയുണ്ട്, ലേഖേച്ചിയുണ്ട്. നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ.
0: 3 പേരും മാത്രമാണ് നിങ്ങളുടെ 2 ആഴ്ചകളിൽ നാടക നേരത്ത് വരുന്നത്.
1: നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് രാത്രി ഭാനുമതി കാത്തിരിക്കാം. അടുത്ത പ്രതികരണം വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും എഴുതുക പ്രതികരണം, കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങളേതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
3: കൊത്തുപൊറോട്ട,

0: വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം. വായനാ വസന്തം.
2: മതിമോഹന ശുഭനർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
1: വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ കൗസ്തുഭമണി സൈക്കേയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ.
1: നേരം പുലർന്നപ്പോഴേക്കും കാക്കകളുടെ ബഹളം കേൾക്കാൻ തുടങ്ങി. പ്രേമലത ചൗധരി ചായ കുടിക്കാനായി ഇരുന്നതേയുള്ളൂ. ഈ കോലാഹലം അവരെ അസ്വസ്ഥയാക്കി. അവർ ചായ കുടിക്കാതെ എഴുന്നേറ്റ് നിന്നു. ചുമരിന് മുകളിലൂടെ പുറത്തേക്ക് നോക്കി അവർ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. വെണ്ണ പുരട്ടിയ ബ്രെഡും തേങ്ങാലടുവും അവർ അലമാരയ്ക്കകത്തേക്ക് തള്ളി. തിരക്കിട്ട് ഫോണിൻ്റെ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു. എന്നാൽ ഇതെന്താ, ടെലിഫോൺ ചത്തുകിടക്കുന്നു. പക്ഷേ പ്രേമലത ചൗധരി തോൽവി സമ്മതിച്ചില്ല. അലമാരയിൽ നിന്നും ഡ്രസ്സെടുത്ത് പെട്ടെന്ന് റെഡിയായി. നഗരം തിരക്കിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പേ അവർ സിറ്റി ബസ്സിൽ കയറി യാത്രയായി. നഗരസഭാ സൂപ്രണ്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് പോലുമില്ലായിരുന്നു. വേലക്കാരനോട് വിവരം പറയാൻ ഏൽപ്പിച്ചു. സാറിനോട് പോയി പറയൂ പ്രേമലത ചൗധരി വന്നിട്ടുണ്ടെന്ന്. അത്യാവശ്യ കാര്യമുണ്ട്. അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. നൈറ്റ് ഡ്രസ്സുമിട്ട് ഉറക്ക ചടവോടെ സൂപ്രണ്ട് കർട്ടൻ നീക്കിക്കൊണ്ട് മുറിയിലേക്ക് പ്രവേശിച്ചു. ഉറക്കത്തിൻ്റെ ആലസ്യത്താൽ കണ്ണു തിരുമ്മിക്കൊണ്ട് സൂപ്രണ്ട് സത്യകാമ ഫുഗൻ വിനീതമായി ഗുഡ് മോർണിംഗ് പറഞ്ഞു. മാഡം, താങ്കൾ ഇത്ര രാവിലെ, വരൂ അകത്തേക്ക് ഇരുന്നാൽ.

പ്രേമലത ചൗധരിയുടെ മുഖത്ത് അസംതൃപ്തി പ്രകടമായിരുന്നു. മിന്നൽ പിണർ പോലെ അവർ പറഞ്ഞു, സത്യകാമ, എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അത്രക്ക് വൃത്തികെട്ട അന്തരീക്ഷമാണവിടെ. കാര്യമെന്താണെന്ന് താങ്കൾ തുറന്നു പറഞ്ഞാലും എന്തു പറയാനാണ്? രാവിലെ ചായ കുടിക്കാൻ ഇരുന്നതാണ്. അപ്പോഴേക്കും കാക്കകളുടെ കൂട്ടക്കരച്ചൽ. എന്താണ് കാര്യമെന്നറിയാൻ പുറത്തേക്ക് നോക്കിയതേയുള്ളൂ. അയ്യോ, എന്തൊരു ഭീകരമായ കാഴ്ചയായിരുന്നു! സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധവും. പട്ടിയും കാക്കയും കൂടി എന്തോ പിച്ചി ചീന്തുന്നു. ഓ, അതോണോ? ആൾക്കാർക്ക് ഒട്ടും സംസ്കാരമില്ലാതായി. ശരിയാക്കാം, ഞാൻ കമ്മീഷണറെ വിവരമറിയിക്കാം. മാഡം ഇരിക്കും, ചായ കുടിച്ചിട്ട് പോകാം. പ്രേമലത ചൗധരിക്ക് ചായ വേണമെന്നുണ്ടായിരുന്നു, എന്നാൽ അപ്പോൾ കുടിക്കാൻ തോന്നിയില്ല. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. ഞാൻ പോകുന്നു. പറഞ്ഞ കാര്യം പെട്ടെന്ന് ശരിയാക്കണം. തിരിച്ചു വരുമ്പോഴേക്കും നഗരത്തിൽ തിരക്ക് തുടങ്ങിയിരുന്നു. ഓഫീസിലും കോടതിയിലും പോകുന്നവർ, സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾ, പിന്നെ പച്ചക്കറിക്കാരെ കൊണ്ടും വഴിവാണിപക്കാരെ കൊണ്ടും റോഡ് നിറഞ്ഞിരുന്നു. അതിലൂടെ നടന്നു പോകുന്നവർ ദുർഗന്ധം സഹിക്ക വയ്യാതെ മൂക്കുപൊത്തിയാണ് പോയിരുന്നത്. പ്രേമലത ചൗധരിയുടെ വീടാകെ ദുർഗന്ധം വ്യാപിച്ചിരുന്നു. വീടിൻ്റെ മുക്കിലും മൂലയിലും ദുർഗന്ധത്തിൻ്റെ തീവ്രത കൂട്ടിക്കൊണ്ടിരുന്നു. എവിടേക്ക് പോയാലും ദുർഗന്ധം അവരെ പിന്തുടർന്നിരുന്നു. സിറ്റി കോർപ്പറേഷനിലെ ആളുകളെ കാത്തുനിന്നു. അവരുടെ കണ്ണ് കഴച്ചു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിയിരുന്നു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയവും കടന്നു പോകുകയാണ്. വിശപ്പും ദാഹവും ദേഷ്യവും അപമാനവും എല്ലാം കൂടി അവരെ അവശയാക്കി. വേദനയോടെ അവർ കട്ടിലിലേക്ക് വീണു. പ്രേമലത ചൗധരി, അവരെ ആർക്കാണ് അറിയാത്തത്? അച്ഛനമ്മമാർ സ്വന്തം മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ മടിക്കുന്ന സമയത്ത് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വ്യക്തിയാണ് പ്രേമലത ചൗധരി. ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രണ്ടു തവണ മന്ത്രിയായി. അവസാന നാളുകളിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. സാമൂഹ്യ സേവനത്തിനായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചു. രാജ്യത്തെ സേവിച്ച് വിവാഹം പോലും മറന്നുപോയി. ഏകദേശം 80-നോടടുത്ത പ്രേമലത ചൗധരി ഇന്ന് തനിച്ചാണ്, തീർത്തും ഒറ്റയ്ക്ക്. ഒരിക്കൽ സർക്കാർ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം നൽകാനുള്ള ബില്ല് പാസാക്കി. അതനുസരിച്ച് ഉപയോഗശൂന്യമായ സ്ഥലത്തേക്ക് കുറച്ചു പേരെ താമസത്തിന് കൊണ്ടു ചെന്നാക്കി. അക്കൂട്ടത്തിൽ മിക്കവരും സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു. പ്രേമലത ചൗധരിയും അവിടെ കുറച്ച് സ്ഥലം വാങ്ങി ഒരു കൊച്ചു വീടുണ്ടാക്കി. പണ്ട് വൃത്തിഹീനമായി കിടന്നിരുന്ന കുളമുണ്ടായിരുന്നു, അത് നികത്തി അവിടെയും താമസയോഗ്യമാക്കി. പ്രേമലത ചൗധരി ആ സ്ഥലത്തിന് ഒരു പേരും നൽകി, ആശ്രയ നികേതൻ. അവിടുത്തെ എല്ലാ തെരുവുകളും ടാറിട്ട റോഡാക്കി മാറ്റി. കടകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, തപാൽ ഓഫീസ്, അങ്ങനെ അവിടെ വികാസത്തിൻ്റെ കാറ്റടിച്ചു. ഇതിന് പിന്നിൽ ഒരാളുടെ കഠിനാധ്വാനവും സഹകരണവും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, പ്രേമലത ചൗധരിയാണ്. നാടിൻ്റെ ഉന്നമനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉറപ്പിച്ചാൽ അതിൽ വിജയം കണ്ടെത്തുന്നതുവരെ അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരിക്കും. എന്നിട്ടും എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടായിരുന്നു. ആലോചിച്ചാൽ ആശ്രയ നികേതൻ വികസനത്തിൻ്റെ ഉന്നതിയിലാണ്. കൂടാതെ കുറേ മഹാന്മാരുടെ ആത്മീയ കേന്ദ്രവും. എന്നാൽ എല്ലാവരും സ്വന്തം സുഖസൗകര്യങ്ങളിൽ മുഴുകിയാണ് കഴിഞ്ഞിരുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും അവർ ചെയ്തിരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സ്ഥിരമായി നടന്നിരുന്നു. പ്രേമലത ചൗധരി സഹജ സ്വഭാവം കൊണ്ട് തൻ്റെ വീടിന് ചുറ്റും കൊണ്ടിടുന്ന പശു, ആട്, പട്ടി, പൂച്ച മുതലായവയുടെ ശരീരാവശിഷ്ടങ്ങൾ സിറ്റി കോർപ്പറേഷനിലേക്ക് ഫോൺ ചെയ്തോ നേരിട്ട് പോയോ വൃത്തിയാക്കിച്ചിരുന്നു. ഒരിക്കൽ ഒരു നവജാത ശിശുവും, ഹോ, അത്രയും ഹൃദയസ്പർശിയും ഭീകരമായിരുന്നു ആ ദൃശ്യം. തൻ്റെ അയൽക്കാരുടെയും അവിടെ താമസിക്കുന്ന മറ്റുള്ളവരുടെയും പ്രവൃത്തികൾ അവരെ വേദനിപ്പിച്ചിരുന്നു. നിരാശാജനകം. ഒരിക്കൽ കടക്കാരൻ രജിതും അക്കൗണ്ടൻ്റ്

കഴിഞ്ഞിട്ട് ശിവനും സംസാരിക്കുന്നത് കേട്ട് പ്രേമലത ചൗധരി നടുങ്ങിപ്പോയി. എടോ ശിവ, ഈ ചത്ത ആടിനെ എന്തിനാ ഇവിടെ ഇടുന്നത്? അതേ ചേട്ടാ, ഇവിടെ ഇട്ടാലേ കോർപ്പറേഷൻകാർ വേഗം കൊണ്ടുപോകുകയുള്ളൂ. അതെങ്ങനെ, എങ്ങനെയാണെന്നോ? ഞങ്ങളുടെ പ്രേമലത ചൗധരിയുടെ ഒറ്റ ഫോൺ കോൾ മതിയല്ലോ, കോർപ്പറേഷൻകാർ ഓടിവരില്ലേ? മനസ്സിലായി.

0: വെളുപ്പാൻ കാലത്തോ വന്ന് പ്രേമലതാ ചൗധരിയുടെ വീടിനടുത്ത് ചത്ത മൃഗങ്ങളെ കൊണ്ടിട്ടു കടന്നു കളയും. രാവിലത്തെ അങ്കലാപ്പിനിടയിൽ പ്രേമലതാ ചൗധരിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കമുണർന്നതോടെ വീണ്ടും അതേ ദുർഗന്ധം. ഇതിൻ്റെ അർത്ഥം അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർ സൂപ്രണ്ടിൻ്റെ അടുത്തു ചെന്ന് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയുമുണ്ടായില്ല. ഒരിക്കൽ ആരോ ഒരു ചത്ത പട്ടിയെ കൊണ്ടിട്ടു. അത് അവിടുന്ന് എടുത്തു മാറ്റാൻ പ്രേമലതാ ചൗധരി സിറ്റി കോർപ്പറേഷനിലേക്ക് പരാതി കൊടുത്തു. സൂപ്രണ്ട് അത് നഗരസഭാ കൗൺസിലർക്ക് അയച്ചു. അവരത് ഫയലിലാക്കി ഉചിതമായ നടപടിക്കായി സിറ്റി കോർപ്പറേഷൻ ഓഫീസർക്ക് അയച്ചു. അധികാരികൾ ആളുകളെ അയക്കുമ്പോഴേക്കും പട്ടിയുടെ ശരീരം പുഴുത്ത് ജീർണിച്ച് ദുർഗന്ധം അന്തരീക്ഷമാകെ വ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർ നേരിട്ട് സൂപ്രണ്ടിനോട് പറഞ്ഞതാണ് അദ്ദേഹം കോർപ്പറേഷനിൽ നിന്ന് ആളുകളെ അയക്കാമെന്ന് ഉറപ്പ് നൽകിയതുമാണ്. സന്ധ്യയായി. സിറ്റി കോർപ്പറേഷനിൽ നിന്ന് ആരും വന്നില്ല. പ്രേമലതാ ചൗധരി ദേഷ്യവും ക്ഷീണവും കാരണം അവശയായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ കടന്നുപോയി. അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് അവർ വീണ്ടും ഫോണിനടുത്തെത്തി. അവസാന പ്രതീക്ഷ എന്നോണം. പക്ഷേ ഇല്ല, ടെലിഫോൺ നിശ്ചലമായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം സിറ്റി കോർപ്പറേഷൻ വണ്ടി വന്നു. അപ്പോഴാണ് ദുർഗന്ധത്തിൽ നിന്നൊരു മോചനമുണ്ടായത്. 4 ദിവസത്തിന് ശേഷം വീണ്ടും ആശ്രയനികേതനിലെ കാറ്റിൽ ദുർഗന്ധം അലയടിച്ചു. ഈ ദുർഗന്ധം എവിടെ നിന്നാണെന്ന് ആർക്കും മനസ്സിലായില്ല. കടക്കാരൻ രജതും അക്കൗണ്ടൻ്റ് ശിവനും കരാറുകാരൻ മദനും കാവൽക്കാരൻ മധുവും തുന്നൽക്കാരൻ പിതാവും എല്ലാവരും പുറത്തിറങ്ങി. എവിടെ നിന്നാണ്? എവിടെയും ഒന്നും കാണാനില്ല. ഓവുചാലിലും റോഡിൻ്റെ മുക്കും മൂലയിലും എല്ലാവരും കൂടി അരിച്ചു പെറുക്കി. എവിടെയാണതിൻ്റെ സ്രോതസ്? ഇപ്പോൾ എല്ലാവരും സസൂക്ഷ്മം ദുർഗന്ധം വരുന്ന ദിശയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആളുകൾ ഓടി പ്രേമലതാ ചൗധരിയുടെ വീടിൻ്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചു. ഒരുപാട് തവണ വിളിച്ചിട്ടും പ്രേമലതാ ചൗധരിയുടെ അനക്കമൊന്നും കേട്ടില്ല. ആളുകൾ വാതിൽ ചവിട്ടി തുറന്നു. പെട്ടെന്ന് വന്ന കൊടുങ്കാറ്റ് പോലെ ആരുടെയും മനം മടിപ്പിക്കുന്ന ദുർഗന്ധം എല്ലാവരെയും കീഴ്പ്പെടുത്തി. അതിനുശേഷം വിവരദോഷികളും സ്വാർത്ഥന്മാരുമായ ആളുകൾ കണ്ട കാഴ്ച അത് വർണ്ണിക്കുക അസാധ്യമാണ്.
1: കൗസ്തുഭമണി സൈക്കേയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് യാഗേഷ് എളയാവൂർ. ഇന്നത്തെ വായനാ വസന്തം ഇവിടെ പൂർണ്ണമാകുന്നു.
2: അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.

വായിച്ചറിയണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണാ, കരുണോ,
1: എവിടെയും
0: പോയിട്ടില്ലേ മോനെ? ഇവിടെ തന്നെ കുത്തിരിക്കുന്നു. എനിക്കെവിടെയും കിഞ്ഞി നടക്കറാ. നിന്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും കേട്ടാ.
1: ഇപ്പൊ ഞാൻ എവിടെയും പോക്കില്ല എന്റെ അമിന്ത.
0: എന്നാണ് എന്തിട്ട് പോവാത്തെ? അല്ല കരുണ, ഞാൻ എന്നോട് കുറെ ദിവസമായി ചോദിക്കണം നോക്കുന്നു. ദേവോന് ഇവിടെ കാണുന്നേയില്ലല്ലോ. ഓളപ്പോ ഞാൻ നോക്കുമ്പോ സഞ്ചി എടുത്തിട്ട് ഇങ്ങനെ പോന്നാണ്. ഓക്കെടിങ് ജോലിയാറ്റം കിട്ടിയാ? നീ എന്താ മോനെ എന്നോടൊന്നും പറയേനെ. ഞാനെന്നാ പോക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ തടസ്സാറ്റം പറയാ. ഓള് പോയിക്കോട്ടല്ലേ. അതുമാത്ര, ഓള് കണ്ടിക്കുന്ന താഴെ കീലണ്ടിരുമാ. അങ്ങനത്തൊരു പെണ്ണല്ലേനു ഓള്. പിന്നെ എങ്ങനെ ഇപ്പം പോകാൻ തുടങ്ങിയേ? നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അന്നോട് പറയാൻ പറ്റുന്ന കാര്യം പറഞ്ഞോ.
1: നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാ, നിങ്ങൾ ഊഹാപോഹോ സംശയങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാ.
0: ആത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളെ ദേവുട്ടി. ഓളിങ്ങനെ സഞ്ചി എടുത്ത് പുറത്തു പോകുമ്പോ ഞാനാ ചിന്തിക്കണ്ടേ, ഓക്ക് എടിയോ ജോലി കിട്ടിയെന്നല്ലേ. എനിക്കത് എന്നോട് പറയുന്നേന്നാ? ഞാൻ എന്താ തടസ്സാറ്റം പറയുന്നുണ്ടാ? ഞാൻ നല്ല കാര്യല്ലേ ഓക്ക് ജോലി കിട്ടുന്നതിന്. രണ്ടാക്കും കൂടി ജീവിച്ചാ പോരെ.
1: നിങ്ങൾ എന്ത് വർത്താനം എന്റെ അമിന്ത പറയുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് നിങ്ങളോടല്ലേ ആദ്യം വന്നിട്ട് പറയാ.
0: പിന്നെ ഓളോടെ സഞ്ചി എടുത്ത് പുറത്തേക്ക് പോന്ന്. അതുമാത്രല്ല, ദിവസം വാങ്ങാൻ ഇത്രമാത്രം സാധനം എന്നാണ്? എല്ലപ്പോ ഒരു പച്ചക്കറി ആയിട്ട് നമുക്ക് ഒരാഴ്ചക്ക് ഒരുക്ക വാങ്ങാന്ന് വെക്ക. ദിവസം ഓളിത് വാങ്ങാൻ തന്നെ പോന്ന്. കേടായി പോയില്ലേ?
1: പച്ചക്കറി വാങ്ങിക്കാൻ ഇന്നലെ പോയതല്ലേ.
0: മിഞ്ഞാ നടി പോയിനി.
1: അത് പിന്നെ അരിയും ഇതെല്ലാം റേഷൻ പിടിയിൽ പോയതാണ്.
0: അത് ശരി. അപ്പൊ അതിന്റെ തലേന്നോ?
1: അതില്ലേ എന്റെ അമിന്ത, മഴയും വെയിലും എല്ലാം ഇങ്ങനെ മാറി മാറി വരില്ലേ. ഭയങ്കര ജലദോഷവും തലവേനെല്ലായിട്ട് ആകെ കൊയപ്പേനു. ഞാൻ ഓളോട് പറഞ്ഞ് ഒരു വിക്സ് വാങ്ങിക്കൊണ്ട് തരേ.
0: ഓ,
1: വിക്സ് വാങ്ങാൻ വേണ്ടിട്ട് പോയതല്ലേ.
0: എല്ല കരുണ, ഒരു വിക്സ് വാങ്ങാനായിട്ടാണ് ഓള് പോയത്? നീ എന്ത് ഇതാ പറയുന്നേ? ഞാനാങ്കിലല്ലേ ഈ രണ്ടു മൂന്ന് ദിവസത്തെ പോക്കില്ലേ ഒറ്റ പോക്കിന് തീർക്കൂ. ഇത് ഓരോ ദിവസം ഓരോന്ന് വെച്ച് സഞ്ചിയും പിടിച്ചു പോകെ. എല്ലാ പോക്ക് കാലി ഒന്നും എടുക്കൂലേ. അത് മാത്രം ഇന്നേടി ഓള് പോയിനി. ഇന്നും ഞാൻ പോകാണ്ടിനല്ലോ.
1: നിങ്ങക്ക് കേക്കണം എന്റെ അമിന്ത, എന്റെ പണിക്ക് പോകുമ്പോടുന്ന ഒരു കട്ടിയുള്ള ഡ്രസ്സില്ലേ, ആ കോട്ട് പോലത്തെ, അത് തോന്നുമ്പോ അതിന്റെ സൂചി
0: പൊട്ടിപ്പോയിന്ന്.
1: സൂചി വാങ്ങാൻ പോയിട്ടുണ്ട്.
0: എന്താണോ സൂചി വാങ്ങാനാ? എല്ലാ മോനെ ഒക്കെ പോയിട്ടും പിടിച്ചില്ലേ. അനക്ക് ഇപ്പൊ ഒരു കാര്യത്തെ തീരുമാനം കേട്ട കരുണ, നിങ്ങക്ക് രണ്ടാക്കുന്ന അട്ടപ്പിരാൻ തന്നു. അല്ലാണ്ട് ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പീടിയ പോകുന്ന പറഞ്ഞാൽ എന്ത് ആവശ്യത്തിനും ബസ്സും കയറി അങ്ങ് എത്തണം. ടൗണിലെത്തി അതും വാങ്ങി. അതൊരു കുഞ്ഞി മുട്ടു സൂചിക്കാന്നോ ഓള് പോയി നിന്ന്. അതും ₹2 സൂചിക്ക് ഇത്രയും യാത്ര. ഓക്ക് പുരക്ക് വന്നാൽ ഞാൻ കൊടുക്കൂലേനുവാ. ഇങ്ങനെ വിവരമില്ലാത്തവനായി പോയല്ലോ കരുണ നീ. എന്നാ നിനക്ക് ഞാൻ തരണ്ട മോനെ? നെല്ലിക്കരം തരേണ്ടി വരുവാ. അതുമാത്ര, ഇടക്കിടക്ക് ഞാനുമായിട്ട് എന്നോട് വർത്താനം പറയുന്നല്ലേ, അതിന്റെ ഒരു കോണം വേണ്ട എനിക്ക്. അതും ഇല്ലാന്ന് വെച്ചാല്
1: കഴിഞ്ഞ നിങ്ങളെ കഴിഞ്ഞ കുറ്റപ്പെടുത്തലും എല്ലാം കഴിഞ്ഞ.
0: അല്ലാണ്ട് ഞാനെന്ന കരുണ പറയണ്ടേ? ഈ ഒരു മുട്ടു സൂചിക്ക് പോന്ന്, പിന്നെ പച്ചക്കറി വാങ്ങാൻ വേറൊരു ദിവസം പോന്ന്, എല്ലാ ദിവസവും ഓൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്നാ പറയണ്ടേ? ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ, നീ വേറൊരാളോടും പറഞ്ഞുകൊടുക്കണ്ട കേട്ടാ. കാരണം എനിക്ക് ഇത്രയും മാത്രം പൈസ ഉണ്ടോന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോ പ്രത്യേകിച്ച് കുട്ടരാമോട് പറയേ വേണ്ട. കാരണം നിന്നെ ചികിത്സിക്കാൻ അയച്ചാളി ഓറ്. ആ ചങ്ങലക്കാറ്റ് ഉട്ടിനുണ്ടെങ്കിൽ ഞാൻ കാണേണ്ടി വരും കരുണ. അത് കാണാനുള്ള ശേഷി എനിക്ക് എനിക്കറിഞ്ഞോണ്ട് എന്റെ പ്രായമല്ലോ.
1: നിങ്ങളൊന്ന് നിർത്ത്, നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്.
0: ഞാൻ ഈ നാട്ടിൽ തന്നെയാ ജീവിക്കുന്നത്, അല്ലാണ്ട് വേറെ നാട്ടിലൊന്നല്ല ജീവിക്കുന്നത്. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ കെട്ടിയൊരുങ്ങി പോകുമ്പോഴുള്ള ചോദ്യം ചോദിക്കണ്ടോ? ഞാൻ
1: നിങ്ങളെ കൊണ്ട് ഞാൻ മാറ്റി പറയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് മാറ്റി വിളിച്ചോ.
0: അല്ല തന്നെ പേര് ഞാൻ മാറ്റി വിളിക്കാൻ നിൽക്കുന്നേനും.
1: പൊട്ടക്കണാരെ
0: പിന്നെ. അല്ലാണ്ട് ഞാനെന്നെ ഈതെല്ലാം പറയണ്ടേ? ഇത് ആരോടങ്ങ് പറയാൻ പറ്റുന്ന ഒരു ഇതാണോ? മുട്ടു സൂചിക്ക് ഒരു ദിവസം പോവാ, വിക്സ് വാങ്ങിക്കാൻ ഒരു ദിവസം പോവാ, തക്കാളിക്ക് ഒരു ദിവസം, വണ്ടക്കൊക്കെ ഒരു ദിവസം, വഴുതനക്ക് ഒരു ദിവസം, ഇതെന്താ സംഭവമോ? ഇത് ഏത് പോക്കാ?
1: എന്റെ അമിന്ത, ഇനി വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ലല്ലോ.
0: ചെലവുള്ള കാര്യമാണെങ്കിലും ദേവൂട്ടിനല്ലേ മോനെ പോന്നേ? എല്ലാ ദിവസവും വേറെ വേറെ ആളൊന്നല്ലല്ലോ പോന്ന്.
1: അല്ല, നിങ്ങളെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞാ ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ.
0: ആ പറഞ്ഞോ.
1: അതിലില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് തരണം കേട്ടോ. എനിക്ക്
0: എന്ത് കാര്യങ്ങൾ?
1: ഞാൻ പറഞ്ഞു തീരുന്നിടക്ക് നിങ്ങൾ സഞ്ചി എടുത്തിട്ട് പീടിയിലേക്ക് പോകാൻ പാടില്ല.
0: അപ്പൊ പീടിയ ചെറിയ പൈസക്ക് എന്നും കൊടുക്കുന്നുണ്ടോ?
1: അല്ല, നിങ്ങളിപ്പോ ആദ്യം ഉറപ്പതാ, എന്നിട്ട് ബാക്കി പറയാം.
0: ഞാൻ ഉറപ്പിയായിരുന്നു.
1: ആ പിന്നെ നിങ്ങൾ എന്നെ നേരത്തെ എന്തോ വിളിച്ചിട്ടില്ലേ
0: പൊട്ടം കാണാരെ?
1: ആ അത് നിങ്ങൾ മാറ്റി പറയും, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും.
0: ഞാൻ മാറ്റി പറയേയില്ല, നീ വെറും പൊട്ടങ്ങണാരന.
1: ബെറ്റിനുണ്ടാ?
0: ബെറ്റ്
1: എന്നാ പിന്നെ കേക്ക്.
0: ആ പറ.
1: നിങ്ങൾ ഈ പ്രിയദർശിനി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ?
0: പ്രിയദർശിനി?
1: ആ
0: അതെന്തോ ഒരു സിനിമാ നടിന്റെ പേരാറ്റല്ലേ. അല്ലേ ടാക്കീസിന്റെ പേരും?
1: ആ അതന്നെ ഞാൻ പറഞ്ഞേ, ഇങ്ങക്കൊന്നും അറിയില്ലാന്ന്.
0: ഓ അങ്ങനെ. പിന്നെ എന്നാ നീ പ്രിയദർശിനി?
1: ബസ്സിന്റെ പേരാണ്.
0: അങ്ങനെ എത്ര ബസ്സുണ്ട് കരണ? പ്രിയദർശിനി എന്നുണ്ട്, ജാനകി എന്നുണ്ട്, എന്തെല്ലാം പേരുണ്ട്. പിന്നെ എനിക്കിടെ ഒരു വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഉറപ്പന്നെ എനിക്ക് പേരാൻ തന്നെയാ. കാരണം നമ്മളിവിടെ സൂചി വാങ്ങേണ്ട കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ നടക്ക് നീ എന്തിനാ ബസ്സിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്? അതും പ്രിയദർശിനി പോലും. ദേവൂട്ടിയൊന്നും കേൾക്കണ്ട.

0: പെണ്ണുങ്ങളെ പേരല്ലോ
1: എല്ലാം. അങ്ങനല്ലേ പേരിട്ടിന്? സർക്കാരല്ലേ പേരിട്ടിന്?
0: സർക്കാരാ?
1: ആണ്. അതെന്നാ പറഞ്ഞ, നിങ്ങൾക്ക് ഒരു കുന്തവും കുടച്ചക്കറും അറിയില്ല. നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്?
0: ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന കാരണ നീ തെളിച്ചു പറ കാര്യോ.
1: നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല?
0: എന്തേനു?
1: സ്റ്റേറ്റ് ബസിന്റെ പേരെല്ലാം മാറ്റിയില്ലേ?
0: എന്റെ കരുണായി, സ്റ്റേറ്റ് ബസും സൂചിയും തമ്മിൽ എന്താ ബന്ധോ?
1: ബന്ധമുണ്ടെന്റെ അമിൻത.
0: സൂചി വാങ്ങാൻ സ്റ്റേറ്റ് ബസ്സിലാ പോണ്ടേ?
1: പിന്നല്ലാണ്ട് അഞ്ചു പൈസ വേണ്ടെന്റെ അമിൻത. ഫ്രീ അല്ലേ? ഫ്രീ.
0: എന്നാ പിന്നെ എനിക്ക് കൂടി പോയാ പോരേനുവാ.
1: അല്ല അമിൻത, ഞാൻ പോകുമ്പോ ചെലവ് കൂടൂലേ?
0: എന്തേ?
1: നമ്മക്ക് ടിക്കറ്റ് വേണ്ടേ?
0: എന്റെ കരുണ, ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് പോയാലില്ലേ ആള് പിടിച്ച കേസാന്നേ. നീ വേണ്ടാത്തൊന്നും ദേവൂട്ടിയോട് പറഞ്ഞു കൊടുക്കണ്ട കേട്ടാ. ഇപ്പാങ്കില് തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോ ഫൈനെല്ലാം കൂട്ടിട്ടുണ്ട് പോലും. അതുപോലെ ഇടി ഫൈന് വരൂ. ആ പിന്നെ ജയിലിൽ പോയിട്ട് ഇന്നെ കാണാനൊന്നും എനിക്ക് കഴിയില്ല. ആ
1: ഇത് അതുപോലൊന്നല്ല രാമിൻത, ഇത് ഫ്രീ ആണ്, സ്ത്രീകൾക്ക് മാത്രോ.
0: ഫ്രീയാ?
1: ആ
0: അങ്ങനെ എന്തോ ആരോ പറയുന്ന ഞാനും കേട്ടിന്. അന്നാണ് സത്യാവസ്ഥ എന്നാ ഫ്രീ തന്നെയാണോ?
1: പിന്നെ ഇതന്നെയല്ലേ ന്യൂസിൽ തേച്ചും വാർത്ത. നിങ്ങൾ ഇതൊന്നും കാണലില്ലേ?
0: ഞാൻ കാണലുണ്ട്, പക്ഷേ എങ്കിൽ അത് മാത്രം എന്റെ ചോദ്യം ആക്കട്ടെ. ഇത് ഫ്രീ ആന്ന് വിചാരിക്ക. ഇതെന്തിനാണോ ദിവസവും പോകുന്നു, ഒരു ദിവസം പോയാ പോരെന്നാ എന്റെ ചോദ്യം.
1: ചെലവില്ലല്ലോ അമിൻത, പിന്നെന്താ വെറുതെ പോന്നേന്? പെണ്ണായി പറഞ്ഞോണ്ട് കിട്ടിയ ആനുകൂല്യല്ലേ, അത് നമ്മൾ മുതലാക്കണ്ടേ?
0: എന്റെ കരുണ, എല്ലാ ദിവസവും പോയിട്ട് മുതലാക്കണേനു മോനെ.
1: അമിൻത, ഇത് ഞാൻ പറഞ്ഞല്ല, എന്റെ ദേവൂട്ടി പറഞ്ഞാന്ന്.
0: കണ്ടിക്കുന്ന താഴെ ഇറങ്ങാത്ത കുട്ടിയാണ് ദേവൂട്ടി. ഓള് വരെ ഇപ്പൊ എല്ലാ ദിവസവും പുറത്തിറങ്ങാൻ തുടങ്ങി.
1: പിന്നെ അമിൻത, നമ്മള് കണ്ടിക്കുന്ന അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ സ്റ്റേറ്റ് ബസ് ഇഷ്ടം പോലെ പോകുന്നില്ലേ റോഡിനോട്ട്? ഒന്നും വേണ്ട, നിങ്ങള് കേറുക, യാത്ര ചെയ്യാ, പൈസ കൊടുക്കണ്ട.
0: എന്താ സുഖം അല്ലേ?
1: മാത്രല്ല, ഇപ്പൊ പീടിയെ പോണ്ട കാര്യം പറയുമ്പോ ഓളപ്പടും മുമ്പിൽ കേറി പോയാലാന്ന്. ഞാൻ പോവാ കരുനാട്ടാ, ഞാൻ പോവാ കരുനാട്ടാന്ന് പറഞ്ഞിട്ട്
0: അതുകൊണ്ട് എനിക്ക് കോണവും പിടിച്ച്.
1: ആ എനിക്ക് തന്നെ കുത്തിരിക്കാല. ആ പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഓളോട് ഒരിക്കലും പറയാൻ പാടില്ല കേട്ടാ.
0: ഇല്ല ഇല്ല, നീ പറഞ്ഞ.
1: ഓള് കണ്ണൂര് വരെ പോയൊരു ദിവസം
0: സൂചി വാങ്ങാനാ?
1: അതല്ലാന്ന്, പൈസ വേണ്ടല്ലോ, അതുകൊണ്ട് കണ്ണൂര് വരെ ഒരൊറ്റ പോക്ക് ടിക്കറ്റ് എടുക്കാണ്ട് തിരിച്ചു വേറെ ബസ്സിനും തിരിച്ചിങ്ങോട്ട് പോന്ന്.
0: ടിക്കറ്റ് കൊടുത്തിരാ?
1: ടിക്കറ്റ് എടുക്കാണ്ടെന്ന്.
0: അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാണ്ട്.
1: പിന്നെ ഫ്രീ അല്ലേ, ഇഷ്ടം പോലെ ബസ്സില്ലേ പറഞ്ഞിട്ട്.
0: അതുകൊണ്ട് ദേവൂട്ടി കണ്ണൂര് കണ്ട്.
1: ആ ഓളില്ലേ ഇപ്പൊ കൊറേ ആയിട്ട് അഞ്ചാറ് കൊല്ലായിട്ട് എടിയും പോക്കൊന്നുമില്ല. ഇപ്പൊ കണ്ണൂരെല്ലാം പോയി കണ്ടിട്ട് ഭയങ്കര ആവേശത്തിലാന്നിപ്പോ.
0: അതെയാ?
1: ആ ഇപ്പൊ എന്ത് പറയുമ്പോ മുന്നിട്ട് ഇറങ്ങുന്നോളല്ലേ.
0: ഇനി ഒരേ പോക്കേരിക്കുമല്ലേ ദേവൂട്ടി.
1: അത് മാത്രല്ല രാമിന്ത, രണ്ടുമൂന്ന് സൈറ്റ് അടുപ്പിച്ച് യാത്ര ചെയ്തിട്ട് പോകുമ്പോ ഛർദിയും ഇതെല്ലാം ആകെ വീട്ടിൽ വന്ന് കുത്തിരുന്നിട്ടുണ്ട്.
0: എടോ വീട്ടിലിരിക്കുന്ന കുട്ടിയല്ലേ ദേവൂട്ടി, പിന്നെ ഇങ്ങനെ കേറി പോകുമ്പോ ഛർദി ഇല്ലാണ്ട് കൂവാ. മരുന്നെല്ലാം വാങ്ങിയിട്ടില്ലേ?
1: മരുന്നെല്ലാം വാങ്ങിനെ, പക്ഷെ അതിന് കുറച്ച് പൈസ ചെലവായിനെ രാമിന്ത.
0: അത് നല്ല ബുദ്ധി തന്നെ കേട്ടാ. എല്ലാ ദിവസവും പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം കിടപ്പിലാവും, അപ്പൊ അതിന്റെ മരുന്ന് വാങ്ങല് എല്ലാം കൂടി ആ പൈസ ആയില്ലേ നിങ്ങൾ എല്ലാ ദിവസവും പോയതിന്റെ. എന്റെ കരുണ, ഈ പേട നോക്കിയാലും രോഗാന്ന് ആടി ഇടിയും പറഞ്ഞേക്കുമല്ലേ വേണ്ട, വീട്ടിൽ അടങ്ങിയിരിക്കാനാ പറയണ്ടേ.
1: അല്ല എന്നിട്ട് നിങ്ങൾ എവിടെയും പോകുന്നൊന്നുമില്ല, പൈസ ഒന്നും വേണ്ട അമിൻത.
0: കരുണ, എനിക്ക് നേരമില്ല മോനെ, ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് ഇഷ്ടമല്ല.
1: നമ്മളെ കുട്ടിരാമട്ടം വരുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഓരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചോ, ഞാൻ പറഞ്ഞ സത്യമല്ല നിങ്ങൾ ചോദിച്ചോക്ക്. പിന്നെ എന്റെ തീരുമാനം വളരെ ബുദ്ധിപൂർവമായ നീക്കല്ലേ നിങ്ങളോട് ചോദിച്ചോക്കിയ?
0: ഓ ഞാൻ ചോദിച്ചോളാ, എന്റെ ഭയങ്കര ബുദ്ധിപരമായ നീക്കം തന്നെ. എന്നിട്ട്
1: ഞാനിങ് പൊന്തി അങ്ങ് പോയിക്കളി.
2: എന്താണ് ഒരു ചർച്ച രാവിലെ തന്നെ?
0: കുട്ടിരാമാട്ടാ, ഇവന്റെ ഈ വിഡിത്തം കേട്ട് കേട്ട് കേട്ട് കേട്ട് എനക്ക് മതിയായി കേട്ടാ. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുന്നു.
2: എന്നാലും നമ്മളെ കരുണനല്ലേ, എന്താണ് ഇന്നത്തെ വിഡിത്തം കരുണൻ പറഞ്ഞത്?
0: ഇന്ന് കേക്കണേ നിങ്ങക്ക്, ഇവിടെ ദേവൂട്ടി എല്ലാ ദിവസവും ഓരോ സ്ഥലത്ത് പാക്കറ്റ് വായിട്ട് ഇങ്ങനെ പോവും. ഞാൻ ചോദിച്ചു ഇതേടിയാണ് ഓള് പോകുന്നത്, എന്റെ വീട്ടിന്റെ മുമ്പിലോട്ടല്ലേ ഓള് പോകുന്നത്. എന്തിനാ പോകുന്ന അറിയാ? സൂചി വാങ്ങാൻ. ഒരു ദിവസം സൂചി, ഒരു ദിവസം വിക്സ്, ഒരു ദിവസം തക്കാളി, അതുപോലെ പച്ചക്കറി എല്ലോ ഒരു ദിവസം, പിന്നെ വഴുതിനങ്ങ വേറൊരു ദിവസം, ഇങ്ങനെയെല്ലാം വാങ്ങിയിട്ട് വരുത്താന്ന് ഇപ്പം പണി.
2: ഓരോ സാധനം വാങ്ങിക്കാൻ ഓരോ ദിവസം പോകും.
0: ഓരോ ദിവസം പോകും.
2: അത് വിഡിത്തം തന്നെയാണല്ലേ. എന്താണ് കരുണ അതിന്?
1: അല്ല കുട്ടിരാമട്ട, ഇപ്പൊ പോന്നേനെന്നാണ്, അഞ്ചു പൈസ ചെലവില്ലല്ലോ, പ്രിയദർശിനിയിലെ നമ്മളെ സ്വന്തം. ആ സ്റ്റേറ്റ് ബസ്
2: സർക്കാരിന്റെ സൗജന്യ യാത്ര അല്ലേ, സ്ത്രീ സൗജന്യ യാത്ര. അപ്പൊ അത് ഓരോ ദിവസം നമ്മള് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സൗജന്യം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ കരുണന്റെ നിർദ്ദേശപ്രകാരം ദേവൂട്ടി.
0: അതെ,
1: അത് നല്ല തീരുമാനല്ലേ എന്റെ കുട്ടിരാമട്ട.
2: ഒരിക്കലും അല്ല കരുണ, നമ്മള് ഗവൺമെന്റ് ഇത്തരം സാമൂഹിക ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്ന എന്തിനാണ്? സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്, അവർക്ക് ഒരുപാട് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെ ഇത്തരം യാത്രകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള KSRTCയുടെ വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം അനുവദിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ യാത്ര സൗജന്യം ഉണ്ടല്ലോ, സൗജന്യ നിരക്കാണ്, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു മുതിർന്നവരെ കൊടുക്കേണ്ട പൈസ അവരെ കൊടുക്കണ്ട. അതുപോലെ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും ഈ ഓർഡിനറി ബസ്സുകളിൽ യാത്ര സൗജന്യം അനുവദിക്കുകയാണ്. അത് യാത്ര ചെയ്യുന്ന സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൗജന്യം കിട്ടാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് ആ പരിപാടിയോട് നമ്മൾ ചെയ്യുന്ന ഒരു വിയോജിപ്പ് തന്നെയാണ്, ഒരു സഹകരണമല്ലത്. നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുമ്പം നമുക്ക് ഇത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യാം, ആ സൗജന്യം നമുക്ക് സ്വീകരിക്കാം. പക്ഷെ സൗജന്യം അനുഭവിക്കാൻ വേണ്ടി മാത്രം ആവശ്യമില്ലാതെ യാത്ര ചെയ്യുന്നത് നല്ല രീതിയല്ല. അല്ല അമിന,

0: മാത്രല്ല ഊട്ടിരാമട്ട, ഓള് അങ്ങനെ വണ്ടിയിലൊന്നും പോക്കില്ലല്ലോ. ഓള് കണ്ണൂര് വരെ പോയി പോലും വേറൊരു ബസ്സിൽ മാറി കയറി ഇങ്ങോട്ട് വന്നു പോലും. വന്നപാടും ഛർദിയും പനിയും ഒന്നും പറയണ്ട, മരുന്ന് വാങ്ങാൻ പോയിന് ഒരുവേ.
1: കണ്ണൂർ പോവാനും വളരെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോവാനൊക്കെ സൗജന്യ ടിക്കറ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു കൗതുകത്തിന് അല്ലേ, സൗജന്യമാണെന്ന് കരുതി പോയതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് അസുഖം. എന്നിട്ട് അതിന് ചെലവുണ്ടായോ?
2: പിന്നെ
1: അത് സൗജന്യ ആക്കിയിട്ടില്ല തൽക്കാലം അല്ലേ. അതും സൗജന്യമാണെങ്കിൽ എത്ര പനി വന്നോട്ടെ എത്ര ഛർദി വന്നോട്ടെ നമ്മൾ കരുതും. ഇത് നമ്മുടെ നാട്ടുകാരുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. എന്താണ് സൗജന്യം, അത് നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാതെ അത് അനുഭവിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതാണ് തൽക്കാലം കരുണാകരൻ എടുത്തത്.
0: കുട്ടരാമാട്ടാ, ഈ വെറുതെ കിട്ടുമ്പോ എല്ലാരും വേണ്ടാത്തതും വേണ്ടെന്ന് എല്ലാം വാങ്ങിച്ച് പുരക്കം ഉണ്ടാക്കും. നമ്മളെ മട്ടന്നൂരിലെ ഒരു പീടികയിലുണ്ടായിരുന്നു, 5 rupees കുറെ ബനിയെ, ചെറിയ ബനിയ വിൽക്കുന്ന പറഞ്ഞിട്ട്.
2: 5 rupees? ഞാനത് അറിഞ്ഞിട്ടില്ല.
0: നീ അറിയാതെയാന്നല്ലേ. എന്നിട്ട് എല്ലാരും പോയിട്ട് എന്നേനുവാടാ, വെറുതെ കെട്ടും കെട്ടി പോയില്ല എല്ലാരും. പീടി തുറക്കുന്നതിന്റെ അവിടെ പോയിട്ട് അടിയും പീടിയും പോലീസാറും അതും നീ മാത്രം അറിയാണ്ടായി പോയിന കരണ.
2: എന്നാലും എന്റെ അമിന്ത, 5 rupees ഒരു ബനിയെന്നെല്ലാം പറഞ്ഞാല് നിങ്ങൾ എന്ത് ഭർത്താനെ പറയുന്നത്?
0: ആദ്യം എത്തുന്നവനാ ഒരു ഈ ബനിയം കിട്ടുക, അതിനാ നീ അടി കഴിഞ്ഞ്.
2: എന്നിട്ട് ഞാനെന്താ അറിയാണ്ടായി പോയാന്ന് ഞാൻ ആലോചിക്കുന്നു.
0: അതൊരു മാജിക് ബനിയനാണേ. വാങ്ങിച്ച ദിവസം എനിക്കിട ഒന്നലക്കിയാല് ഇന്റെ മോനിടാ, പിന്നെ വീണ്ടും അലക്കൂലേ, അതിന്റെ ചെറിയ
2: ചക്കനും.
0: അതാണ് മാജിക് ബനിയൻ.
1: അപ്പൊ അത് എന്ത് സൗജന്യം ഉണ്ടെങ്കിലും നമ്മളത് നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാതെ മത്സരിച്ച് വാങ്ങി കൂട്ടുന്ന ഒരു സ്വഭാവം നമ്മുടെ മലയാളികൾക്കുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ദേവൂട്ടിനെ സൗജന്യ യാത്രയുടെ പേരിൽ ആവശ്യമില്ലാതെ പറഞ്ഞയക്കുന്നത്. ശീലം ഒരിക്കലും ശരിയല്ല എന്നാണ് പറയാനുള്ളത്.
0: അല്ല കാരണം ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരു ചൊല്ല ഓർമ്മയായിരുന്നു. എന്തോ ഒരു ചൊല്ലുണ്ടേനുമല്ലോ, എന്തൊരു ഓസിയാ ഏസിയാ എന്നേനും അത്
2: എല്ലാമേ. ഓസി കിട്ടിയ മൂസ ഗ്രീസും തിന്നു.
0: മൂസയല്ല കരുണേ. എല്ലാ പിന്നെ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. പാട്ടുകളുമായിട്ട് ഒരതിഥി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പേര് ചോദിക്കാം, പേര് പറയാം.
1: പേര് ശരത്.
0: ശരത്, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ഓ, തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്.
0: പാട്ട് കേൾക്കാനാണോ കൂടുതൽ ഇഷ്ടം, പാട്ട് പാടാനാണ്?
1: കേൾക്കാനാണ്, പാടാനറിയില്ല.
0: എപ്പോഴെങ്കിലും പാടി നോക്കിയിട്ടുണ്ടോ?
1: ഇല്ല, രണ്ടുപേരെയൊക്കെ കിടക്കുമ്പോ സാധാരണ എല്ലാരും പാടുന്ന പോലെ അങ്ങനെ പാടലുണ്ട്. അത്ര
0: അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട്
1: തുടങ്ങിയാല്
0: പാടുന്നില്ല. അപ്പൊ പാട്ട് കേൾക്കാനാണ്
1: ഇഷ്ടം.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്?
1: റൊമാന്റിക് സോങ്സ് എല്ലാം ഇഷ്ടമാണ്.
0: അങ്ങനെയെങ്കിൽ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം.
1: ആയിക്കോട്ടെ. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ജൂണിലെ നിലാമഴ എന്ന പാട്ട് കേൾക്കാൻ
0: ആഗ്രഹമുണ്ട്. ഓക്കെ, പാട്ടോടുകൂടെ നമുക്ക് തുടങ്ങാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശരത്തേടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോ അതിമനോഹരമായിട്ടുള്ള ഒരു റൊമാന്റിക് സോങ് ആണ് ആദ്യം കേട്ടത്. രണ്ടാമത്തെ പാട്ട് എന്തായാലും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ.
1: ഇന്ന് നിന്റെ മൊയ്തീനിലെ ഒരു നല്ല പാട്ടും കൂടെ.
0: ഒരുപാട് റൊമാന്റിക് സോങ്സ് ഉള്ള ഫിലിം ആണല്ലേ ഇന്ന് നിന്റെ മൊയ്തീൻ.
1: കണ്ടിട്ടുണ്ടാവുമല്ലോ
0: സിനിമ. എന്തിന്റെ അഭിപ്രായം?
1: നല്ലൊരു രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. സങ്കടമായി.
0: ഫിലിം കണ്ടപ്പോ എൻഡിൽ ഉള്ള ഇമോഷൻ എന്തായിരുന്നു?
1: ഒരു സങ്കടമായിരുന്നു. ഒരു പ്രണയം സാഫല്യമാകാണ്ട് പോയതിന്റെ വല്ലാത്തൊരു ദുഃഖമുണ്ട്.
0: എൻഡിൽ എന്താ പ്രതീക്ഷിച്ചത്?
1: ഓൾറെഡി കഥ അറിയായിരുന്നു, പണ്ട് നമ്മൾ കേട്ടതായുണ്ട്. പിന്നെ അങ്ങനെ എന്നാലും അവര് കണ്ടപ്പോ എന്തൊരു സങ്കടമൊക്കെ ആയി വന്നി.
0: ഒരു പക്ഷേ ഇന്ന് നിന്റെ മൊയ്തീന്റെ കഥ ശരത്തേട്ടൻ എഴുതാനുള്ള ഒരു അവസരം കിട്ടാണെന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ എൻഡ് ഏതവസ്ഥയിൽ കൊണ്ടെത്തിക്കായിരുന്നു?
1: എന്തങ്ങനെ ഇപ്പൊ കൊണ്ടെത്തിക്കാനാവൂല്ലോ, ഓൾറെഡി ആ കഥ ഉള്ള കഥയല്ലേ.
0: അല്ല, ശരത്തേട്ടനാണ് അത് എഴുതുന്നത് എങ്കിൽ
1: തീർച്ചയായിട്ടും അവരെ ഒന്നിപ്പിക്കുമായിരുന്നു.
0: ഓക്കേ, അപ്പോ അവര് ഒരുമിച്ച് തന്നെയാണെന്നുള്ള

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാന

0: പൂർവം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഇവിടെ ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുകൾ നമുക്ക് ഇനിയും കേൾക്കാം. ശരത്തേടനോടനെ ചോദിക്കാം, ഏതാണ് അടുത്ത പാട്ട്?
1: വിശുദ്ധൻ എന്ന ഗീതത്തിലെ ഒരുമഴി തിരിയുടെ എന്ന പാട്ടില്ലേ?
0: ഓക്കെ, അതും ഒരു റൊമാന്റിക് സോങ് ആണ് അല്ലേ? മിയ കുഞ്ചാക്കോ ബോബൻ കോംബോയിലുള്ള നല്ലൊരു പാട്ടാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ
1: സിനിമ ഉണ്ടോ?
0: രണ്ടും ഇഷ്ടമാണ് പാട്ട്. ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ്
0: കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അടുത്ത ഗാനം ഏതാണ് ശർത്തട്ട?
1: തിളക്കമെന്ന ചിത്രത്തിലെ നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്നൊരു
0: പാട്ടില്ലേ, കേട്ടിരിക്കാൻ നല്ല രസമാണ്. വിഷ്വലും നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് സിനിമയും. എന്താ പറയേണ്ടത്, നമുക്ക് കുറച്ച് വിഷമുണ്ടാവും, കുറച്ച് കണ്ടിരിക്കാൻ കോമഡി ഉണ്ട്, ആ രീതിയിലുള്ള ഒരു ചിത്രമാണ്. അപ്പൊ ഈ പാട്ടുകൂടെ നമുക്ക് കേൾപ്പിക്കാം.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഇഷ്ടങ്ങളുടെ ഇടങ്ങളിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനിയും പാട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ച് ശരത്തേട്ടൻ ഇവിടെ കത്തു നിൽക്കുകയാണ്. അടുത്ത പാട്ട്
1: മിശമാധവനിലെ കരിമീൻ കുരുവിയെ കണ്ടാൽ എന്നൊരു പാട്ടില്ലേ?
0: ആ ഓക്കേ,
1: നല്ല രസമല്ലേ.
0: സുജാതയും ദേവാനന്ദും പാടിയിട്ടുള്ള പാട്ട്. അതില് ചെക്കിലെ മാധവൻ എന്ന കഥാപാത്രത്തെ, കള്ളനെ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. കള്ളനെ മലയാളക്കാരെ സ്നേഹിച്ചൊരു സിനിമയായിരുന്നു
1: അതെ അതെ
0: മിശമാധവൻ. സിനിമകൾ എങ്ങനെ കാണാറുണ്ടോ?
1: സിനിമകൾ കാണാറുണ്ട്, എല്ലാ സിനിമകളും.
0: തിയേറ്ററിൽ പോയിട്ടാണോ അല്ലേ
1: പോയി കാണും?
0: പുതിയത് ഇറങ്ങുമ്പോ തന്നെ.
1: ഇപ്പൊ കുറച്ചായിട്ട് ഗ്യാപ് വന്നു, ഇല്ലെങ്കിൽ ഒറ്റ സിനിമ ഇടാണ്ട് കാണുന്നതാണ്.
0: എന്തോ ഇത്തിരി
1: ടൈം, പിന്നെ കൊറോണയ്ക്ക് ശേഷം കുറച്ച് ഗ്യാപ് ആയി. എന്നാലും കാണും,
0: പറ്റുമ്പോഴൊക്കെ പോയിട്ട് കാണാറുണ്ട്. ഓക്കെ, ഈ മിശമാധവൻ എങ്ങനെയാ, തിയേറ്ററിൽ നിന്നാണോ കണ്ടത് അല്ലെങ്കിൽ? ഇതും തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ
1: ഒരു സിനിമ പോലും ഒഴിവാക്കാണ്ട് കാണുന്നതാണ്.
0: ഇപ്പോഴാണ് കുറച്ച് ഗ്യാപ്പ് വന്നത്.
1: എന്തായാലും
0: ഇനി ഒരു ഗ്യാപ്പും ഇല്ലാതെ എല്ലാ സിനിമകളും കാണാൻ പറ്റട്ടെ. ഒരു പാട്ട് കൂടെ കേൾക്കാം.
1: ആയിക്കോട്ടെ.

0: ഇവിടെ ശ്രോതാക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ അടുത്ത പാട്ട് ഏതാണെന്ന് ചോദിക്കാം. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്നുള്ള, അതെ, സിനിമയും പാട്ടും ഒക്കെ അടിപൊളിയാണല്ലോ. ആ സിനിമ
1: കണ്ടിട്ടുണ്ടാവില്ലേ?
0: ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കണ്ട സിനിമ ഏതാന്ന് ഓർക്കുന്നുണ്ടോ?
1: ഓർമ്മ കിട്ടുന്നില്ല.
0: കോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയുള്ള ഫിലിമാ ഇഷ്ടം? കോമഡി, ഹൊറർ, റൊമാന്റിക്?
1: ഫിലിമും കാണും,
0: എല്ലാം ഇഷ്ടമാണ്. എന്നാലും പ്രയോറിറ്റി ഒന്നുമില്ല,
1: അങ്ങനെയൊന്നുമില്ല.
0: എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഏത് ഫിലിമും കാണും.
1: കാണുന്നു.
0: ഓക്കേ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ശരത്തേട്ടൻ പാട്ടുകളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ഇനിയും പാട്ടുകൾ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടാണുള്ളത്. ഏതാണ് അടുത്ത പാട്ട്?
1: നീ തമിഴിലേക്ക് പോവാ?
0: തമിഴിലേക്ക് പോവാം.
1: തനിയൊരു നല്ല രസമാണ് കേൾക്കുന്നത്.
0: ഓക്കെ, മലയാളല്ല, അപ്പൊ തമിഴിലേക്കും പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്. ഹിന്ദിയിലേക്ക് പോകാറുണ്ടോ?
1: ഹിന്ദിയിലും കാണാറുണ്ട്.
0: ഓക്കെ, എല്ലാം ഉണ്ട്, ഭാഷ
1: പ്രശ്നമല്ല.
0: ഏതൊക്കെ ഭാഷകൾ അറിയാം?
1: ഹിന്ദി അറിയാം, തമിഴ് അറിയാം, ഇംഗ്ലീഷ് അറിയാം,
0: ഇതൊക്കെ സംസാരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഒരു തമിഴ് പാട്ട് ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് തന്നെ കേൾക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ മലയാളം പാട്ടുകൾ കേട്ടു, ഒരു തമിഴ് ഗാനം കേട്ടു. അടുത്തതും ഇനി ഏതെങ്കിലും അതിഥി ഭാഷാ ഗാനമാണോ എന്നുള്ളത് നമുക്ക് ശരത്തേട്ടനോട് തന്നെ ചോദിക്കാം.
1: തീർച്ചയായിട്ടും തമിഴ് തന്നെയാണ് അടുത്ത പറയാൻ പോകുന്നത്. സില്ലെന്നൊരു കാതിലെ നല്ല രസമാണ്.
0: സൂര്യയുടെ ഫിലിമാണ് മൂവിയും, ഒരു
1: പ്രത്യേക ടൈപ്പ്
0: ചിത്രം കാണുന്നതോ കഥ കേൾക്കുന്നതോ പോലെയുള്ളൊരു സിനിമയാണ്, നല്ല ഭംഗിയാണ്.
1: ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫിലിം കൂടിയാണ്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. വീണ്ടും അതിമനോഹരമായ ഗാനം ചന്ദ്രോത്സവം എന്ന സിനിമയിൽ നിന്നും വേണമെന്നാണ് ശരത്തേട്ടൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏതാണ്
1: ചന്ദ്രോത്സവം എന്ന സിനിമയിലെ ആരാരും കാണാതെ എന്നൊരു സോങ് ഇല്ലേ?
0: ജയചന്ദ്രൻ പാടിയിട്ടുള്ള നല്ല ഫീൽ ഗുഡ് സോങ് ആണ്. നമ്മള് മോർണിംഗ് ടൈമിലൊക്കെ കേൾക്കാൻ
1: ഒരു പ്രത്യേക രസം
0: രസാണ് ആ പാട്ട്.
1: സമയം അങ്ങ് പോയി കിട്ടും.
0: പാട്ട് കേൾക്കുന്നത് സമയം മൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ്.
1: മനസ്സും ക്ലിയർ ആയി അങ്ങ് പോകും.
0: അതെ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സന്തോഷങ്ങളും അങ്ങനെ മൈൻഡിൽ എന്തെങ്കിലും തോട്ട്സ്

0: ആകുമ്പോ പാട്ട് കേൾക്കുന്ന ഒരു രീതി ഉണ്ടോ?
1: ആ ഉണ്ട്. അന്നേരം നമ്മള് കേട്ടിരിക്കുകയാണെങ്കിൽ നമ്മള് കുറച്ച് മൈൻഡ് എല്ലാം
0: റിലാക്സ് ആവും. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ?
1: ഇതും എന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് തന്നെ.

0: കേൾക്കാനുള്ള സമയമുണ്ട് ചേട്ടാ. അത് ഏതാണ്?
1: ഒരു പാട്ടും കൂടി ഉണ്ടല്ലേ, നമുക്ക് നയൻ മൂവിയിലെ വിഴിമൂടിയാൽ എന്നുള്ള പാട്ട് കേട്ടാലോ?
0: കേൾപ്പിക്കാം,
2: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാറിലൂടെ നമ്മൾ ഇത്രയും നേരം ഒത്തിരി പാട്ടുകൾ കേട്ടു. എല്ലാ പാട്ടുകളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അപ്പോ എന്തുണ്ട് ഇത്രയും പാട്ടുകൾ ഇഷ്ടപ്പെട്ട് ഇത്രയും പാട്ടുകൾ സെലക്ട് ചെയ്തപ്പോ എന്ത് തോന്നി?
1: നല്ലൊരു രസം തോന്നി. ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയാൻ പറ്റിയതോടും, അത് ഞാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ?
0: പാട്ടുകൾ നമ്മൾ കേൾക്കാന്നുള്ളതിനൊപ്പം തന്നെ മറ്റൊരാളെ കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോ ശരതേട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും നമ്മുടെ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതില്.
1: ആയിക്കോട്ടെ, നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12 സ്ത്രീതരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9 നാടകനേരം. നാടകം ഭാനുമതി 1 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ

0: പരിചരിക്കുന്നു. വി കെയർ കാർവാഷ് കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം US ബുധനാഴ്ച ഒപ്പിട്ട ഇടക്കാല സമാധാന കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇറാൻ ശനിയാഴ്ച ഹോർമുസ് കടലിടുക്ക് അടച്ചു. 3 മാസത്തിലേറെയായി അടച്ചിട്ടിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇടക്കാല കരാറിന്റെ ഭാഗമായാണ് തുറന്നത്. കടലിടുക്കിലൂടെ ഒരു കപ്പലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ കേന്ദ്ര സൈനിക കമാൻഡ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തുന്നത്. പരീക്ഷാ കടലാസ് ചോർച്ച കാരണം റദ്ദാക്കേണ്ടി വന്ന നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്ത് 14 നഗരങ്ങളിലുമായി 5440 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് സർവ്വസജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. May 3 ആദ്യ പരീക്ഷ ചോദ്യക്കടലാസ് ചോർച്ച കാരണം റദ്ദാക്കേണ്ടി വന്നതിനാൽ പുനഃപരീക്ഷയിൽ രാജ്യമാകെ അധികൃതർ കനത്ത ജാഗ്രതയിലാണ്. പരീക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാജ്യവ്യാപക മോക് ഡ്രിൽ നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാന വിലയിരുത്തലിനായിരുന്നു മോക് ഡ്രിൽ. ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള യോഗാദിനാഘോഷം ഇന്ന് കൊൽക്കത്തയിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ജന്മദിനാശംസകൾ നേർന്ന് നേതാക്കൾ. സമഗ്ര വികസനത്തിനായുള്ള രാഷ്ട്രപതിയുടെ സംഭാവനകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ധൈര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ജനസേവനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും യാത്രയാണ് രാഷ്ട്രപതിയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. LDF സർക്കാർ വാഗ്ദാനം ചെയ്ത ഉറപ്പായ പെൻഷൻ അഷ്വേർഡ് പെൻഷൻ ഒഴിവാക്കി പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കാൻ VD സതീശൻ സർക്കാരിന് കേന്ദ്ര മാതൃക സ്വീകരിക്കേണ്ടി വരും. പഴയ പെൻഷനിലേക്ക് തിരിച്ചുപോവില്ലെങ്കിലും പങ്കാളിത്ത പെൻഷൻ പുതുക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പരമാവധി ആനുകൂല്യം ഉറപ്പാക്കേണ്ടി വരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി ഇക്കൊല്ലം ജനുവരിയിൽ രൂപവത്കരിച്ച വിദഗ്ധ സമിതിയിലേക്ക് കേരളം നിർദ്ദേശിച്ച വിദഗ്ധനെ ഏകപക്ഷീയമായി നീക്കി കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികൾ അനുസരിച്ചുണ്ടാക്കിയ സമിതിയിൽ നിന്നാണ് കേരള പ്രതിനിധി TK ശിവരാജിനെ കേന്ദ്ര അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയത്. കേന്ദ്ര ജലകമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറാണ് ശിവരാമൻ. പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ഇടത് സർക്കാർ നൽകിയ ലൈഫ് ഭവന പദ്ധതിയെപ്പറ്റി ബജറ്റിലെ മൗനത്തിൽ ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. ലൈഫ് ഉപേക്ഷിക്കില്ലെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് അടുത്തിടെ മന്ത്രി KM ഷാജി പറഞ്ഞത്. ബജറ്റിൽ ലൈഫ് എന്ന വാക്കില്ല. മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഭവന പദ്ധതി നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ഈ 2 വിഭാഗവും ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താൽപര്യം കൂടി ഉണ്ടെന്ന വിമർശനവും ഉണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെയും മുതിർന്ന പ്രതിനിധികളുടെയും യോഗം നാളെയും മറ്റന്നാളുമായി ഡൽഹിയിൽ നടക്കും. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷം വഹിക്കും. കോടിക്കണക്കിന് ടൺ അസംസ്കൃത എണ്ണയുമായി 3 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇന്ത്യൻ പതാക വഹിച്ച ദേശ് വൈഭവ്, ദേശ് വിഭോർ, സന്മാർ ഹെറാൾഡ് എന്നീ കപ്പലുകളാണ് ഇന്നലെ കടലിടുക്ക് കടന്നത്. 86,000 കോടിയിലധികം ടൺ അസംസ്കൃത എണ്ണയും 94 ജീവനക്കാരുമാണ് കപ്പലിൽ ഉള്ളത്. 2 മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള ദീർഘകാലത്തെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. തീവണ്ടികളിലെ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് റെയിൽവേ വൻ പിഴത്തുക ഈടാക്കി തുടങ്ങി. ഇനി ജനറൽ കോച്ചിൽ ടിക്കറ്റില്ലാതെ പിടിക്കപ്പെട്ടാൽ അടയ്ക്കേണ്ടുന്ന ചുരുങ്ങിയ ദൂരത്തിനുള്ള തുക 570 രൂപയാണ്. നിലവിൽ ഇത് 320 രൂപയായിരുന്നു. ജൻവിശ്വാസ് 2026 നിയമപ്രകാരം ടിക്കറ്റില്ലാ യാത്രയ്ക്കുള്ള കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തിയതോടെയാണ് ഈ വർധന വന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ മേൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം ലിങ്ക് വ്യാജമാണെന്ന് മിൽമ അറിയിച്ചു.

ലിങ്ക് ക്ലിക്കു ചെയ്ത് വിവരം നൽകിയ വ്യക്തികൾക്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടതായി മിൽമയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. തട്ടിപ്പ് സന്ദേശവും ലിങ്കും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചു. പോലീസിൽ പരാതി നൽകി. അടുത്ത മാസം മുതൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 69 പ്രതിവാര അന്താരാഷ്ട്ര സർവീസുകളുണ്ടാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ച ഭൂരിഭാഗം സർവീസുകളും പുനരാരംഭിക്കുന്നതോടെയാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, റിയാദ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂലൈ 3 മുതൽ പുനരാരംഭിക്കും. +1 രണ്ടാംഘട്ട അലോട്ട്മെന്റ് നാളെ രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ നടക്കും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന PF പെൻഷൻ വെട്ടിക്കുറച്ച EPFOയുടെ നടപടി ഹൈക്കോടതി തടഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച ഒരു കൂട്ടം പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ഇടക്കാല ഉത്തരവ്. കവി, നിരൂപകൻ, വിവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ കവി പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 2022 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കലം പൂജയ്ക്കുള്ള കലങ്ങൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു. വൈശാഖ മഹോത്സവത്തിന്റെ 6ാം ഘട്ടമായ മകന്നാൾ തൊട്ടുള്ള അകം ചടങ്ങുകൾക്ക് ഇന്നു മുതൽ തുടക്കമാകും. ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് കലം വരവ്. സ്ത്രീകളും വിശേഷവാദ്യങ്ങളും ആനകളും അക്കരെ സന്നിധിയിൽ നിന്ന് മടങ്ങി. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇനി ഗൂഢപൂജയുടെ നാളുകൾ. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷന്റെ വായന മാസാചരണ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ദീർഘകാലം മാതൃഭൂമിയുടെ ചീഫ് ജനറൽ മാനേജറും കമ്പനി സെക്രട്ടറിയുമായിരുന്ന MV ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ജി സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറിയായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 6ാം തവണയാണ് ജനറൽ സെക്രട്ടറിയാകുന്നത്. ഹൈവേ പട്രോളിംഗിന്റെ ഭാഗമായി നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാറിടിച്ച് പരിക്കേറ്റ് മംഗളൂരു തേജസ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിലിക്കോട് സ്വദേശി KM സൂരജ്, ചിറ്റാരിക്കാൽ കുന്നുകയിലെ അലോഷ്യസ് മാത്യു എന്നിവരുടെ കാൽ മുറിച്ചുമാറ്റി. അലോഷ്യസിന്റെ വലതുകാലും സൂരജിന്റെ ഇടതുകാലുമാണ് മുറിച്ചത്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഇരുവരും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ദേശീയപാതയിൽ പടന്നക്കാട്ടായിരുന്നു സംഭവം. കണ്ണൂർ ഉൾപ്പെടെയുള്ള ഉത്തരമലബാറിലെ ടൂറിസം വളർച്ചയ്ക്ക് ഉയർന്ന പരിഗണന നൽകുമെന്ന് ടൂറിസം സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ 38ാം നമ്പർ കല്ലറ തുറന്നപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തി സ്ഥിരീകരണം നടത്തി പോലീസ്. ഇതോടെ കല്ലറയിൽ അടക്കം ചെയ്തവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് സംശയം തീർന്നെങ്കിലും ഇതിൽ ഒരു മൃതദേഹം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംബന്ധിച്ച ദുരൂഹത നീക്കാൻ DNA പരിശോധന നടത്താൻ പള്ളി അധികൃതർ വീണ്ടും പോലീസിൽ പരാതി നൽകി. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി മടങ്ങിയ സംഘത്തിലെ കർണാടക സ്വദേശിയായ ഒരാളെ പയ്യാമ്പലത്ത് കടലിൽ കാണാതായി. ബംഗളൂരു റൂറൽ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് കാണാതായത്. ഇയാൾക്കുള്ള തെരച്ചിൽ തുടരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ തിരയിൽപ്പെട്ട മനോജിനെ ലൈഫ് ഗാർഡും തീരദേശ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന മന്ത്രി PC വിഷ്ണുനാഥ് അപകട വിവരമറിഞ്ഞ് ബീച്ചിലെത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സ്ഥലത്ത് കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുമെന്നും കൂടുതൽ അപായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. കഴിഞ്ഞ ഒരു മാസത്തോളമായി വൻ തിരക്കാണ് ബീച്ചിൽ അനുഭവപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരുൾപ്പെടെ ഡ്രൈവിൻ ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത്. മയ്യിൽ പഞ്ചായത്തിലെ ചെക്യാട്ട് കാവിന് സമീപം ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മയ്യിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗെല്ല ബോധവൽക്കരണം, വാർഡുകൾ തോറും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8ാം ഘട്ട ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. അധ്യയന വർഷം ആരംഭിച്ചിട്ടും മാഹിയിലെ മിക്ക സ്കൂളുകളിലും മതിയായ അധ്യാപകരില്ലെന്ന് പരാതി. വിരമിച്ച ഒഴിവിൽ നിയമനം നടത്താത്തതാണ് അധ്യാപക ക്ഷാമത്തിന് കാരണമെന്ന് പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളെയും വിവിധ അപകടങ്ങളെയും നേരിടുന്നതിനും അതിവേഗ രക്ഷാപ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് സാന്ത്വനം നൽകുന്നതിനുമായി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സജ്ജം എന്ന പേരിൽ സുരക്ഷാസേന രൂപവത്കരിച്ചു. ജല അതോറിറ്റി കൊളച്ചേരി ശുദ്ധജല പദ്ധതിയുടെ ബൂസ്റ്റർ പമ്പിംഗ്

0: സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ 23 മുതൽ 26 വരെ മട്ടന്നൂർ സബ് ഡിവിഷനിൽ കീഴിലെ കുറ്റ്യാട്ടൂർ, കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിൽ ജലവിതരണം ഭാഗികമായി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലോകകപ്പിൽ ബ്രസീലിന് ജയം, ഹെയ്ത്തിയെ തോൽപ്പിച്ചു, മാത്യൂസ് കുൻഹയ്ക്ക് ഇരട്ട ഗോൾ. ലോകകപ്പ് ഗ്രൂപ്പ് എഫിൽ സ്വീഡനെതിരെ നെതർലാൻഡ്സിന് വമ്പൻ വിജയം. വനിതാ നേഷൻസ് കപ്പ് ഹോക്കിയിൽ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ ഫൈനലിൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: എന്റെ പ്രാർത്ഥനയുടെ ഫല അത്രമാത്രം കണ്ണീര് ഞാൻ ഒഴുകിയിട്ടുണ്ട്. എന്നെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ നന്നായി ജീവിക്കേ.
2: എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്
3: ഉള്ളതുപോലല്ലേ ഉണ്ടാവും. ഇനി വേറെ മുഖം കൊണ്ടു നോക്കാൻ പറ്റുമോ?
2: കലാമന്ദിരത്തിൽ തിരിച്ച് ജോലിക്ക് കയറുന്നുള്ള ഒരു വാശിയായിരുന്നു, അത് നടന്നു. എന്നിട്ടും നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ?
3: ഇല്ല,

നൃത്തവും സംഗീതവും എന്നും നമ്മെ ആസ്വാദനത്തിന്റെ അനന്തതകളിലേക്ക് കൈപിടിച്ചു നടത്താറുണ്ട്. സംഗീതത്തിന്റെ മാസ്മരികതയിലൂടെ ചരിച്ചവർ നിരവധി. സിരകളിൽ മുഴുവൻ നൃത്തവും സംഗീതവും നിറഞ്ഞ മഹത് വ്യക്തികൾ നമ്മുടെ ഇടയിലുമുണ്ട്. ഓരോ അണുവിലും നൃത്തം മാത്രം. അതായിരുന്നു നന്ദഗോപൻ എന്ന ആ കലാകാരൻ. സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ച കാവ്യവിസ്മയമായിരുന്നു നന്ദഗോപന്റെ ജീവിത കഥയിലൂടെ മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കമലദളം. അലസമായ മുടിയും താടിയുമായി പ്രത്യക്ഷപ്പെട്ട നന്ദഗോപൻ മലയാളി മനസ്സ് കീഴടക്കിയത് പെട്ടെന്നായിരുന്നു. ശാസ്ത്രീയ നൃത്തത്തിന്റെ പുതിയൊരു ലോകമാണ് കമലദളം കാഴ്ചക്കാർക്ക് മുന്നിൽ ഒരുക്കിയത്. ഇന്നത്തെ ചിത്രപരിചയത്തിൽ പ്രണവം ആർട്സിന്റെ ബാനറിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെ പിറന്ന മലയാള ചലച്ചിത്രം. രാഗതാള മേളലയങ്ങളുടെ സംഗമം സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും നൃത്തത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു അപൂർവ വിരുന്ന് സമ്മാനിച്ച

0: കേരള കലാമന്ദിരത്തിലെ അധ്യാപകനായിരുന്നു നന്ദഗോപൻ. ഭാര്യയുടെ ആത്മഹത്യ അദ്ദേഹത്തെ മദ്യത്തിനടിമയാക്കി. ഭാര്യയുടെ കൊലപാതകിയെന്ന് സംശയിക്കപ്പെട്ട നന്ദഗോപനെ പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ കലാമന്ദിരത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. നന്ദഗോപനെ കലാമന്ദിരത്തിലേക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ സെക്രട്ടറി വേലായുധന്റെ അടവുകൾ വിഫലമാക്കി അദ്ദേഹം കലാമന്ദിരത്തിൽ അധ്യാപകനായി പ്രവേശിക്കുന്നു.
1: ഞാൻ ജോയിൻ ചെയ്യാമെന്നാണ്.
2: അതൊക്കെ ആഫീസിൽ തന്നെ ആരാ എന്റെ മുറിയിലേക്ക് ക്ഷണിച്ചത്?
1: എന്റെ മുറിയോ? അത് വീട്ടിൽ. ഇത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുടെ മുറിയല്ലേ?
2: താൻ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കാതെ പോയി പണി നോക്കണ.
1: പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കണക്കുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട പിന്നെ അത് തീർക്കാൻ പറ്റില്ല.
2: കണക്കോ?
1: ആ
2: എന്ത് കണക്ക്?
1: തീർന്നു. ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ സാറിനോടൊരു ദേഷ്യം ഇരുന്ന് പോകുകയും പോലീസുകാരും കൊണ്ടുപോയി തല്ലിയപ്പോ സാറിനെ എനിക്ക് കൊല്ലാനാ തോന്നിയത്. ഇപ്പൊ ആ ദേഷ്യം തീർന്നു. ഇനി എനിക്ക് മനസ്സിലാകത്ത ഒരു കറയും ഇല്ലാതെ ജോയിൻ ചെയ്യാം. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി, വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ നടക്കേണ്ട എനിക്കല്ല. ആ

0: ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത്
1: എനിക്കറിയില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും.
2: കുട്ടികൾ ആരും കളരി കേറുന്നില്ല.
1: പിന്നെ എവിടെ കേറണേ?
2: എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക.
1: എന്തിനു
2: സമരാത്രേ?
1: സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ.
2: പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്.
3: ആകെ പ്രശ്നമായ വട്ടാ സാറേ.
0: എന്താ വാസ്തവ പ്രശ്നം?
3: പ്രശ്നം നിങ്ങൾ തന്നെയാ.
0: ഞാനോ?
3: ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ലാത്രേ.
0: എന്തിനാ മാപ്പ്?
2: കള്ളും കുടിച്ചു വന്ന് ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂവി നശിപ്പിച്ചില്ലേ? അങ്ങനെ ഒരാളെ അവർക്കൂടെ വേണ്ടെന്ന്.
0: ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം.
4: ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത കമലദളം പുറത്തിറങ്ങിയിട്ട് 30 വർഷങ്ങൾ. ചിത്രത്തിൽ നൃത്താധ്യാപകനായി വേഷമിട്ട മോഹൻലാൽ അസാധ്യമായ പ്രകടനമായിരുന്നു
1: കാഴ്ചവെച്ചത്. ഞാൻ വരുമ്പോ എപ്പോഴും പോകും,
5: ഇതൊന്നും പോയതുള്ളൂ.
1: തന്റെ വിശദീകരണം ഒന്നും വേണ്ട, എനിക്ക് സമയമില്ല. 3 മണിക്ക് ജനറൽ ബോഡി മീറ്റിംഗ്. 10 മണിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളു പറഞ്ഞതാ, ഇക്കണ്ട നേരം വരെ കാത്തു കണ്ടില്ല. ഇനിയിപ്പോ അന്നത്തിൽ കൈവയ്ക്കുമ്പോഴാവും വരവ്. ഇങ്ങോട്ട് ചുണ്ടെടുക്കും.
6: പറഞ്ഞ സമയത്ത് വരാതെ തോന്നി നേരത്തെ കയറി വന്നിട്ട് പിന്നെ ചുണ്ടിയെടുക്കണ എന്തിനാ?
1: അതാ അയാളുടെ ചോദിക്കണം.
6: ചോദിച്ചൂടെ നിങ്ങക്ക്?
1: എന്റെ അമ്മണി, നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണേ. സെക്രട്ടറി എന്ന് വെച്ചാ ആരാ? ഈ സ്ഥാപനത്തിന്റെ സർവാധികാരിയാ, സർക്കാരിന്റെ പ്രതിനിധി. പാർട്ടിയിൽ അയാളുടെ നിലയും വില എന്താണെന്നറിയോ നിനക്ക്?
6: എനിക്കറിയില്ല.
1: എന്നാൽ എനിക്കറിയാം, അയാളുടെ മുഷിഞ്ഞ നമ്മുടെ അത്താഴം മുടങ്ങും. എനിക്കാണെങ്കിൽ പഴയ പോലെ വേഷം കെട്ടാനും ചൊല്ലിയാടാനൊന്നും വയ്യേനും.
6: ഈ അച്ഛൻ വെറുതെ പേടിയാ.
4: മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു നടൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും ധീരമായ ചുവടുവയ്പ് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കമലദളത്തിലെ നന്ദഗോപിനെ അവതരിപ്പിച്ച മോഹൻലാൽ ആണെന്ന് നിസ്സംശയം പറയാം.
7: ആരാ പ്രിൻസിപ്പൾ? ഒരേ കഥകളിക്കാരൻ രാവുണ്ണി നമ്പീശൻ.
1: രണ്ടു വലിയ കളിക്കാരനായിരുന്നൊക്കെയാ പറയുന്നത്.
7: ആർക്കറിയാം?
1: എഴുന്നള്ളിയില്ലോ, ഇതാണ് പ്രിൻസിപ്പാള്.
7: ഇവരൊന്നും മനസ്സിലായില്ല.
1: അതൊക്കെ മനസ്സിലാക്കണ്ട. എന്തിനാ മാധവൻ ഉണ്ണി വന്നത്? തന്നെ വിളിച്ചില്ലല്ലോ.
7: ഇല്ല, അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോ എന്ന് വെച്ചു.
1: ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീശൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ?
7: അതിനെന്താ സംശയം? നമ്മുടെ ഭാഗത്ത്.
1: പിന്നെ തന്റെ മൊഴി എടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്താ പറഞ്ഞതോ?
7: അത് ദൈവദോഷം പറയരുതല്ലോ, അയാൾ നല്ലൊരു കലാകാരനാണല്ലോ.

0: ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ.
1: ഓ,
0: അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം.
2: ആദരവോ?
1: ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവനാ ഞാൻ. ഞാൻ നിങ്ങളെ മുമ്പിൽ തലകുറഞ്ഞു നിൽക്കണം?
0: അതൊന്നും വേണ്ട. ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം.
1: കലാകാരന്മാർ കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ മാനിക്കണം.
0: ആരാണ് സാർ ക്രിമിനൽ? നന്ദഗോപൻ മാഷോ. അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്ന് കോടതി

0: തീരുമാനിക്കും. ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിന് നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല. എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം.
1: ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടില്ലാത്ത മോഹൻലാൽ എന്ന നടന്റെ മെയ്വഴക്കം പ്രകടമാക്കുന്നതായിരുന്നു നന്ദഗോപൻ എന്ന നൃത്താധ്യാപക കഥാപാത്രവും പ്രത്യേകിച്ച് സീതാ കല്യാണം നൃത്ത ശില്പാവതരണ രംഗങ്ങളും. കലകളെയും കലാകാരന്മാരെയും അവതരിപ്പിക്കുന്ന സിനിമകൾ സമാന്തര ധാര ചേർന്ന് സഞ്ചരിക്കുന്നതായിട്ടാണ് മിക്കപ്പോഴും കാണപ്പെടുക. ഇനി അത്തരം ബോധപൂർവമായ ശ്രമം നടത്തിയില്ലെങ്കിൽ പോലും ചടുലത വിട്ടുള്ള ഒരു മന്ദസ്ഥായി ഭാവം അവയ്ക്ക് കൈവരുന്നതായി കാണാം. എന്നാൽ ഇതിനെ ജനപ്രിയ കാഴ്ചാ സംസ്കാരത്തിനും പ്രേക്ഷകാഭിരുചിക്കും യോജിക്കും വിധം തിരക്കഥയൊരുക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും ലോഹിതദാസും സിബി മലയിലും കാണിച്ച മികവാണ് കമലദളത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളുടെ ഗണത്തിൽ ചേർക്കാനിടയായത്.

0: എന്നും അവനിങ്ങനെ തന്നെയാണോ?
1: എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രി ഏതെങ്കിലും നേരത്ത് വരും, അത്താഴം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടാ കിടക്ക. ചിലപ്പോ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി. ലഹരി ഒന്നും തൊടാത്ത കുട്ടിയാ. ഇപ്പൊ ബോധമുള്ള നേരല്ല.
0: മനസമാധാനം ഉണ്ടാവില്ല.
1: ഇങ്ങനെ കുടിച്ചാ മനസമാധാനം കിട്ടുമോ?
0: ഒക്കെ ശരിയാവും. ഈ പ്രായത്തിലെ തിരുത്താനും ഗുണദോഷിക്കാനൊക്കെ ഒരു പെണ്ണ് വേണം. നന്ദു സമ്മതിക്കുകയാണെങ്കിൽ ദാമോദരന്റെ കാല് പിടിച്ചും ഞാൻ സമ്മതിപ്പിക്കാം. അത്ര മിടുക്കിയ ആ പെൺകുട്ടി.
1: ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റതാ. ഇനി ഏട്ടൻ തന്നെ പറയൂ. ആ വരുന്നുണ്ട്.
2: വല്യമാമ എപ്പോഴാ വന്ന?
0: ഉച്ചയ്ക്ക് മുമ്പേ എത്തി. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ? നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ? ആ നീ അവിടെ ഇരിക്കേ.
2: വേണ്ട,
0: പഠിപ്പും വിവരമുണ്ട്, മറ്റൊരാൾ ഉപദേശിച്ചതിന്റെ കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റും. ഒക്കെ അങ്ങോട്ട് മറക്കുക, എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക.
1: അമ്മാവയുടെ നീ എന്താ ഒന്നും മിണ്ടാത്തേ?
2: എനിക്കൊന്നും പറയാനില്ല.
0: ഞങ്ങൾ പറയണത് അനുസരിക്കാൻ പറ്റുമോ നിനക്ക്?

0: നീക്കണ്ട, കിടന്നോ.
1: വെളുപ്പിന് അഞ്ചരയുടെ വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയ. കിടന്നോ.
2: ശാസ്ത്രീയ നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ഒരു നർത്തകന്റെ ശരീരലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത മോഹൻലാലാണ് കമലദളത്തിൽ നൃത്താധ്യാപകന്റെ വേഷത്തിൽ മികവാർന്ന പകർനാട്ടം നടത്തി പ്രേക്ഷകരെ അതിശയിപ്പിച്ചത്. പ്രണവം ആർട്സിന്റെ ബാനറിൽ സിബിമലയിൽ ലോഹിതദാസ് മോഹൻലാൽ ടീം തുടർച്ചയായി ഒന്നിച്ച മൂന്നാമത്തെ ചിത്രമാണ് കമലദളം. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കമലദളം പ്രേക്ഷകർക്ക് ഒരു പുതുമ തന്നെയായിരുന്നു.

0: എന്താ മാളവിക്ക് പറ്റിയത്? എന്താ കാര്യം പറയൂട്ടി.
1: നടക്കട്ടെ.
2: കമലദളം എന്ന സിനിമയെ പറ്റി കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന രംഗം നന്ദഗോപൻ മാളവികയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കൂത്തമ്പലത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നാട്യശാസ്ത്രത്തെപ്പറ്റി വിശദമായി പറഞ്ഞുകൊടുക്കുന്നതും അതേ തുടർന്നുള്ള നന്ദഗോപന്റെ ആനന്ദ നടനം ക്ലാസിക് നൃത്ത ഗാനരംഗവുമായിരിക്കും. ഭരതനാട്യത്തിൽ തുടങ്ങി നാടോടി നൃത്തത്തിൽ അവസാനിച്ച ആനന്ദ നടനം എന്ന നൃത്ത ഗാനരംഗം മോഹൻലാലിന്റെ അസാമാന്യ പ്രതിഭയും മെയ്വഴക്കവും വിളിച്ചോതുന്നതായി മാറി.
3: കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയുക. മാപ്പ് പറയുക അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപം മാപ്പ് പറയുക. മാപ്പ് പറയുക അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക.
4: അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
5: നിങ്ങൾ ഒന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി.
6: അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്.
4: ചോദിക്കൂ.
6: ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം കൂർമ്മം ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ.
4: കുട്ടി, ശാസ്ത്രങ്ങൾ മുഖപുര മാത്രമാണ്, അതിനേക്കാൾ മഹത്താണ് കല.
6: അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
4: ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, രസിക്കാറേ ഉള്ളൂ.
6: കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്?
4: മഹാനർത്തക എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്.
0: ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്?
4: പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ ട്യൂൺ ചെയ്ത് വിട്ടാൽ ഏത് യന്ത്ര മനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്ത നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം. മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഏതോ ഹസ്ത സ്തതോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി സ്തതോ മനഃ, ഏതോ മനസ്തതോ ഭാവോ, ഏതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗ്രയോ ഒഡിസിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്ത് തന്നെ ആകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. നർത്തകി ചിട്ടയ്ക്കു താടുന്നവളല്ല, വ്യാഖ്യാതാവാണ്.
0: വാചകമൊക്കെ അടിക്കാം, നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കെ.
4: ശ്രമിക്കാം. ആറേഴ് കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക.

0: എങ്ങനെയായിരിക്കും ഈ കഥാപാത്രത്തെ ഇത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മോഹൻലാലിന് സാധിച്ചത്? എല്ലാം അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് എന്നായിരിക്കും ഇതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം.
1: ശരീരത്തിന്റെ വേദന മാറാൻ അസല.
2: ശരീരത്തിന്റെ വേദന എന്നും മനസ്സിന്റെ വേദന എന്നും ഒക്കെ ഓരോ കാരണം പറയണ്ടല്ലോ. ഉപ്പീതാ ബാക്കിന്റെ എടുത്ത് കേറ്റി എല്ലാ വേദനയും മാറത്തെ.
1: ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല. അത് മാറണമെങ്കിൽ മരിക്കണം.
3: പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ?
1: ഒരു സുഖം, ചിലപ്പോ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും. സുഖം ബ്ലാക്ക് ഔട്ട്. ചിലപ്പോ ഓരോന്നും ആയിരം മുഖങ്ങളോടെ വരും. മല്ലീശ്വരന്റെ അമ്പുപോലെ എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ പത്ത്, കൊള്ളുമ്പോൾ ആയിരം ആയിരങ്ങൾ. എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കാനവൾ. രസിക്കട്ടെ. അവൾക്ക് എന്തും തമാശയാണ്. എന്റെ കൂടെ ഉണ്ട് നേരവും. ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് അവൾക്ക് ഇഷ്ടമല്ല. അതാ മാഷ ഞാൻ പോവാത്തത്.
2: അവന്റെ ഭ്രാന്ത് തുടങ്ങി. കള്ളും കഞ്ചാവും ഒക്കെ കയറ്റിയിട്ട് ഓരോന്ന് പറയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ.
1: പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞോ. നന്ദൂര് മുഴുഭ്രാന്ത. പക്ഷെ മാഷെ, ഇപ്പൊ ഞാൻ അവളെ കണ്ടു. ഇത് ലഹരിയും വിഭ്രാന്തിയൊന്നുമല്ല. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് മാസ്റ്റർക്ക് അറിയാമല്ലോ. സീതാരാമായണം. ഞാനത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടു. പോലീസുകാർ കൊണ്ടുപോയി തല്ലേതിനെ പരിഹസിക്കുക.
2: ഒക്കെ വിധിയാണ്. അല്ലെങ്കിൽ എവിടെ അത്തൻ്റെ ഓനാ?

0: കമലദളം പേരുപോലെ തന്നെ ഒരു കൂട്ടം മികച്ച കലാകാരന്മാരാകുന്ന ദളങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു കമലം. ആ അഴകുള്ള കമലദളങ്ങളെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു വെച്ചു.
1: അയാള് വല്ല ഭ്രാന്തം പറഞ്ഞേന്, കുട്ടി വിഷമിക്കുന്ന എന്തിനാ?
2: എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവനാ. ടീച്ചറിനെന്തെന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ?
1: കംപ്ലൈന്റ് ചെയ്താ പിന്നെ

0: കാണുമ്പോ അയാൾ വല്ല തോന്നിയാസും പറഞ്ഞാലൊന്നും ഭയന്നിച്ച ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും.
1: ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം, എനിക്ക് പേടിയൊന്നുമില്ല അയാള്.
2: ഒരു മാസം മുമ്പ് വഴിക്ക് തടഞ്ഞു നിർത്തി എന്തോ പറയണമുണ്ട്.
3: എടാ സോമ, നിന്റെ വില്ലനായിട്ട് അവതരിക്കും അയാള്, കീചകോദത്തിലെ കീചകനെ പോലെ.
4: എങ്കിലും അവൻ ഭീമനായിരിക്കും.
2: അല്ലടാ, അയാൾക്ക് തലയ്ക്ക് വട്ട, നല്ല വീക്ക് കിട്ടിയാ മാറും. ഇപ്പൊ ശരിക്കും കിട്ടിക്കാണല്ലോ പോലീസിന്റെ കയ്യിൽ നിന്ന്.
4: മാളവികയ്ക്ക് ഇത്തിരി ഡെമ്പ് കൂടുതലാ, പത്മസുബ്രഹ്മണ്യനാ ഭാവം.
2: ഇപ്പൊ പഠിക്കുന്നവരില് അങ്ങനെ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യത മാളൂര് മാത്രമേ ഉള്ളൂ.
3: പിന്നെ മാളു, അപ്പൊ നമ്മുടെ കക്ഷികളൊക്കെ എന്താ കൈലൂത്താൻ പോവാ? നങ്ങാറ് കുട്ടീനെ ടീച്ചർമാര് വെറുതെ പ്രശംസിക്കുന്നതാ. പ്രിൻസിപ്പളിന്റെ മോളല്ലേ, അരങ്ങേറ്റത്തിന് അവക്ക് ഒറ്റക്കൊരു ഐറ്റം ചെയ്യാൻ അവസരം കൊടുക്കുന്നതും മണിയടി തന്നെയാ.
2: അത് പണ്ടുള്ളതാ, നല്ല കുട്ടികൾക്ക് പ്രത്യേക ഒരു ഐറ്റം ചെയ്യാൻ കൊടുക്കും.
5: അത് നല്ല കുട്ടികൾക്കല്ലേ, ഇവൾക്ക് എന്തിനാ?
3: അതെ,
4: വാർഡൻ ചേങ്ങല വരുന്നുണ്ട്.
6: ആഹാ, എന്താ പഞ്ചപാണ്ഡവരെല്ലാരുടെ? പഞ്ചാലി സ്വയംവരമാണോ അതോ ദുര്യോധന വധമാണോ പ്ലാൻ ചെയ്യുന്നത്?
3: അല്ല, കീചകവധം. കീചകനാണ് പ്രശ്നം.
4: നിന്റെ പാർട്ടി വരുന്നുണ്ട്.
6: മാളു എങ്ങോട്ടാ?
1: ടൗണിലേക്ക് ഇത്തിരി മേക്കപ്പ് സാധനം വാങ്ങിക്കണം.
6: ഓ, പറഞ്ഞത് അരങ്ങേറ്റമാണല്ലോ, കലക്കണം കേട്ടാ.
4: ചെല്ലടാ കൂടെ, ടൗണിലേക്ക് നടന്നാ തോന്നുന്നത്.
7: നീല കൂവള പൂവുകളോ കണ്ണുകളോ.
2: മാളു, മാളു ടൗണിലേക്കാ?
1: അതെ, എന്തേ?
2: എനിക്കും ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു.
1: അതിന് എന്റെ അനുവാദം വേണ്ടല്ലോ, പൊയ്ക്കൂടെ.
2: മാളു പോണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാനിവിടെ കാത്തുന്നത്.
1: അതെന്താ, സോമന് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ?
2: ഹേയ്, അതല്ല, മാളുവിന്റെ കൂടെ വരാലോ.
1: അങ്ങനെ എന്റെ കൂടെ ആരും വരണ്ട, ഒറ്റയ്ക്ക് പോകാനും വരാൻ എനിക്കറിയാം.
2: മാളുവിന് എന്താ എന്നോട് വെറുപ്പ്?
1: ആരാ പറഞ്ഞ വെറുപ്പാണെന്ന്? എനിക്ക് വെറുപ്പൊന്നുമില്ല. ഈ ചെക്കന്മാരുടെ കൂട്ടുകൂടി വിളച്ചിലെടുത്താ എനിക്ക് വെറുപ്പാവും.
2: ഉച്ച കഴിഞ്ഞ് മാളു കളരി പോയെന്ന് ഞാൻ അറിഞ്ഞു. ഒന്നും സാരല്ല, അതുകൊണ്ടൊന്നും മാളുവിന് ഒരു ദോഷവും വരില്ല. എനിക്കയാളെ കൊല്ലാനുള്ള ദേഷ്യാ വന്നത്. മാളുവിന് എന്നോടും പിണക്കാണോ?
1: എനിക്ക് ആരോടും പിണക്കൊന്നില്ല, എനിക്കിത്തിരി വായിക്കാനുണ്ട്.
2: മാളു എപ്പോഴും അതെ, എന്നോട് ഒട്ടും ഇഷ്ടമല്ലാണ്ടാ പെരുമാറിനെ. മാളു എന്നെ മനസ്സിലാക്കണുണ്ടോ?
1: മനസ്സിലാക്കാൻ എന്താ ഉള്ളത്?
2: ഒന്നുമില്ലാന്ന് നടിക്കുകയാണ്. രണ്ടു മൂന്ന് കൊല്ലമായി ഞാനിങ്ങനെ നടക്കണം. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല, പറയാനൊരു മടി. ഞാനെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യാൻ പേടി. മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിയാലോ?
1: എന്താ ഇത്?
2: വായിച്ചു നോക്ക്.
1: എനിക്കിതൊന്നും വേണ്ട.
2: പ്ലീസ് വായിച്ചു നോക്ക്.
3: മാഷേ,
8: എന്താ വിശേഷം?
3: വിശേഷമൊക്കെ ഉണ്ട്. അയാളുണ്ടോ അവിടെ, തന്റെ അനിയൻ?
8: ഇല്ല, അവ ഹോസ്റ്റലിലുണ്ട്. എന്തേ?
3: അയാൾക്ക് ഇതിനൊക്കെ ഉള്ള പ്രായമായോ? കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. നിങ്ങളത്ര ധനസ്ഥയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളും മാന്യമായിട്ട് ജീവിക്കണവരാ.
8: എന്താ കാര്യം എന്ന് പറഞ്ഞാ മനസ്സിലാക്കാം.
3: ഇതാ മനസ്സിലാക്കിക്കോളൂ.
2: എന്നേക്കാൾ എനിക്ക് പ്രിയമുള്ള എന്റെ മാളുവിന് ഒരായിരം വട്ടം പറയാൻ മടിച്ച കാര്യം തുറന്നു പറയുന്നതിനാണ് ഈ കത്ത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നളൻ ദമയന്തിയെ സ്നേഹിച്ചതിനേക്കാൾ, കണ്ണൻ രാജയെ സ്നേഹിച്ചതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ എനിക്ക് ജീവിതം തന്നില്ല എന്നാണ് അർത്ഥം. എന്നെ നിഷേധിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്റെ മറുപടി കുറിപ്പിന് നീറുന്ന മനസ്സോടെ കാത്തിരിക്കുന്നു. സ്നേഹപൂർവം, സോമ.
3: വായിച്ചോ, എന്തു പറയണോ അനിയന്റെ സ്വഭാവത്തെ കുറിച്ച്?
8: എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല സാഹിത്യം.
1: നീ എന്തിനാ എഴുത്ത് അച്ഛൻ്റെ കൊടുക്കാൻ പോയത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് മറുപടി എഴുതണോ? കീറി കളഞ്ഞ പോരെ, ക്ഷോഭിക്കില്ല. എന്നാ ക്ഷോഭം വന്നാ പിടിച്ചാ കിട്ടാത്ത ആളാ.
7: അജിദാസരേ ജയ മാധവ വിഷ്ണു ഗജമുഖ ജനവത.
3: എന്താ അങ്ങനെ അന്ധാളിച്ചു നോക്കണേ?
1: പോയ ആളല്ലല്ലോ വരണത്.
3: അല്ല, കുജേലൻ അവലും കൊണ്ട് ദ്വാരകയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ കുടിലുണ്ടായ നേരത്ത് കൊട്ടാരായിരിക്കണു. അറിയില്ലേ കഥ? അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കണം.
1: മനുഷ്യർക്ക് മനസ്സിലാവണ ഭാഷ പറയും.
3: മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ ഇംഗ്ലീഷിലാ പറയണേ?
9: എന്താ നോക്കണ?
1: കാണാൻ ഈ കണ്ണ്, മൂക്ക്, താടി.
3: മാഷേ,
1: എന്നോട് കൊറക്കണം.
9: എന്തിനാ? കുട്ടിയല്ല എന്നോട് കൊറക്കേണ്ടത്.
1: അരുത്, അങ്ങനെ പറയരുത്. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം അറിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. പൊറത്ത് മാപ്പ് തരണം. എന്ത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കാം.
9: ശിക്ഷയോ? എന്തിനാ?
3: അവൾക്കും എനിക്കും ചില തെറ്റുകൾ പറ്റിയിരുന്നു. ജ്ഞാനിയായ ഒരു ഗുരുവിനെ ഇപ്പഴാ കിട്ടിയെന്ന് അവൾ പറയണത്. ഒരു ദക്ഷിണ വാങ്ങി അവളെ അനുഗ്രഹിക്കും.
9: ഞാനോ? അയ്യോ, അതൊന്നും വേണ്ട.

0: ഒരു ദോഷ അവൾക്ക് തോന്നി. നൃത്തവും നൃത്യവും നന്നായിട്ടുണ്ട്. നാട്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാത്വികമാണ്, മനസ്സിൽ നിന്നാണത് വരേണ്ടത്. അതിനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഉഴുതുമറിച്ച് വെള്ളവും വളവും ചേർത്ത നിലം പോലെ വിത്ത് വീണാൽ മുളയ്ക്കണം. മുഖം വിടർന്ന ചെന്താമരപ്പൂ പോലായാൽ മാത്രം പോരാ, അത് കണ്ണാടി പോലെ നവരസങ്ങളും പ്രതിഫലിക്കണം. അതിനാണ് സാധകം.
1: ചായ
0: നിങ്ങൾക്ക് വേണോ?
1: ഞാൻ ഒരു കട്ട ചായ കൊണ്ടുവന്നിട്ടുള്ളൂ. മാളു, ഇന്ന് ക്ലാസ് ഉണ്ടായില്ലേ?
2: ഉണ്ടായിരുന്നു, കളരിയിലായിരുന്നില്ല, പിന്നിൽ ആലിന്റെ തണലിലായിരുന്നു.
1: ഓ, പുതിയ പരിഷ്കാരം. ഗുരുവിന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു എന്ന് കേട്ടു. എന്താ, വീട്ടിൽ വരുത്തി പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശമുണ്ടോ?
2: ചിലപ്പോ വീട്ടിൽ വരുത്തിയല്ല, അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ചെന്ന് പഠിക്കും.
3: ഒന്ന് പറയായിരുന്നു മാളുവിന്, ഞാനെന്താ വന്ന് തടയുന്നു വിചാരിച്ചോ? അത്ര കലാബോധമില്ലാത്ത ആളല്ല ഞാൻ. മാളു വലിയ നർത്തകയാണെന്ന് എന്റെ മോഹാണ്. കലാകാരൻ എന്ന നിലയ്ക്ക് നന്ദഗോപ മാഷോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ഈ കള്ളുകൂടി സ്വഭാവ സൂക്ഷിക്കേണ്ടത്.
2: അതൊക്കെ എന്തിനെ നമ്മൾ അന്വേഷിക്കണത്? കഴിവുണ്ടെന്ന് മാത്രം നോക്കിയാ പോരെ?
3: മതി, പക്ഷെ മാളുവിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് അത് മാത്രം നോക്കിയാ പോരല്ലോ.
2: ഞാൻ പോണു, അവരൊക്കെ കാത്തു നിൽക്കാണ്.
4: അനിയത്തി കുട്ടിയെ പോലെ ആദ്യം കണ്ട, പിന്നീട് ജീവിത സഖിയായി മാറിയ ഒരു നർത്തകിയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സുമയിലൂടെ നന്ദഗോപൻ എന്ന കലാകാരൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരമായ സീതാരാമായണം എന്ന നൃത്തശില്പം അരങ്ങിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു.
2: അക്കരെ കൃഷ്ണന്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോണ വഴിയാ. കിടക്കണ കണ്ടപ്പോ ഞാൻ പേടിച്ചു.
0: കഴിഞ്ഞു എന്ന് കരുതിയാ? കുട്ടി പോയിക്കോളൂ, നട അടയ്ക്കും.
2: ഇതിനു വേണ്ടിയാണോ ലീവ് എടുത്തത്?
0: രാവിലെ മുതൽ തുടങ്ങി വയറ് നിറച്ചു കുടിച്ചു, ഇഷ്ടം പോലെ വലിച്ചു, മനസ്സടങ്ങണില്ല. ഈ ദിവസം അത്ര ഭയങ്കര കുട്ടിക്കറിയില്ല. അറിഞ്ഞ വെറുക്കും. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ വെച്ചില്ലേ, അത് തിരിച്ചു വയ്ക്കും. അനുഗ്രഹിച്ചിട്ടുണ്ട്, മേടിക്കാ നീ.
2: ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ, മാഷ വീട്ടിൽ കൊണ്ടാക്കാം.
0: വേണ്ട, ഇന്നെങ്ങും പോവില്ല, ഇവിടെ കിടക്കും. ഇന്ന് വാർഷികാഘോഷമാണ്, എന്റെ സുമയെ കൊന്നതിന്റെ എട്ടാം വാർഷികം. കോടതി വെറുതെ വിട്ടു, പക്ഷേ എന്റെ മനസ്സിന്റെ ജയിൽ മുറിയിൽ തടവിലാണ് ഞാൻ, ശിക്ഷ അനുഭവിക്കുകയാണ്.
2: മാഷ പറയണേ എനിക്ക് മനസ്സിലാവണില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്, ഭാര്യയെ കൊന്നയാൾ. ഇപ്പൊ എനിക്കത് വിശ്വസിക്കാനാവണില്ല. കലാകാരന് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല.
0: ഞാൻ എന്ത് കലാകാരൻ, ഏ വെറും ജാട, അത്രേ ഉള്ളൂ. സുമയെ കൊന്നത് ഞാനാ, അവൾ പാവമായിരുന്നു. പാവം എന്ന് വെച്ചാ ഒരു വെള്ള മുയലിനെ പോലെ. എന്റെ കുഞ്ഞമ്മാമ്മയുടെ മോള. ഓർമ്മ വെക്കണതിന് മുമ്പ് ആക്ക് അമ്മയില്ലാണ്ടായി. പാവം കുഞ്ഞമ്മാമ്മ എന്നെ പോലെ കുടിച്ചു കുടിച്ചു കുടിച്ചു മരിച്ചു. ഞാൻ വെറുതെ പഴങ്കഥ പറയണു, കുട്ടി പോയിക്കളോ?
2: ഇല്ല, ഞാൻ എങ്ങും പോണില്ല. എന്നിട്ട് പറയൂ.
0: എന്നിട്ടെന്താ, മരണവീട്ടിൽ നിന്ന് അമ്മ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അടുക്കളയിലെ

0: ഒരു സഹായം. ജീവിക്കാനൊരിടം. വേലക്കാരി തന്നെ. വേലക്കാരി അത് അവൾക്ക് തോന്നാണ്ടിരിക്കാനാ കലാമന്ദിരത്തിൽ ചേർത്തത്. എനിക്ക് അന്നവിടെ ജോലിയുണ്ട്. അവൾക്കന്നൊരു 16-17 വയസ്സ് കാണും. ഒരു ചടച്ചും മെലിഞ്ഞ പെണ്ണ്. പിന്നെ വാരി വലിച്ചു നിന്ന് തടിച്ചത് അവള്. തീറ്റ തന്നെ, തീറ്റ പ്രാന്തി.
1: അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അല്ലേ?
0: മടിച്ചാണ്, ഉഴി മടിച്ചി. ഈ സീതാരാമായണം ഞാൻ എഴുതിയത് അവക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കയ്യനക്കിയാൽ അത് നൃത്തമായിരുന്നു. മുഖം വിടർന്ന ചിന്താമര, കണ്ണുകൾ

0: എന്താ നിർത്തിയത്?
1: ഇനി മതി, എനിക്ക് വയ്യ, കിതച്ചു.
0: അപ്പൊ ഞാൻ ഈ തൊണ്ടപ്പട്ടി പാടുന്നതോ?
1: അതെളുപ്പ, വെറുതെ ഇരുന്ന് പാടിയാ മതി. ഞാനാ കിടന്ന് തുള്ളണ്ടേ. വയ്യ, ഇനി നാളെ വേഗം വീട്ടിലെത്താം. അമ്മായി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വിശന്ന് കുടല് കരിയണു.
0: ആറു നേരം വലിച്ചു വാരിയുള്ള നിന്റെ തീറ്റയാണ് കുഴപ്പം. ഇരിക്കുന്നുണ്ടല്ലേ തടിച്ചി.
1: നന്ദേട്ട മേലിഞ്ഞ നീർക്കോലി പോലെ ഇരിക്കണേ. ഇയാള് വെട്ടി വിഴുങ്ങാറുണ്ടല്ലോ. എന്താ എനിക്ക് മാത്രം പാടില്ലേ വിശപ്പ് ഉണ്ടാവും?
0: ഇടി, നീ നർത്തകയാണ്, അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല. അതാണ് നാട്യശാസ്ത്രത്തിൽ നർത്തകി ലക്ഷണം.
1: പിന്നെ ലക്ഷണം അത് എഴുതിയവർക്ക് വിശപ്പ് ഉണ്ടാവുന്നുണ്ടാവില്ല.
0: അതേ ഒരു കാര്യമുണ്ട്, എന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോ തടി കുറച്ചേ പറ്റൂ. ലക്ഷണം ഒത്തവളായിരിക്കണം സീത. നൃത്തഭംഗി മാത്രം പോരാ, രൂപഭംഗിയും വേണം. എങ്കിലേ ക്യാരക്ടർ വിജയിക്കൂ. ഒരു യോഗിനിയുടെ രൂപം വേണം. രാമായണത്തിലെ സീതയല്ലേ ഇത്. സീത സർവതന്ത്ര സ്വതന്ത്രയായി രാമായണം നോക്കിക്കാണുകയാണ്.
1: സീതയോട് ആരാ കാണാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു അതിനുവേണ്ടി പട്ടിണി അടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല.
0: നിന്നെ പിന്നെ എന്തിനു കൊള്ളാം കഴുത. നീ നോക്കിയോ, ഞാൻ വേറെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കും.
1: ആയിക്കോ, എനിക്കെന്താ?
0: അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട, ഇത് കൂടെ എടുത്തോ.
2: ചെക്കന് നല്ല സ്വഭാവ സുന്ദര.
1: എനിക്ക് വേണ്ട, ഭാരം തോന്നുമ്പോ പറഞ്ഞ മതി. വല്ല വണ്ടിക്കും തലവെച്ച് ചത്തോളാം.
2: എന്തു പറഞ്ഞാലും ചാവണ വർത്താനേ പെണ്ണിനുള്ളൂ.
3: വളരെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ സുമ ജീവിതം അവസാനിപ്പിച്ചതോടുകൂടി വിഷാദത്തിന്റെ പടുകുഴിയിലേക്ക് നന്ദഗോപൻ വീഴുന്നു. അതേ തുടർന്ന് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ അഭയം തേടി ജീവിതം സ്വയം എരിച്ചു തീർക്കുന്നതും ആദ്യം വെറുപ്പോടെ കണ്ട മാളവിക നന്ദഗോപന്റെ ശിഷ്യയാകുന്നതും സുമയുടെ മരണത്തോടുകൂടി പാതി വഴിയിൽ നിലച്ച തന്റെ ജീവിതാഭിലാഷം സഫലീകരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ വിഷം അകത്തു ചെന്ന് നന്ദഗോപൻ തന്റെ ജീവനു വേണ്ടി പിടയുന്നതും ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു.
0: വീടടച്ചു കൂട്ടിട്ട് അമ്മയും സുമയും കൂടെ എവിടെ പോയിരിക്കുക?
4: അമ്പലത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും.
5: നന്ദുട്ട, ആ പെണ്ണൊരു അബദ്ധം കാണിച്ചു. സുമ
0: എന്താ
5: നെല്ലിനടിക്കുന്ന വിഷം കൊടുത്ത് കുടിച്ചു. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ജാനിയമ്മ കണ്ടു. കൊണ്ടുപോകുമ്പോ ബോധമില്ല.
0: എന്തിനാ ഇവിള് ചെയ്ത്?
6: എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം.
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
6: ഒന്നും പറയാറായിട്ടില്ല. ആ സ്ത്രീയെ അവിടെ നിന്ന് കരയാതെ പുറത്തേക്ക് കൊണ്ടുപോകണം.
4: നീ അവളെ വഴക്ക് പറയോ ശാസിക്കുകയോ വരും ചെയ്തോ?
1: ഇല്ല.
4: പിന്നെ എന്തിനാ അവളെ വിട്ടിത്തം കാട്ടിയത്?
0: എന്താ അമ്മേ കാര്യം?
1: എന്റെ മാത്രം നന്ദേട്ടനെ വാക്കുകൊണ്ട് പോലും നന്ദേട്ടൻ മറ്റൊരാളുടേതാകുന്നത് സുമിക്ക് സഹിക്കാൻ കഴിയണില്ല. നന്ദേട്ടനും അമ്മായിക്കും ആർക്കും എന്ന് മനസ്സിലായില്ല. അർഹതയില്ലാത്തത് ചോദിച്ചു വാങ്ങാൻ മടി. മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്തിട്ട് നന്ദേട്ടൻ തിരിച്ചു വരുന്നത് കാണാൻ സുമ നിൽക്കുന്നില്ല. മാപ്പ്, മറ്റൊരു ലോകത്ത് ഞാൻ കാത്തിരിക്കും.
0: ഒരനിയത്തെ പോലെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ ഇതായിരുന്നു.

0: കയറ്റുവന്നത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. പിണക്കങ്ങളും പരിഭവങ്ങളും തീ പോലെ പടരുന്ന സ്നേഹവും. ഒരു കൊല്ലം കൊണ്ട് ഒരായുസിൻ്റെ സ്നേഹം അവൾ എനിക്ക് തന്നു. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട് ഒട്ടും ബാക്കി വയ്ക്കാതെ. പക്ഷെ അവൾ അത് സമ്മതിച്ചല്ല. ഞാൻ പിശുക്കനാണ്.
1: നൃത്തരംഗങ്ങളൊക്കെ അനായാസമായി അവതരിപ്പിച്ചതിനൊപ്പം തന്നെ മോഹൻലാലിനെ മികച്ച നടനെ ഒരിക്കൽ

0: കൂടി അടയാളപ്പെടുത്തിയ കഥാപാത്രമാണ് നന്ദഗോപൻ. മാളവികയോട് സുമയെക്കുറിച്ച് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ലോഹിതദാസ് എഴുതിയിരിക്കുന്നത്. എഴുത്തിന്റെ ഇരട്ടി ശക്തിയോടെയാണ് സിബിമലയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദഗോപൻ ഇത് പറയുമ്പോഴുള്ള ഭാവങ്ങളും ശരീരഭാഷയും വോയിസ് മോഡുലേഷനുമൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഇനി മതി എനിക്ക്.
2: കുറച്ചു നേരം കൂടെ കിടന്ന് എന്താ കുഴപ്പം?
1: ഭയങ്കര കുഴപ്പം.
2: വിശക്കണം നന്ദേട്ടൻ, ആരും വിശക്കേ, മറ്റുള്ളവർ സ്നേഹിക്കണം. തിരിച്ചു തരില്ല, 1000 തന്നാ തിരിച്ചു തരണത് 10.
1: എനിക്ക് ഇപ്പൊ അത്ര സൗകര്യമുള്ളൂ.
2: അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ?
1: എന്റെ സമയം നീ നിന്നിട്ടേ നമുക്ക് ആ പല്ലവി ഒന്നുകൂടെ നോക്കാം.
2: എനിക്കും അയ്യാം, എനിക്കറിയാം, കടമ കാണിച്ചതല്ലേ. അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്ത എന്റെ കുശുമുണ്ട് എന്നോട്.
1: ശരിയാ, അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വൈരം കെടുത്തില്ലായിരുന്നു എന്നെ.
2: അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ എന്ന കെട്ടിക്കോളെ. ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം.
1: നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. പിറ്റേന്ന് തന്നെ മായെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും.
2: അമ്പട, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെയും.
1: അതെങ്ങനെ, നീ മരിക്കില്ലേ?
2: പ്രേതായിട്ട് വരും ഞാൻ, എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ.
1: അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. എന്താ
2: നന്ദേട്ടൻ പറയണത്? എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ?
1: റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ടത് അനുസരണേ.
2: ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി.
1: സുമ, നിനക്കറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹ ഇതൊന്ന് അവതരിപ്പിച്ച് കാണുക എന്നുള്ളത്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി, നിന്റെ മടിയാ.
2: എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ? ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്?
1: അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ?
2: ആ അങ്ങനെ തുറന്നു പറ. അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട, ഇനി തുടങ്ങാം. മാഷേ, ഈ പൊട്ടങ്ങളി എപ്പോഴാ അവസാനിപ്പിക്ക? സമയത്രയെന്നറിയോ?
1: 1:30. നീ കിടന്നോ.
2: അത് വേണ്ട, എഴുന്നേറ്റേ.
1: ഞാൻ നല്ല മൂഡിലാ, നീ ഇത് ബ്രേക്ക് ചെയ്യാതെ.
2: ഈ മൂഡും അഭിലാഷങ്ങളും ഒക്കെ എനിക്കും ഉണ്ട്.
1: നിനക്കൂടി വേണ്ടിയല്ലേ ഇത്?
2: ഇത് മാഷയുടെ ജീവിതാഭിലാഷമാണ്. എന്റെ എന്താന്നറിയോ?
1: എന്താ?
2: ഇതുപോലൊരു കുട്ടി മാഷ്.
1: നീ ഭയങ്കര കള്ളിയാ.
3: എന്തു പോകാടാ ഈ പോയത്?
1: എന്തേ,
3: എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്?
1: ഒരു ആവശ്യത്തിന് പോയതല്ലേ?
3: എന്നാൽ ആ വിവരം പറഞ്ഞിട്ട് പോയിക്കൂടെ, വൈകിട്ട് വരും പറഞ്ഞു പോയതാ. 3 ദിവസമായി. ഞങ്ങൾ എന്ത് വിചാരിക്കും? എവിടെ ചെന്ന് അന്വേഷിക്കും?
1: അറിയിക്കാൻ പറ്റില്ല, ഇങ്ങനെ വൈകും അറിഞ്ഞിട്ടല്ലോ പോണത്.
3: ഈ പെണ്ണാണെങ്കിൽ കുളിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും
1: കഴിച്ചില്ല. അവളുടെ തടി ഒന്ന് ചുരുങ്ങട്ടെ.
3: ഇനി വേഗം കുളിച്ച വേഷമൊക്കെ ഒന്ന് മാറി.
0: സുമയെക്കുറിച്ച് പറയുന്നതിനിടയിൽ നന്ദഗോപൻ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിൽ പിടിച്ച് ചെറിയൊരു തിരുമ്മലുണ്ട്. ലാലിന്റെ കൈകളും വിരലുകളും അഭിനയിക്കുമെന്നതിന്റെ മറ്റൊരു തെളിവ്. വളരെ നിസ്സാര കാര്യത്തിന് ജീവിതം ഹോമിക്കുന്നതും ഗുരുശിഷ്യ ബന്ധത്തിലെ പവിത്രതയെക്കുറിച്ചുമൊക്കെ മനോഹരമായി തന്നെ ലോഹിതദാസ് കമലദളത്തിൽ പറയുന്നുണ്ട്.
1: കല്യാണിക്കുട്ടി അമ്മയെ കണ്ട ഉടനെ തിരിച്ചു പോരാന്നാ കരുതത്. അവര് സ്ഥലത്തില്ല. തിരിച്ചു പോന്ന നാളെ വീണ്ടും അങ്ങോട്ട് പോകണ്ടേ? ഇന്നലെ വരൂന്ന് പറഞ്ഞു, വന്നപ്പോ രാത്രിയായി. ക്ഷീണമുണ്ട്, ഇന്ന് രാവിലെ കാണാന്ന് പറഞ്ഞു. ഉടനെ വേണം, എനിക്ക് തൊട്ടാവാടിയായ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റൂ? രാവിലെ കണ്ടു, സംസാരിച്ചു. സീതയെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എന്നെ കുറെ അഭിനന്ദിച്ചു. അവതരണത്തിന് നിശ്ചയമായിട്ടും വരൂന്നാ പറഞ്ഞത്. മോഹിനിയാട്ടത്തിൽ അവരുടെ ചില ഇന്റർപ്രിട്ടേഷൻസ്. ഓ ഗ്രേറ്റ്.
2: ഒന്നും പറയണ്ട, സീത രാമായണം. സീതയെ പോലെ തന്നെയാ ഞാനും. എന്നും അവഗണനയാ. സ്നേഹത്തിന്റെ ഒരു തരുമെങ്കിലും ഉണ്ടോ നന്ദേട്ടൻ എന്നോട്? എങ്കിൽ എന്നിട്ട് ഇങ്ങനെ നീറ്റോ?
1: കരയല്ലേ, അങ്ങനെ പറ്റിപ്പോയി, അറിയിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ.
2: വേണ്ട, തോന്നിയോണം വരുവോ പോവോ എന്തുവേണമെങ്കിലും ചെയ്തു.
1: എങ്കിൽ എന്റെ അരയിൽ ഒരു കയറ് കെട്ടിത്തരാം, പിടിച്ചോ. അപ്പൊ എങ്ങോട്ടും പോവില്ലല്ലോ. ചാടി കളിപ്പിക്കയോ കുട്ടിക്കരണം മറിയിക്കോ എന്ത് വേണേലും ചെയ്യിക്കാം.
2: അപ്പോ ഞാൻ നന്ദേട്ടനെ കുരം കളിപ്പിക്കുകയാണല്ലേ?
1: അല്ലേ, നീ പറയുമ്പോ ചാടണു, കല്ലെടുക്കണു.
2: ഇഷ്ടം കൊണ്ടാ ഇടാതെ ഏതു നേരം അടുത്തുണ്ടാവണമെന്ന് കൊതിക്കണത്.
1: ആയിരിക്കാം,
2: ആയിരിക്കാന്നോ നന്ദേട്ടന് ബോധ്യല്ലേ?
1: പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവോ?
2: ആരാ മറ്റുള്ളവര്?
1: പലരും. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ജീവിക്കണത്. ഇപ്പൊ അമ്മയ്ക്ക് പോലും പരാതിയുണ്ട്, എന്നെ ഒന്ന് ശരിക്ക് കാണാൻ കൂടി കിട്ടില്ല എന്ന്.
2: എങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം.
1: എങ്ങടെ?
2: എങ്ങടെങ്കിലും. ചാവാൻ ആരുടെ സഹായം വേണ്ടല്ലോ.
1: ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ള ചാവു അത്രേ. ഇനിയിപ്പോ ചാവ്.

0: ചത്ത നന്ദേട്ടനൊന്നുമില്ല.
1: എനിക്കൊരു ചുക്കുമില്ല, എന്റെ ഭാഗ്യ അത്രയും ശൗര്യം ഉണ്ടാവല്ലോ.
2: നിങ്ങളെ ചീറ്റലും പണക്കൂ, എന്തിനാടാ പിന്നെ അവളെ ഇങ്ങനെ കരയിക്കണേ?
1: പിന്നല്ലാതെ ഏത് നേരം മനുഷ്യനെ തടവിലിട്ടവലിരുത്തി എന്തായ്യാ?
2: പാവല്ലടാ അവള്, ചെറുപ്പം മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി.
1: എന്നാൽ ഒരു അതിലില്ലേ എന്തിനും?
2: ചെല്ലി ചെന്ന് രണ്ടു നല്ല വർത്തമാനം പറ. നീ ഒന്ന് ചിരിച്ചാ മാറിന പണക്കയുള്ള അവൾക്ക് അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് രണ്ടാളും കൂടി എനിക്ക് അമ്മ വിളമ്പി തരാം. എന്താ മണ്ണെണ്ണയുടെ മണോ?

Smile!

0: അന്നും ഇന്നും എനിക്കവൾ സ്വൈര്യം തന്നിട്ടില്ല. എന്നാ പറഞ്ഞ പോലെ ചെയ്യണമില്ല. പറഞ്ഞതാണ് ഒന്ന് കൂടെ കൊണ്ടുവന്ന്. ആ ദേവോലം കാട്ടിനില്ല. ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് ചിരിക്കണുണ്ടാവും. സ്വയം പോകാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പാവം എൻ്റെ അമ്മ. ഇനി കരയാൻ കണ്ണീരില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ടിയായി ജീവിതം. ജീവിതം എന്ന് പറയാൻ പറ്റില്ല. മോഹങ്ങളുണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നില്ല. കുറച്ചാൾ മുമ്പ് വരെ സീതാരാമായണം അവതരിപ്പിച്ച് കാണണമെന്നുണ്ടായിരുന്നു. 10-15 വർഷത്തെ പഠനവും ചിന്തയും പ്രയത്നവും കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. ജീവിതാഭിലാഷമായിരുന്നു. ഇപ്പൊ അതുമില്ല.
1: അത് രംഗത്ത് അവതരിപ്പിക്കണം. നന്ദഗോപൻ എന്ന നർത്തകനെ കുറിച്ച് ലോകം അറിയണം.
0: കൊലയാളിയായ ഒരു ഭ്രാന്തന്റെ നൃത്തശില്പ ആർക്ക് വേണം? നന്ദഗോപൻ എന്നൊരു നർത്തകൻ ജീവിച്ചിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയിട്ടുമില്ല.
1: പക്ഷെ ഞങ്ങൾക്ക് വേണം. വരും തലമുറയ്ക്ക് നൽകേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. ഒരു കലാകാരന്റെ കടമ.
0: വയ്യ, അതിനുള്ള മനസ്സോ ശേഷിയോ ഇല്ലെന്ന് തോന്നുന്നു.
1: അത് വെറും തോന്നലാണ്. അങ്ങക്കത് കഴിയും. കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. സന്മനസ്സുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ അച്ഛൻ, മാധവനുണ്ണി മാഷ്, സുന്ദരേശൻ മാഷ്, അങ്ങനെ പലരും. അരുതെന്ന് പറയരുത്. അങ്ങയുടെ ഭാവനയ്ക്ക് ചേർന്ന നായികയല്ല ഞാൻ. ലക്ഷണം മൊത്തം നർത്തകിയുമല്ല. മനസ്സുണ്ട്. അനുവദിക്കുമെങ്കിൽ സീതയെ ഞാൻ അവതരിപ്പിക്കാം.
2: മോഹൻലാലിനെ കൂടാതെ മോനിഷ, പാർവതി, മുരളി, ബിന്ദു പണിക്കർ, വിനീത്, ഒടുവിലുണ്ണികൃഷ്ണൻ, നെടുമുടി വേണു, ശാന്താദേവി, സുകുമാരി, മാമുക്കോയ തുടങ്ങിയ നടീനടന്മാരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. 1986 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി അരങ്ങേറ്റം കുറിച്ച മോനിഷ സിനിമയുടെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെട്ടത് കമലദളത്തിലെ മാളവികയെ മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ചതോടെയാണ്. സായന്തനം, പ്രേമോദാരനായി, ആനന്ദ നടനം തുടങ്ങിയ ഗാനങ്ങൾ അക്കാലത്ത് വൻ ജനപ്രീതി നേടിയ ഗാനങ്ങളാണ്. ലോങ് ഷോട്ടുകളിലേക്കൊന്നും പോകാതെ മോഹൻലാലിന്റെ ഭാവങ്ങളും മുദ്രകളും കൂടി വളരെ വ്യക്തമായി കാണിക്കുന്ന ഷോർട്ട് ഡിവിഷനുകളുമാണ് നൃത്തരംഗങ്ങൾക്കായി സിബിമലയിലും ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടനും കൂടി ഒരുക്കിയത്. മോഹൻലാലിന് അനുയോജ്യമായ നൃത്ത ചുവടുകൾ ഒരുക്കി അത് മനോഹരമായി ചെയ്യിപ്പിച്ച നൃത്ത സംവിധായകരായ കുമാറും കലാമണ്ഡലം സുജാതയും കമലദളത്തിന്റെ മുഖ്യശില്പികളാണ്. കമലദളം കണ്ടുകഴിഞ്ഞ് പ്രശസ്ത നർത്തകി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ സിബിയോട് ചോദിച്ചത് ഇപ്രകാരമാണ്: ലാൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല എന്നറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വസിക്കാനാകുന്നില്ല. ക്ലാസിക്കൽ ഡാൻസ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര ഭംഗിയായി മുദ്രകൾ കാട്ടാനാവുന്നത്? കമലദളത്തിന് കൂടുതൽ മിഴിവേകിയ ഘടകങ്ങളിലൊന്ന് കൈതപ്രം രവീന്ദ്രൻ ടീമിന്റെ അതിമനോഹരമായ

0: ഗാനങ്ങളാണ്. ഗാനരംഗങ്ങളിലെ പതിവ് രീതികൾ വിട്ടത് കളിയും ചിരിയും കുസൃതിയും പ്രണയവും ഒക്കെ കാണിച്ച് മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ്. ഗാനരംഗങ്ങളിലെ മോഹൻലാലിന്റെ ആകർഷകമായ പ്രകടനം കൊണ്ട് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ വരെ ആഘോഷിക്കപ്പെട്ടു.
1: പ്രോഗ്രാമിന്റെ ദിവസം അടുക്കുന്തോറും പേടിയാവണം. മാഷക്ക് ചീത്തപ്പേരുണ്ടാക്കോ? ഞാൻ
2: നല്ല കല്ലിലാണ് ശില്പം ഉണ്ടാക്കുക. വർഷങ്ങളുടെ പ്രയത്നം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ ശില്പി അറിയുക കല്ലിനുള്ളിൽ ബലക്കുറവുണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടുണ്ട് എന്നൊക്കെ. ആ ശില്പിയുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ദുഃഖമില്ല, സംതൃപ്തിയേ ഉള്ളൂ.
1: ഇങ്ങനെ പ്രശംസിക്കരുത്, ഞാൻ അഹങ്കാരിയാകും.
0: ഭാവാഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും തലങ്ങളും തന്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന കലാകാരൻ. എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, അതാണ് ആ നടന വിസ്മയം. പ്രണയത്തിന്റെ നൊമ്പരങ്ങളും ദാമ്പത്യത്തിന്റെ ഇണക്കങ്ങളും പിണക്കങ്ങളും വിരഹവും ഒക്കെ കൂടിച്ചേർന്ന കലാവിരുന്ന്. മകന്റെ മാനസികാവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്കുണ്ടാകുന്ന വിഷമവും ഒക്കെ പറഞ്ഞ കമലദളം ഇന്നും പ്രേക്ഷക ഹൃദയത്തെ കീഴടക്കിയ സിനിമകളിൽ ഒന്നാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളായി മാറുന്നു.
2: എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ലേ? അമ്മേ, നമ്മുടെ സീത വന്നിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ?
1: ആരൊക്കെയാണെന്ന് മനസ്സിലായോ?
2: ഇല്ല, രാത്രിയല്ലേ. 3 ആളുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് മാധവൻ ഉണ്ണി മാഷ് വന്നിരുന്നു. എല്ലാരും അറിഞ്ഞു അല്ലേ?
1: ഇന്ന് പ്രോഗ്രാം നടക്കില്ല എന്നാ എല്ലാരും പറയണത്.
2: പ്രോഗ്രാം നടക്കണം, അത് മുടക്കാൻ പാടില്ല. എനിക്കൊരു കുഴപ്പമില്ല, മേലിത്തിരി വേദനയുണ്ട്, പിന്നെ ചെറിയൊരു പനിയും. 1/2 കുപ്പി സാധനത്തില് നല്ല കുരുമുളക് ഇട്ട് ഒരു പിടി പിടിച്ചാ മതി. ഓക്കെ, പിന്നെ ഒരു മരുന്നും വേണ്ട. ആശാൻ അറിഞ്ഞില്ലേ എന്റെ ഗുസ്തി?
1: ഉവ്വ്, വരാനിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പോരായിരുന്നു, അറിയാതെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റുപറഞ്ഞു മാപ്പിരക്കാൻ.
2: തെറ്റോ? എന്ത് തെറ്റ് ചെയ്തു നീ?
1: ചില കഥകള് ആളുകൾ പറയണത് കേട്ടിട്ടുണ്ടാവും.
2: ഞാൻ ഈ ആളുകളെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മനസ്സിൽ കറപുരളാതിരിക്കുക, പിന്നെ ഒന്നും ബാധിക്കില്ല. ഒരാരോപണവും നമ്മളെ സ്പർശിക്കില്ല.
1: എന്റെ മനസ്സിൽ കറപുരട്ടിരുന്നു, അരുതാത്തത് പലതും മോഹിച്ചു.
2: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കരയാതെ കാര്യം പറയൂ.
1: മാഷിനെ എനിക്ക് വെറുപ്പായിരുന്നു, പിന്നെ ആരാധനയായി. പിന്നീട് ഞാൻ സ്നേഹിച്ചു പോയി.
2: എന്ത് അവിവേകമാണ് കുട്ടി നീ പറയുന്നത്? ഇതാണ് പെണ്ണിന്റെ ചാവല്യം. അനിയത്തെ പോലെ കണ്ടവളും ശിക്ഷയും ഒക്കെ അതെ. ആരാണ് എന്താണ് ഒന്നും നോക്കില്ല. ശാസ്ത്രം പഠിച്ചവളല്ലേ നീ? ഗുരു പിതൃതുല്യനാണ്. നീ എനിക്ക് മകളെ പോലെയാണ്. ഗുരുവിനെ കാമിക്കുന്നവൾ പിതാവിനെ കാമിക്കുന്നവളാണ്.
1: അവിവേകം പുറത്ത് മാപ്പ് തരണം.
2: കരയണ്ട. ഈ ആയുസ്സും മനസ്സും ശരീരവും എല്ലാം ഒരുവൾക്ക് കൊടുത്തവനാണ് ഞാൻ. ഇന്നും അവൾ എന്നോടൊപ്പം ഉണ്ട്. നീ എന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശിഷ്യയായിരിക്കും. ശിഷ്യ മാത്രം.
1: ആ ഭാഗ്യം മാത്രം മതി. മാധവനുണ്ണി മാഷ്ടെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഒരു രാവ് മുഴുവൻ ഉമ്മത്തിയില്ലെന്ന് പോലെ ഞാൻ നേറി. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാം. കറകളഞ്ഞ് തങ്കത്തളിക പോലെ പവിത്രമായ മനസ്സാണ് എൻ്റെത്.
3: നന്ദഗോപം മാഷ്ക്ക് കൊടുക്കാൻ തംസപ്പിൽ വേഷം ചേർത്തു. അതെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. തംസപ്പ് കുടിച്ച ആരോ ഒരാൾ അത് കഴിച്ചിട്ടുണ്ട്. മാണു, മാഷ്, പ്രിൻസിപ്പൽ, ആരൊക്കെയോ, ആരാണെന്ന് എനിക്കറിയില്ല.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഒരു ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്ത്രീ തരംഗത്തിൽ ഇന്ത്യൻ എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയിയെ കുറിച്ച് കേൾക്കാം. എഴുത്തുകാരി എന്നതിലുപരിയായി അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് അരുന്ധതി റോയ്. ബുക്കർ സമ്മാനത്തിനർഹയായ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് അരുന്ധതി റോയ്. 1997 ഇവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം തേടിയെത്തിയത്. 1997 ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിനും പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങൾക്കും വേണ്ടി വാദിച്ചതിനും ഇവർ പ്രശസ്തയാണ്. ഫാസിസം, സാമൂഹിക അനീതി, ആഗോളവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളെ അവരുടെ രാഷ്ട്രീയ രചനകൾ വിമർശിക്കുന്നു. നർമ്മദാ നദി അണക്കെട്ട് പദ്ധതിക്കും 2019 പൌരത്വ ഭേദഗതി നിയമത്തിനും എതിരായ പ്രതിഷേധങ്ങളിൽ അവർ നടത്തിയ അടിസ്ഥാന പങ്കാളിത്തത്തിലൂടെയാണ് അവർ ഇക്കാര്യം മനസ്സിലാക്കുന്നത്. 2014 December 31 അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖപ്പെടുത്താത്ത ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാർസി, ക്രിസ്ത്യൻ കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ CAA അനുവദിക്കുന്നു. അതുവഴി മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വത്തിലേക്കുള്ള വഴി നൽകുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്ക് നിയമനിർമ്മാണം അത്തരം വ്യവസ്ഥകളൊന്നും നൽകിയിട്ടില്ല. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ ആക്ടിവിസത്തിന്റെ പേരിൽ തടവ്, രാജ്യദ്രോഹം, കോടതി അലക്ഷ്യ കുറ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിയമപരമായ വെല്ലുവിളികൾ അവർ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വിപ്ലവത്തിന്റെ ഒരു ആവേശം നിലനിർത്തിയിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ പിതാവ് രാജീവ് റോയ് ഒരു ഹിന്ദു ബംഗാളി തേയിലത്തോട്ട മാനേജരായിരുന്നു. അമ്മ മേരി റോയ് കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു. അവർ ഒരു അധ്യാപികയും മനുഷ്യാവകാശ പ്രവർത്തകയുമായിരുന്നു. മരിച്ചുപോയ തന്റെ പിതാവിന്റെ സ്വത്തിൽ തുല്യ അവകാശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേരി റോയ് സഹോദരൻ ജോർജ് ഐസക്കിനെതിരെ കേസ് കൊടുത്തു. മേരി റോയ് വേഴ്സ് കേരള സംസ്ഥാന കേസിൽ മേരി റോയ് തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെ വെല്ലുവിളിച്ചു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ചു. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ആർക്കിടെക്റ്റായി പരിശീലനം നേടിയെങ്കിലും അരുന്ധതി റോയ്ക്ക് ഡിസൈനിങ്ങിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തു ജീവിതം സ്വപ്നം കണ്ടിരുന്നുമില്ല. സ്വത്തവകാശത്തെ ചൊല്ലിയുള്ള മേരി റോയിയുടെ നിയമപോരാട്ടങ്ങൾ കാരണം അരുന്ധതിയും അമ്മയും തമ്മിലുള്ള വിള്ളൽ രൂക്ഷമായി. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ പഠിക്കുമ്പോൾ അരുന്ധതിക്ക് 18 തികഞ്ഞപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തന്റെ എല്ലാ ചെലവുകളും താൻ വഹിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു. 5 അവർ എന്നോട് സംസാരിച്ചില്ല. അവർ സ്വന്തമായി എന്റെ അടുക്കൽ തിരിച്ചെത്തിയതിൽ ഞാൻ തകർന്നുമില്ല. അരുന്ധതിയുടെ മാതാവ് മേരി റോയ് ടൈംസ് ഓഫ് ഹിന്ദിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. കോളേജിലെ അവസാന വർഷത്തിൽ ഹോസ്റ്റൽ താമസം താങ്ങാൻ കഴിയാതെ അരുന്ധതി റോയ് തന്റെ അന്നത്തെ പങ്കാളിയോടൊപ്പം ഒരു ചേരിയിൽ താമസിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് റോയ് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് കിഷനെ കണ്ടുമുട്ടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തത്. ഒരു കലാകാരി, എയറോബിക്സ് ഇൻസ്ട്രക്ടർ തുടങ്ങിയ വിചിത്രമായ ജോലികൾക്ക് ശേഷം പിന്നീട് ഇന്ത്യയിലെ മുൻനിര സിനിമാ താരങ്ങളിൽ ഒരാളായി മാറിയ ഷാരൂഖ് ഖാനുമൊത്ത് 1989 ഇൻ വിച്ച് ആനി ഗിഫ്റ്റ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന TV ചിത്രത്തിൽ അവർ കഥയും സഹനടിയുമായി അഭിനയിച്ചു. ഒരു ഭീമാകാരനായ ആഫ്രോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റോയ് എഴുത്തു തുടരാൻ വാസ്തുവിദ്യ ഉപേക്ഷിച്ച് തന്റെ ആദ്യ നോവൽ പൂർത്തിയാക്കുന്നതിനു മുൻപ് മുങ്ങിമരിക്കുന്ന രാധയെ അവതരിപ്പിക്കുന്നു. പിന്നീട് 1992 ഇലക്ട്രിക് മൂൺ എന്ന ചിത്രത്തിനും നിരവധി ടെലിവിഷൻ നാടകങ്ങൾക്കും അവർ തിരക്കഥയെഴുതി. ഈ ചിത്രങ്ങൾ റോയ്ക്ക് അർപ്പണബോധമുള്ള ആരാധകരെ നേടിക്കൊടുത്തു. പക്ഷേ വിവാദങ്ങൾ അവരുടെ കരിയർ തടസ്സപ്പെടുത്തി. 1994 ശേഖർ കപൂറിന്റെ ബെൻഡിറ്റ് ക്വീൻ എന്ന സിനിമയിലെ ഫുലൻ ദേവിയെ 1980 തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമുള്ള കുറ്റവാളികളിൽ ഒരാളും അടിച്ചമർത്തപ്പെട്ടവരുടെ നായികയുമായിരുന്ന ചൂഷണം ചെയ്തുവെന്ന് അവകാശപ്പെട്ട് അവർ 2 പത്രലേഖനങ്ങൾ എഴുതി. 1981 ദേവിയും സംഘവും കുപ്രസിദ്ധമായ
ബഹ്മായ് കൂട്ടക്കൊല നടത്തി. അവിടെ 1979 രണ്ട് താക്കൂർ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിന് പ്രതികാരമായി ഏകദേശം 20 താക്കൂർ പുരുഷന്മാരെ അവർ കൊന്നു. റോയിയുടെ കോളങ്ങൾ ഒരു കോടതി കേസ് ഉൾപ്പെടെ ഒരു കോലാഹലത്തിന് കാരണമായി. അവർ പൊതുജനങ്ങളിൽ നിന്ന് പിൻവാങ്ങി താൻ എഴുതാൻ തുടങ്ങിയ നോവലിലേക്ക് മടങ്ങി. 1997 റോയ് തന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു, ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതി. ഇത് വ്യാപകമായ പ്രശംസ നേടി. ഐപ്പ് കുടുംബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ അർദ്ധ ആത്മകഥാപരമായ കൃതി അക്കാലത്തെ ബെസ്റ്റ് സെല്ലറുകളുടെ പരമ്പരാഗത പ്ലോട്ടുകളിൽ നിന്നും ലഘുവായ ഗദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി. കാലക്രമേണ അലഞ്ഞുതിരിയുന്ന ഒരു ആഖ്യാനത്തിൽ ഇന്ത്യൻ പ്രമേയങ്ങളെയും കഥാപാത്രങ്ങളെയും കേന്ദ്രീകരിച്ച് ഗാനരചനാ ഭാഷയിൽ രചിക്കപ്പെട്ട റോയിയുടെ നോവൽ ഒരു വിദേശ ഇന്ത്യൻ എഴുത്തുകാരന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി മാറുകയും ചെയ്തു. 1997 ഫിക്ഷനുള്ള ബുക്കർ സമ്മാനം നേടുകയും ചെയ്തു. അവാർഡ്ദാന ചടങ്ങിനിടെ വിധികർത്താക്കളിൽ ഒരാളായ ഗില്ലിയൻ ബിയർ റോയിയുടെ പ്രതിഭയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് 7 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ കണ്ണുകളിലൂടെ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെ അവതരിപ്പിക്കുന്നു. അസാധാരണമായ ഭാഷാപരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ കുട്ടികൾ എന്ന നിലയിലും തകർന്ന മുതിർന്നവർ എന്ന നിലയിലും അവർ അവരുടെ ധാരണകളെ സംയോജിപ്പിക്കുന്നു. അവർ പറയുന്ന കഥ അടിസ്ഥാനപരവും പ്രാദേശികവുമാണ്. ഇത് പ്രണയത്തെയും മരണത്തെയും കുറിച്ചാണ്, നുണകളെയും നിയമങ്ങളെയും കുറിച്ചാണ്. ഒരു ക്രിസ്ത്യൻ സ്ത്രീയും അരികുവൽക്കരിക്കപ്പെട്ട ഒരു ഹിന്ദു പുരുഷനും തമ്മിലുള്ള അടുപ്പമുള്ള രംഗം ചിത്രീകരിച്ചതിനെ, അവരുടെ പുസ്തകത്തിൽ അശ്ലീല കുറ്റം ചുമത്തിയതിനെ തുടർന്ന് 1997 August 19 കേരളത്തിലെ കോടതിയിൽ റോയിയെ വിളിച്ചു വരുത്തി. 2017 റോയ് പ്രസിദ്ധീകരിച്ച 20 വർഷത്തിന് ശേഷമുള്ള അവരുടെ ആദ്യ നോവലാണ് ദ മിനിസ്റ്ററി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ട്രാൻസ്ജെൻഡർ സ്ത്രീയായ അഞ്ജു നയിക്കുന്ന വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെയും ചിലർ സംഘർഷത്തെ ഒരു നിയമാനുസൃത പോരാട്ടമായി കാണുന്ന കാശ്മീരിലെ ഒരു കലാപകാരിയായ എസ് തിലോത്തമ്മയുടെയും വ്യക്തിപരമായ കഥകൾ ഈ കാലഹരണപ്പെട്ട ആഖ്യാനം ഇഴച്ചേർക്കുന്നു. നോവലിന്റെ അക്രമാസക്തമായ ലോകത്ത് കഥാപാത്രങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ചയെ ആഘാതം രൂപപ്പെടുത്തുന്നു. റോയിയുടെ നിരീക്ഷണം ഊന്നി പറയുന്നതുപോലെ റോയിയുടെ തുടർന്നുള്ള സാഹിത്യ രചനകളിൽ പ്രധാനമായും രാഷ്ട്രീയാധിഷ്ഠിതമായ നോൺ ഫിക്ഷൻ കൃതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും ആഗോള മുതലാളിത്ത കാലഘട്ടത്തിൽ അവരുടെ മാതൃരാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു.

അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. 2001 പവർ പൊളിറ്റിക്സ്, 2002 അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, 2003 വാർ ടോക്ക്, 2004 സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലെ പുതുശക്തി, 2009 ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി ലിസണിംഗ് ടു ഗ്രാസ് ഷോപ്പേഴ്സ്, 2011 ബ്രോക്കൺ റിപ്പബ്ലിക് ത്രീ എസേഴ്സ്, കൂടാതെ 2014 ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി, 2019 മൈ സെഡീഷ്യസ് ഹാർട്ട് അവരുടെ 20 വർഷത്തെ നോൺ ഫിക്ഷൻ കൃതികളുടെ ഒരു സമാഹാരമാണ്, 2024 റോയ് സാമ്രാജ്യത്തിന്റെ ഘടനകളെ പര്യവേഷണം ചെയ്യുന്ന പത്രപ്രവർത്തകനും റേഡിയോ പ്രക്ഷേപകനുമായ ഡേവിഡ് ബർസാമിയനുമായുള്ള 2 പതിറ്റാണ്ടുകളുടെ അഭിമുഖങ്ങളുടെ ഒരു ശേഖരമായ ദി ആർക്കിടെക്ചർ ഓഫ് മോഡേൺ എംപയർ പുറത്തിറക്കി. റോയ് വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങളിൽ സജീവമാണ്. പലപ്പോഴും ഇന്ത്യൻ നിയമ അധികാരികളുമായി എതിർപ്പുണ്ടാക്കുന്നു. നർമ്മദാ നദിയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണം തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നതിനിടയിൽ 2001 ഒരു പ്രതിഷേധത്തിനിടെ അവർ തങ്ങളെ ആക്രമിച്ചതായി അണക്കെട്ട് നിർമ്മാണ പദ്ധതിയുടെ അനുകൂലികൾ ആരോപിച്ചു. കുറ്റങ്ങൾ ഒഴിവാക്കിയെങ്കിലും സുപ്രീംകോടതി ജഡ്ജിമാരെ അപമാനിക്കുന്ന തരത്തിൽ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് അടുത്ത വർഷം അവർ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടു. അവർക്ക് പിഴയും ഒരു ദിവസത്തെ തടവും വിധിച്ചു. 2002 ഡാം ഏജ് എന്ന ഡോക്യുമെന്ററിയിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റോയുടെ നിയമ പ്രശ്നങ്ങൾ തുടർന്നു. 2010 കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നതിനെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം രാജ്യദ്രോഹക്കുറ്റം ചുമത്തി പ്രോസിക്യൂഷനിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2010 കാശ്മീരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റോയുടെ പരാമർശങ്ങൾക്ക് 2024 ജൂണിൽ ഇന്ത്യൻ അധികാരികൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. ഇന്ത്യയുടെ രാജ്യദ്രോഹ നിയമം സുപ്രീംകോടതി നിർത്തിവച്ചതിനു ശേഷം ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിയമമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA 13 ഉപയോഗിച്ചു. ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തെ ബാധിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കുന്നതാണ് സെക്ഷൻ 13. പരിമിതികളില്ലാത്ത UAPA പ്രയോഗിക്കുന്നതിലൂടെ അവരുടെ കേസിൽ ബാധകമായേക്കാവുന്ന മറ്റു നിയമങ്ങളുടെ അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയും. നിരവധി പൗരാവകാശ സംഘടനകൾ ഈ തീരുമാനത്തെ അപലപിച്ചു. കൂടാതെ 200-ലധികം ഇന്ത്യൻ ആക്ടിവിസ്റ്റുകളും പത്രപ്രവർത്തകരും അക്കാദമിക് വിദഗ്ധരും ഇന്ത്യൻ സർക്കാരിനോട് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടു. മാവോയിസ്റ്റ് പിന്തുണയുള്ള സംഘടനയെ പിന്തുണച്ചതിനെ റോയ് വിമർശിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദിവാസി ഭൂമികളിലെ ഖനനത്തെ ചെറുക്കാനുള്ള നക്സലൈറ്റ് വിമത ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ 3 ആഴ്ചയോളം കാട്ടിൽ ഗറില്ല പോരാളികളോടൊപ്പം താമസിച്ച ശേഷം 2011 വാക്കിംഗ് വിത്ത് ദി കോമ്രേഡ്സ് എന്ന ഉപന്യാസത്തിൽ അവർ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. എഴുത്തുകാരിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകയും ബുക്കർ സമ്മാന ജേതാവുമായ അരുന്ധതി റോയിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത സ്ത്രീ തരംഗത്തിലൂടെ കേൾക്കാം.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
0: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപഥിൽ യോഗ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തിരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പൌരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CK പത്മനാഭൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത്

0: ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്നിവ ശക്തിപ്പെടുത്തും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് കോട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ബി ജെ പി സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൗകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൗൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ടറേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാപഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗനവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ്

കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് ജെ സി ബി കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുനീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾ 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് നാടകനേരം. നാടകം ഭാനുമതി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി. ശബ്ദം നൽകുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കമ്മിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10 മണിക്ക് പുത്തൻപാട്ടുകൾ.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാനറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
3: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി

0: നൂറു മക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി.
1: അപമാന ശരങ്ങളേറ്റ് നിലം പതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
0: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
2: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
0: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയ തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
2: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
0: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
4: ഇനി നാട്ടുവിശേഷം. മമ്പറം കോട്ടം കറ്റിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ശാസ്തപ്പൻ ഗുളികൻ പൂജകളും ഉച്ചയ്ക്ക് 12 മണിക്ക് ഭഗവതിയുടെ നേർച്ച കലശവും ഉണ്ടാകും. കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലെ പുഴാതി, പള്ളിക്കുന്ന്, ചിറക്കൽ സോണലുകളിൽ ഭാഗികമായും വളപട്ടണം പഞ്ചായത്തിൽ പൂർണ്ണമായും ഈ മാസം 23 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനത്തിൽ ഓൾ ദീസ് ഗോൾഡ് എന്ന പേരിൽ സംഗീത സായാഹ്നം നടത്തുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാട്ടാമ്പള്ളി ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിലാണ് പരിപാടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100s ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500s ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലെ

0: ഉള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
2: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ രഹാ ഹേ മേരാ പൂരാ ഭരോസ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനെ വാലേ ഹേ നിർഭയ ഹോക്കേ ബൈഠേ ചിന്താ മുക്ത ഹോക്കേ ബൈഠേ അബ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ

വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റേഡിയോ മലബാറിൻ്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുന്നേ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ പറയാം. 0490297808. ഇപ്പോൾ എല്ലാവരും വിളിച്ചു തുടങ്ങിക്കോളൂ. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. സൺഡേ സ്പെഷ്യൽ
2: സൺഡേ കോളർ. ഞാൻ കുറെ ദിവസമായി വിളിച്ചിട്ടുണ്ട്. സൺഡേ
1: ആണല്ലേ,
2: നല്ല തിരക്കായിരുന്നു. ഒരു ഫംഗ്ഷനുകൾ നമുക്ക് സൺഡേ വരുന്നുണ്ട്. അപ്പോ അതിന്റെ പിറകെ പോയിപ്പോ രണ്ടു വയസ്സിന്ന്
1: വിളിച്ചിട്ട്.
2: അതെ, നമ്മളാരും മറക്കാൻ പാടില്ലല്ലോ.
1: മറക്കാതിരിക്കാനാണ് ഓർമ്മിപ്പിക്കാൻ വിളിക്കുന്നത്. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ?
2: ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൗതുക വാർത്തകൾ എന്ന ഫിലിമിലെ ശ്രീകുമാറും സുജാതയും പാടിയ മുത്താരത്തോരണമേകിയുമാണ് മോന്തി ചിപ്പിടിക്കുന്നേരം.
1: ആഹാ,
2: മുത്താരത്തോരണമേകിയമാനം മോന്തി ചിപ്പിടിക്കുന്ന നേരം തങ്കത്താലി ചാത്തി. ഇനി അറിയില്ല, വരികൾ അറിയില്ല.
1: വരികൾ അറിയില്ല. ഇനി വരികൾ നമുക്ക് ഇതിലെ കൂടി കേൾക്കാം. ആർക്കാണ് ഡെഡിക്കേഷൻ?
2: ഡെഡിക്കേഷൻ അത് ചന്ദ്രലേഖ മാമിന് ഇരിക്കട്ടെ. മാമിന്റെ പേരിലൊരു പാട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ?
1: ഒരു പാട്ടൊന്നും അല്ല, ഒരുപാട് പാട്ടുണ്ട്. തുടങ്ങുമായിരിക്കും അല്ലേ?
2: ചന്ദ്രലേഖയുണ്ട്
1: പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ട്.
2: ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഗാനം മാമിനും അതുപോലെ തന്നെ ബൈജു കണക്ട് ചെയ്ത് നമ്മുടെ ബൈ സാർ, പിന്നെ റാണി വർഗീസ്, പി വി മുഹമ്മദ് വടക്കേ വാവനൂര്, പിന്നെ മിനിഷ് എമ്മൽ, നദീർത്തി മലപ്പുറം, കുഞ്ഞപ്പ പന്തവൂർ, പിന്നെ പ്രിയപ്പെട്ട റേഡിയോ മലബാറിന്റെ എല്ലാ ശംഖ് ശ്രോതാക്കൾക്കും ഈ മനോഹരമായ ഗാനം ഞാൻ ഇത് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ഡെഡിക്കേറ്റ് ചെയ്യുന്ന എല്ലാവരും കേൾക്കുമായിരിക്കും അല്ലേ?
2: അവരൊക്കെ കേൾക്കാറുണ്ട്. ഈ പറഞ്ഞവരൊക്കെയും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഇവരൊക്കെയും ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവും.
1: വിളിക്കുന്നു പറയാറുണ്ടോ അവരോട്? പാട്ടിന് വേണ്ടി അവരിങ്ങനെ കാതോർന്ന് നിൽക്കുകയായിരിക്കും.
2: റാണി വർഗീസിനും സ്ഥിരം കോളറാണ്. കോളറാണ്, സ്വഭാവം കൂടിയാണ്.
1: കേൾക്കാറുണ്ട്,
2: കേൾക്കാറുണ്ട് അവര്. ചിലപ്പോ എനിക്ക് കഴിയുമ്പോ പിന്നാലെ കോള് വരും.
1: അപ്പൊ നമുക്ക് എന്താ പിന്നെ അവര് അവരുടെ എന്താ പറയാ, വെയിറ്റ് ചെയ്യുന്ന സമയം കുറച്ച് കുറച്ചു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് കേൾപ്പിച്ചു കൊടുത്താലോ?
2: കേൾപ്പിക്കാം. ഓക്കെ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
3: ഹലോ
4: ഹലോ നമസ്കാരം.
2: നമസ്കാരം അഭിലാഷ്. ഇവിടെ വന്നിട്ടുണ്ട് തോന്നു കഴിഞ്ഞ ദിവസം അല്ലേ? പിന്നെ ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
4: ഇന്ന് വേണ്ട പാട്ട് വിവാഹ സമ്മാനം എന്ന് പറഞ്ഞ സിനിമയിലെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പറഞ്ഞൊരു പാട്ടാ വേണ്ടത്. മോഹഭംഗങ്ങൾ എങ്ങും സ്നേഹഭംഗങ്ങൾ, ഈ യുഗത്തിലെ മനുഷ്യന് ചുറ്റും ഇരുണ്ട പൊയ്യുഖങ്ങൾ.
2: പാടുന്നില്ല,
4: അത് അധികം കേൾക്കാറില്ല, അത് കേൾക്കാറില്ല, ആ പാട്ട് അധികം കേൾക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ പാട്ട്
2: അങ്ങനെ പാടാൻ ശ്രമിച്ചിട്ടില്ല അല്ലേ? അത്
4: ഈ പാട്ട് ഞാൻ പഠിക്കാനും ശരിയാവില്ല.
2: എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേര് പഠിക്കോ. എപ്പോഴും നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മള് മൂളിപ്പാട്ട് പാടുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവില്ലേ അഭിലാഷേ?

0: രാവിന്റെ നിഴലായി മാറുന്ന സന്ധ്യ, പകലിന്റെ കണ്ണീരു കാണാത്തതെന്ത്? മഞ്ഞും പൂമഴയും താലോലവും കേൾക്കാൻ കൊതിയോറും ശ്രീരാഗവും, മറക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളായോ രാവിന്റെ നിഴലായി മാറുന്ന സന്ധ്യ, പകലിന്റെ കണ്ണീരു കാണാത്തതെന്തേ?
1: അടിപൊളി. പഠിക്കുന്ന കാലത്ത് പാടാറുണ്ടോ? എന്തേ ഇത്, എന്താ ഒരു കണ്ടിന്യൂ ചെയ്ത് പോവാഞ്ഞത്?
2: ഇല്ല, അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനല്ല, അത് നമ്മളെ എന്താ പറയാ, അതിനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല.
1: അങ്ങനെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് സാഹചര്യം. ഒരു എന്താ പറയാ, നമ്മളെ റേഡിയോയിൽ തന്നെ ഒരുപാട് അവസരം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
2: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും.
1: എല്ലാവരും കേക്കട്ടെ അല്ലേ?
2: ഓക്കേ,
1: അപ്പോ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ, നമുക്ക് പാട്ട് കേട്ടാലോ?
2: ആയിക്കോട്ടെ. ഓക്കേ, താങ്ക് യു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: പെട്ടെന്ന് ശബ്ദം കൊണ്ട് ഒന്ന് പേരും അറിയോ?
3: പേര് രാജൻ.
2: രാജേട്ടൻ, നമ്മളെ ഇവിടെ അയ്യല്ലൂരുള്ള രാജേട്ടനാണോ?
3: അതെ അതെ, കുറച്ച് അവിടെ കോട്ടത്തിനടുത്തുള്ള.
2: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്തുണ്ട് രാജേട്ട വിശേഷം?
3: വിശേഷങ്ങള് പ്രത്യേകിച്ച് ഒന്നും, മഴയില്ല.
2: നല്ല
3: മഴക്കാലാണ്. അതെ അതെ,
2: പക്ഷെ മഴ പെയ്യുന്നില്ല.
3: മഴ പെയ്യുന്നില്ല, ഒരു മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്.
2: വൈകുന്നേരം ആകുമ്പോഴേക്ക് വരുമായിരിക്കും.
3: അതെ, ഉണ്ടാവുന്ന പ്രതീക്ഷിക്ക.
2: ഇന്ന് രാവിലെ അങ്ങനെയായിരുന്നു, ഒരു മഴ പെയ്തങ്ങ് ജസ്റ്റ് ഇതായിട്ടങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നുണ്ട്. ഏത് പാട്ടാ രാജേട്ടൻ ഇന്ന് കേക്കണ്ടേ?
3: ബാബ കല്യാണിയിലെ കൈ നിറയെ വെണ്ണ തരാ എന്നുള്ളൊരു പാട്ടില്ലേ,
2: രണ്ടുപേരും പാടുന്നോ?
3: ഒരുപരി
2: പാടിക്കാം.
3: കൈ നിറയെ വെണ്ണ തരാ, കവിളിലൊരു കണ്ണൻ കവിളിലൊരു
2: എവിടെങ്കിലും പാടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
3: ഇല്ല, സാധാരണ വീട്ടിന്റെ റേഡിയോ വെക്കുന്ന പാട്ട് മാത്രം.
2: അന്നേരം കൂടെ പാടും അല്ലേ?
3: കൂടെ പാടും.
2: കൊറേ നാളായോ മുന്നേ റേഡിയോ കേൾക്കാറുണ്ടോ? ചെറുതാമ്പഴേ
3: അല്ല, സ്ഥിരമായിട്ട് ഏകദേശം ഒരു പിന്നെ 6 കൊല്ലമായി.
2: 6 കൊല്ലം
3: സ്ഥിരമായിട്ട് ഇവിടെ റേഡിയോ എന്തെങ്കിലും വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് കണ്ട്
2: റേഡിയോ. നമ്മളെ റേഡിയോ
3: കേൾക്കുന്നത്. അതെ അതെ അതെ.
2: വന്നില്ലല്ലോ പരിപാടി അവതരിപ്പിക്കാൻ ഇവിടെ വന്നില്ലല്ലോ?
3: ഇല്ല, വന്നില്ല, വരണം എന്ന് വിചാരിച്ചു. പിന്നെ ഓരോരിങ്ങനെ ചെറിയ വീട്ടിന്റെ
2: പണിയിലെടുക്കുന്നതാണ്ണങ്ങളൊക്കെ അവതരിപ്പിക്കാലോ. ഈ പാട്ട് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്താ ആഗ്രഹിച്ചേ?
3: അല്ല, ഈ പിന്നെ മോഹൻലാലും നമ്മുടെ കവിയൂർ പൊന്നണിയും തമ്മിലുള്ള ഒരു പ്രത്യേക സ്നേഹബന്ധം.
2: അതെ അതെ.
3: കാരണം അത് ആ പാട്ടിലും, പാട്ടിലും മാത്രമല്ല എല്ലാ അഭിനയത്തിലും വളരെ നല്ലൊരു, എല്ലാ സിനിമയിലും അവര് രണ്ടാളും ഉള്ള പാട്ട് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ അഭിനയം കേൾക്കാൻ വളരെയധികം സങ്കടം വരുന്നൊരു കാര്യങ്ങളാണ്. അതാണ് അവരെ ഒരു പ്രത്യേക അച്ഛനും മകനും തമ്മിലുള്ള ഒരു അഭിനയം, ഒരു ഭയങ്കര ഒരു
2: നമുക്ക് ശരിക്കും പാട്ട് കേൾക്കുമ്പോ ആ ഒരു വിഷ്വല് നമ്മള് മൈൻഡിലേക്ക് വരും.
3: അതെ അതെ അതെ അതെ.
2: അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ എല്ലാവർക്കും, നാട്ടുകാർക്കും, എല്ലാവർക്കും, പിന്നെ നിങ്ങളുടെ റേഡിയോ നിലയത്തിലുള്ള എല്ലാവർക്കും.
2: എല്ലാവർക്കും. ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഭക്ഷണമില്ല, കഴിഞ്ഞില്ല. ഭക്ഷണം ഒരു 2 മണിയോ 2 മണി കഴിയും എന്തായാലും.
2: അപ്പൊ നമ്മളെ പോലെ തന്നെ, നമ്മളെ പാട്ട് പരിപാടി കഴിയാൻ കാത്തിക്കാണ്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്?
3: അധികം കൂടുതലായിട്ടും കാണും. എന്തായാലും കേൾക്കും, എന്തായാലും കേൾക്കാറുണ്ട്. രാവിലെ 8 മുതലുള്ള പരിപാടി 10:30 വരെ കേൾക്കും. ചലച്ചിത്രങ്ങൾ എല്ലാം കേൾക്കാറുണ്ട്.
2: നാടകം ഉണ്ട് കേട്ടോ, ഇന്ന് പുതിയ നാടകം വരുന്നുണ്ട്. ഇന്ന് രാത്രി കേൾക്കാൻ പറ്റില്ല, നാളെ കേൾക്കും. നമുക്ക് ആവശ്യപ്പെട്ട മനോഹരമായ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ
2: ഹലോ
3: ഹലോ
1: ഹലോ, ആരാണ്? അവിടുന്ന് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഇതാരാണ്?
3: ഐശ്വര്യ.
1: ഐശ്വര്യ, ഫാർമസി അല്ലേ?
3: ഓക്കെ.

0: കയ്യില് വിളിച്ചിട്ട് ഒരാൾക്ക് ചാൻസ് കൊടുക്കലാണ്. എല്ലാരും ഉണ്ടാടാ? എങ്ങനെയാ റേഡിയോ കേൾക്കറ്? നിങ്ങള് ഫോണില് ആപ്പില് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും ഫ്രീ ടൈമിൽ. അതിൽ കൂടി കേൾക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ? ശ്രീനിവാസ് പാടിയത്. ഒരു പ്രത്യേക രസമുള്ള പാട്ടാണ്. ഓക്കെ, ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരിക്കില്ലേ? ഇന്ന് എല്ലാരും ഉണ്ടോ? നമ്മളെ വിളിക്കുന്ന എല്ലാരും ഉണ്ടോ? ടീം ഉണ്ടോ അവിടെ? എല്ലാരും ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിക്കുന്നുണ്ടാവും അല്ലേ? എന്താ പേടിയുണ്ടോ സംസാരിക്കുമ്പോ? ഇല്ലല്ലോ, ഇല്ല. എപ്പോഴാ എല്ലാരും കൂടി റേഡിയോ സ്റ്റേഷനിൽ വരുന്നേ? ഒരു ദിവസം വരണം. എല്ലാരും ഇഷ്ടപ്പെട്ട 10 പാട്ട് സെലക്ട് ചെയ്തിട്ട് പോരും. നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. വേറെന്താ വിശേഷം? സുഖം തന്നെ. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാൻ തോന്നുന്നില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നേ?
1: കഴിക്കണം.
0: ഓക്കെ, നമ്മുടെ പരിപാടി എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാറുണ്ടോ? ലൈവ് പരിപാടി എന്തായാലും കേൾക്കും തോന്നുന്നു അല്ലേ? ഞായറാഴ്ച പ്രത്യേകിച്ചും റീബേച്ച് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം. സെക്യൂരിറ്റി ചേട്ടനില്ലേ എവിടെ ഇന്ന്? ഓക്കെ, എല്ലാവരോടും അന്വേഷിച്ചതായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ? ശരി.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0490297089. അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം.
4: സന്ധ്യ ജഗദീഷ്.
3: ആ, ജഗദീഷ് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു. മയിൽ നിന്നാണ് അല്ലേ?
4: മയിലാണ്. ഞാൻ ഇപ്പം മട്ടന്നൂർ നിന്ന് വിളിക്കുന്നത്.
3: മട്ടന്നൂരാണോ വീട്?
4: മട്ടന്നൂരാണ് എന്റെ വീട്.
3: സ്വന്തം വീട്?
4: ആ, സ്വന്തം വീട്. മട്ടന്നൂർ കോളേജിന്റെ അടുത്താണ്.
3: ആഹാ. കോളേജ് കഴിഞ്ഞിട്ട്?
4: കോളേജ് മട്ടന്നൂർ പിയർനസ് കോളേജിന്റെ താഴെ, അതിലേ കൂടി റോഡുണ്ട്.
3: മരുതായി റോഡിന് ടച്ച് ചെയ്യുന്ന റോഡാണോ?
4: ആ, അതന്നെ അതന്നെ. മേട്ടടിയേക്ക് പോകുന്ന.
3: ആ, അത് ശരി. അവിടെ നമ്മളെ സാറിന്റെ വീടിന്റെ അടുത്തൊക്കെയാണോ? മുന്നോട്ട് പോകണം അല്ലേ? ഭാഗ്യശ്രീയുടെ വീടിന്റെ അടുത്ത്.
4: ബൈജുവിന്റെ
3: ബാച്ചാണ്?
4: ആണല്ലേ.
3: ഇന്ന് ഏത് പാട്ട് കേക്കാനാ വിളിച്ച?
4: ഇന്ന് ഒരു സങ്കടഗാനമാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ദീപ, മരണപ്പെട്ടിട്ട് 4ാമത്തെ വർഷം.
3: എന്ത് പറ്റിയതായിരുന്നു?
4: അവൾക്ക് ക്യാൻസർ ആയിരുന്നു.
3: ഓക്കെ. ഫാമിലി എല്ലാം?
4: ഫാമിലി, അവൾ കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുണ്ട്.
3: മക്കള് ഇപ്പഴ്?
4: മക്കള് ഇപ്പൊ ഇളയമോള് 10ാം ക്ലാസ്സിലായി, ഡിഗ്രിക്ക് പഠിക്കുന്ന.

0: കണക്ഷൻ ഉണ്ടാവും അല്ലേ
1: വീട്ടുകാർ? ഭർത്താവും മക്കളും എല്ലാം വിളിക്കലല്ലോ, എന്റെ വീട്ടിൽ കൂടെ എല്ലാം വന്ന് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അവര് ക്ഷണിച്ചിന് വന്നിട്ടുണ്ടായിനി, വിളിക്കും ഇടക്ക് മെസ്സേജ് അയക്കും മോള്.
0: അപ്പൊ അവരുടെ ഓർമ്മക്ക്
1: ഓർമ്മക്കായിട്ട് കാരുണ്യ സിനിമയില് മറഞ്ഞു പോയത് എന്തേന്നുള്ള ഒരു
0: പാടുവോ?
1: ഇല്ല, പാടാനറിയില്ല. ഇല്ല,
0: ഈ പഠിക്കുന്ന കാലത്ത് പഠനത്തിനപ്പുറം വേറെ എന്തൊക്കെയാണ് കലാപരിപാടികള്?
1: അനക്കങ്ങനെ ഒരു കഴിവില്ല,
0: വെറുതെ അറിയുന്നില്ല. എന്തെങ്കിലൊക്കെ ഉണ്ടാവും, പൊടിനെട്ടില്ലാത്തതുകൊണ്ടായിരിക്കും.
1: ഇല്ല,
0: അങ്ങനെയൊന്നുമില്ല. റേഡിയോയില് വാ, നമ്മള് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം,
1: നോക്കാം
0: കഴിവുകൾ ഉണ്ടോ എന്നുള്ളത്. നമ്മള് ജസ്റ്റ് അവസരങ്ങൾ തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫ്രണ്ടിന്റെ ഓർമ്മകൾക്ക് മുന്നില് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: വേറെ
0: ഒന്നും പറയാനില്ലല്ലോ.
1: ഓക്കെ,
0: ശരി
1: ശരി. ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തിയ ആളോ ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ,
3: ദിൽന
2: നെല്ലൂന്നി. ആ, ഓർമ്മയുണ്ട്. എന്തുണ്ട്, ഇന്നെന്താ വിളിക്കാൻ കാരണം?
3: വെറുതെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു.
2: ആണോ, വെറുതെ വിളിക്കാന്ന് വിചാരിച്ചപ്പോ കിട്ടി.
3: കിട്ടി,
2: സന്തോഷായി.
3: സന്തോഷായി.
2: ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
3: ചന്ദ്രോത്സവത്തിൽ ആരാരും കാണാതെ.
2: പാടുന്നോ ദിൽന? ഞാൻ എല്ലാരോടും ചോദിക്കും, പാടുന്നോ? അങ്ങനെ പല ആളും പറയാറുണ്ട്. നമ്മളെന്താ പറയാ, മുന്നൊക്കെ പാടിയിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരമൊന്നും തരാമെന്ന് വിചാരിച്ചിട്ടാ ചോദിക്കുന്നേ. പാട്ടിഷ്ടാണ്?
3: ഭയങ്കര ഇഷ്ടമാണ്.
2: ഏത് ടൈപ്പാ പാട്ടാണോ ഇഷ്ടം?
3: മെലഡി.
2: മെലഡി തന്നെയാണ്. പിന്നെ റേഡിയോ, നമ്മളെ റേഡിയോ പരിപാടിയിലെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്? റേഡിയോ പരിപാടിയൊക്കെ
3: കേൾക്കാറുണ്ട്.
2: എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
3: നാടകം.
2: നാടകമാണ്. അപ്പൊ ഇന്ന് നാടകമുണ്ട്.
3: പുതിയ നാടകം തുടങ്ങുന്നല്ലേ.
2: പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ടാണോ ചോദിച്ചത്?
3: ആർക്കും വേണ്ടിട്ടല്ല, എല്ലാവർക്കും വേണ്ടിട്ട്.
2: എനിക്ക് കേൾക്കണോ? അന്നേരം എല്ലാരും കേട്ടോ.
3: അതെ.
2: ഫുഡൊക്കെ കഴിച്ചോ?
3: കഴിച്ചില്ല.
2: കഴിച്ചിട്ടില്ല. പാട്ടൊക്കെ കേട്ട് ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിക്കോ, നാടകം കേൾക്കാൻ വേണ്ടിട്ട്. അപ്പോഴത്തേക്ക് പണിയെല്ലാം ഒരുക്കി വെച്ചോട്ടോ. ശരി. എല്ലാരും ഇല്ലേ വീട്ടിൽ ഇന്ന്? മോള് മെട്രൻ സ്കൂളല്ലായിരുന്നോ പഠിക്കുന്നത്?
3: അതെ, മോള് മെട്രൻ ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സില്.
2: പത്താം ക്ലാസ്സില്. ക്ലാസ്സൊക്കെ തുടങ്ങി ഇപ്പം ടൈറ്റ് ആവോ? പഠിക്കൂലേ ഇരുന്നിട്ട്? എങ്ങനെയാ
3: പഠിക്കുക ചെയ്യും?
2: മോള് പേര് മറന്നുപോയി, ഒന്ന് പറയോ.
3: സാധിക.
2: സാധിക.
3: അവള് റേഡിയോ മലബാറിൽ വന്നിട്ടുണ്ട്, പാട്ടുപാടാൻ
2: വന്നിട്ടുണ്ടോ? അവര് സ്കൂളിൽ നിന്ന് വന്നതാ, മറ്റേ
3: യു പി ഫെസ്റ്റിന്റെ.
2: യു പി ഫെസ്റ്റിന്റെ മറ്റേ സ്വാഗതഗാനം ആ സമയത്ത്.
3: സ്വാഗതഗാനം പാടാ.
2: അപ്പൊ അറിയായിരിക്കും, കണ്ടാ
3: അറിയാം.
2: സ്കൂളിൽ മീറ്റിങ്ങിനൊക്കെ പോവാറില്ലേ?
3: ആ, ഉണ്ട്.
2: എന്നാ പിന്നെ പാട്ട് കേൾപ്പിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി. ശരി, മോളോട് അന്വേഷണം പറയണേ.
3: ആയിക്കോട്ടെ.
2: ശരി.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡിയോ മലബാരിഷ ഗാനങ്ങൾ തുടർന്ന് കേൾക്കുക. ഹലോ
2: ഹലോ
3: ഹലോ, നമസ്കാരം ചന്ദ്രലേഖ.
1: ആഹാ, ഇന്നിപ്പോ കണ്ണൂരിൽ തന്നെയാണോ വിളിക്കുന്നേ?
3: ഞാന് വിളിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ.
1: അതെയോ?
3: എന്റെ ഒരു കൂട്ടുകാരൻ ബെസ്റ്റ് കൈപ്പുറം മലപ്പുറം ജില്ല, ടി അസർപ്പ്. അദ്ദേഹം കഴിഞ്ഞ

0: കാണാൻ അവസരം അവർക്ക്? വരൂല്ലേ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി പോരും. നമുക്ക് നിങ്ങളെല്ലാരും ഇങ്ങനെ സംസാരിക്കാല്ലാണ്ട് എല്ലാരും നമുക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഒഴിവ് കിട്ടൂല. എന്താ അത്? ശരി, അതുകൊണ്ടാണ് എല്ലാരും കൂടി എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പാടാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നല്ലോ. എന്നാ പിന്നെ ഒരു തവണ എനിക്ക് പാടിത്തരണം എന്തായാലും. പാടാറേയില്ല, ഇതുവരെ പാടിയിട്ടില്ല. മൂളിപ്പാട്ടും അതെയാ? എന്നാലും
1: വീട്ടിന്ന് പാടും.
0: അഷ്റഫൊക്കെ നന്നായിട്ട് പാടും. ആണല്ലേ, നമുക്ക് അടുത്ത തവണ വിളിച്ചാല് അഷ്റഫൊക്കെയോട് പാടാൻ പറയാം. അപ്പൊ നമുക്ക് ഇക്ക പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ?
1: ഓക്കെ,
0: സന്തോഷം വിളിച്ചു.
1: ഓക്കെ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. ഹലോ
4: ഹലോ
3: ഹലോ,
4: ഇത്
3: വാസന്തി ചേച്ചി. സുഖല്ലേ?
4: സുഖാണ്, എങ്ങനെ പോന്നെ?
3: എന്തുണ്ട് വിശേഷം കായലൂര്?
4: എന്നാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല മഴയെല്ലാം പെയ്തുകൊണ്ട് നല്ല ഇതായി.
3: മഴയുണ്ട്? ഇപ്പൊ ഇന്ന് മഴ കിട്ടിയോ?
4: ഇന്ന് ഇന്ന് വന്നു, പെയ്തിട്ടില്ല. ഇങ്ങനെ പെയ്യണം
3: പെയ്യണം. പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ, നമുക്ക് പാട്ടും കൂടി കേൾക്കുമ്പോഴേക്കും സമയം അതിക്രമിച്ചു. ആ പാട്ടാണ് കേക്കണ്ടേ.
4: എന്റെ മോന്റെ പിറന്നാളിന്.
3: എപ്പോഴേ? കഴിഞ്ഞോ?
4: കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, പാട്ട് കിട്ടിയില്ല.
3: ഓ, വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കണം കേട്ടോ മോന.
4: അനിയന്റെ മോനെ
3: ഓ ഇന്ന് പോന്നാണ്. അപ്പൊ എല്ലാവിധ
4: ആശംസകളും
3: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ കേക്കാം നമുക്ക്.
4: ആ കേക്കാം.

റേഡിയോ മലബാറിന്റെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഈ പാട്ടോടുകൂടി തീരുകയാണ്. ഈ പാട്ടിന് ശേഷം അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് ഇഷ്ടഗാനങ്ങളിൽ കൂടെയുണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാനറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത

0: സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
1: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
1: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി.
0: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
1: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
3: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
1: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയ തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
0: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
2: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
1: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ഉണ്ടായി.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: മോളെ ചെന്നിട്ട് കീബോർഡ്.
1: ആഹാ, ആശാനെ പുട്ടോപ്പിയെ പോണ വഴി ഏതാണ്?

0: ഏതാണ്
1: മോളെ ചെന്നിട്ട് കീബോർഡ്.
0: അത് ശരി. അപ്പൊ ആശാനറിയില്ലല്ലേ ഉട്ടോപ്പി എവിടെയാണ്?
2: ശക്തി ശിവശക്തി.

ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു. ഉദയ സൂര്യ തിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു.

0: എന്റെ മനസ്സുണർന്നു.
1: Tinkle tinkle little star, how I wonder what you are.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനം, ചിത്രം പഞ്ചാമൃതം.

0: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈയാഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
3: സ്വാഗതം.
2: ആദ്യത്തെ പ്രതികരണം അയച്ചിരിക്കുന്നത്
3: ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്.
2: നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലേ.
3: അതെ.
2: ചന്ദ്രഭാനുവേട്ടന്റെ കത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രതികരണ പരിപാടി ആരംഭിക്കാം, വായിച്ചോളൂ.
3: അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കി അദ്ദേഹത്തിന്റെ ചരമദിനമായ June 16 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ചന്ദ്രലേഖ മല്ലിശ്ശേരി തയ്യാർ ചെയ്ത് അവതരിപ്പിച്ച സ്മൃതിഗീതങ്ങൾ അക്ഷരാർത്ഥത്തിൽ സുകുമാരൻ എന്ന വലിയ നടനുള്ള ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയായി. ചന്ദ്രലേഖയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
2: സന്തോഷം. ഞായറാഴ്ച രാത്രി 9 മണിക്കുള്ള നാടക നേരത്തിൽ 6 ഭാഗങ്ങളായും പിന്നീട് 2 ഭാഗങ്ങളായി പുനഃപ്രക്ഷേപണം ചെയ്തതുമായ അസുരഗോത്രം നാടക ചർച്ചയിൽ നാടകരചയിതാവും സംവിധായകനും സഹസംവിധായികയും ശബ്ദമിശ്രണം, എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചവരും നാടകത്തിൽ ശബ്ദം നൽകി അഭിനയിച്ച റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കളും ചേർന്ന് നടത്തിയ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വളരെ ശ്രദ്ധേയമായി. നാടകത്തിനുവേണ്ടി അവരവരുടെ ഭാഗത്തു നിന്നുള്ള എളിയ കഴിവുകളും പറ്റിപ്പോയ ചെറിയ ചെറിയ വീഴ്ചകളും അവതരിപ്പിക്കാൻ ഓരോരുത്തർക്കും അവസരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു.
3: ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടകങ്ങൾ ഇനിയും അണിയറയിൽ ഒരുങ്ങുന്നതായും എല്ലാവർക്കും അവസരമുണ്ടാകുമെന്നും ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നാടകങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും റേഡിയോ മലബാർ എന്നും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ചന്ദ്രഭാനു തില്ലങ്കേരി.
2: ചന്ദ്രഭാനുവേട്ടനും ആ നാടകത്തിൽ പങ്കെടുത്തിരുന്നു, നാടക ചർച്ചയിലും പങ്കെടുത്തിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കും അറിയിക്കാനുള്ളത്. കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ള പേര് യാഥാർത്ഥ്യമാക്കുവാനുള്ള എളിയ ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായിട്ടും വരുന്ന നാടകങ്ങളിലും കൂടുതൽ ശ്രോതാക്കൾക്ക് അവസരമുണ്ടാകും. അടുത്ത കത്ത് അരവിന്ദാക്ഷൻ കൊതേരിയുടേതാണല്ലേ.
3: അതെ,
2: വായിച്ചോളൂ.
3: റേഡിയോ മലബാറിൽ വിളമ്പുന്ന മധുരം നുകരുന്ന ഉറുമ്പുകൾ, അവരെ കോർത്തിണക്കി നിങ്ങൾ പാചകം ചെയ്തപ്പോൾ അത് ഇരട്ടി മധുരമായി ബാക്കി എല്ലാ ഉറുമ്പുകൾക്കും ആസ്വദിച്ചു നുകരാൻ കഴിഞ്ഞു. സന്തോഷം. അസുരഗോത്രം അതുപോലെയല്ലേ? നാടകനേരത്തിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയ ചർച്ച വളരെ നന്നായി. നാടകത്തിലെ ഒരു ഡയലോഗ് പങ്കിട്ടെടുക്കുമ്പോൾ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ? ഓരോ സ്ത്രീയും സ്വന്തം മനസ്സിൽ ഈ ചോദ്യം ചോദിക്കണം, എന്നാൽ മാത്രമേ സ്ത്രീത്വം നിലനിൽക്കുകയുള്ളൂ. അസുരഗോത്രം നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് തന്നെ ആ നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണുവാനുള്ള ഭാഗ്യം എന്നെ പോലെ ചുരുക്കം ചിലർക്കുണ്ടായി. ശ്രോതാക്കൾക്ക് മനസ്സിന് മധുരം മാത്രം തരുന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
2: അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചതുപോലെ പങ്കിട്ടെടുക്കുക

0: പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട് പാഞ്ചാലി അല്ലേ.
1: അതെ,
0: അത് എല്ലാ സ്ത്രീകളും ചോദിക്കേണ്ട ചോദ്യമാണ്, സ്ത്രീത്വം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യമാണ് ഒക്കെയാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ഏതായാലും ഈ നല്ല പ്രതികരണത്തിന് നന്ദി. അടുത്തത് ശ്രീധരൻ അവണൂരിന്റെ പ്രതികരണമാണ്, മധുരഗാനങ്ങളെ കുറിച്ചായിരുന്നു പറയുന്നത് അല്ലേ.
1: അതെ,
0: വായിച്ചോളൂ.
1: മധുരഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ശകുന്തള. അല്ലേലും ഉദയ അന്നത്തെ പ്രേക്ഷകരുടെ ഇഷ്ട ബാനറായി മാറാനുള്ള കാരണങ്ങളിലൊന്ന് അതിലെ ഗാനങ്ങളായിരുന്നു. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഗാനങ്ങളിലൊന്നായിരുന്നു സുശീല പാടിയ ശാരിക പൈതലേ.
0: വളരെ കുഞ്ഞുനാളിൽ തന്നെ മനസ്സിൽ ഇടം പിടിച്ച ഈ ഗാനം തന്നെ 15-ാം തീയതിയിലെ മധുരഗീതത്തിലെ ആദ്യ ഗാനമായി പരിഗണിച്ചതിൽ ഏറെ സന്തോഷം. മധുരഗീതത്തിലെ മറ്റൊരു പ്രിയ ഗാനമായിരുന്നു വീണ്ടും ചലിക്കുന്ന ചക്രത്തിന് വേണ്ടി ശ്യാം സാർ ഒരുക്കിയ ഓ ശാരികേ ശാരികേ എന്ന പദം വരുന്ന ഗാനങ്ങൾ. അങ്ങനെയൊരു പ്രത്യേകത 15-ാം തീയതിയിലെ മധുരഗീതങ്ങൾക്കുണ്ടായിരുന്നു.
1: നായകൻ, സ്വഭാവ നടൻ, വില്ലൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു സുകുമാരൻ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കേൾപ്പിച്ച 16-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങൾ ഒത്തിരി ഇഷ്ടമായി.
0: സന്തോഷം ശ്രീധരൻ അവണൂർ. ഒരു ദീർഘമായ കത്തുണ്ട്, ഇത് ബാബു ആണിക്കേരി എഴുതി ഇമേജായിട്ട് അയച്ചു തന്നതാണ്. നമുക്ക് തുടങ്ങാം, വായിച്ചു തുടങ്ങാം. നാടക നേരത്തെ കുറിച്ചാണ് പ്രതികരണം അല്ലേ.
1: അതെ,
0: വായിക്കാം.
1: ഇതിഹാസ കാവ്യങ്ങളിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യമാണ് മഹാഭാരതം. ഇതിലെ പരിചിത കഥാപാത്രങ്ങളെ ഇതിവൃത്തമായി കൃഷ്ണകുമാർ മാഷേ രചനയും രാമകൃഷ്ണൻ പഴശ്ശി സംവിധാനവും അശ്വിനി കവിണിശ്ശേരി ശബ്ദമിശ്രണവും സഹസംവിധാനവും നിർവഹിച്ച റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അഭിനേതാക്കളുമാക്കി ശ്രോതാക്കളുടെ കാതോരം എത്തിച്ച അനശ്വര നാടകം അസുരഗോത്രം അതിഗംഭീരം എന്നേ പറയാനാവൂ. അസുരകുലത്തിൽപ്പെട്ട ഗഡോൽഗജനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് അധികാരത്തിന്റെ തണലിൽ കീഴാളന്മാർ എന്നും തഴയപ്പെട്ടവരാകുന്നു. ആധുനിക കാലത്തും മഹാഭാരതത്തിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് ഈ നാടകത്തിൽ നിന്നും പഠിക്കാനുണ്ട്.
0: ഏകദേശം 20-ഓളം വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരന്മാർ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി എന്നാണ് എന്റെ വിശ്വാസം. ബാലഘടോൽക്കജന്റെ വേഷം എത്ര നന്നായാണ് പാർവതി പ്രജേഷ് അഭിനയിച്ച് പലിപ്പിച്ചത്. മധുരവാണി കൂട്ടായ്മയിലെ അംഗങ്ങളായ ഉഷാ പ്രദീപ് വിളമന കുന്തിദേവിയായും കൃഷ്ണൻ കാഞ്ഞുലേരി ദ്രോണാചാര്യനായും ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മ പിതാമഹനായും അവരുടെ റോളുകൾ ഭംഗിയായി അവതരിപ്പിച്ചു. നാടകരംഗത്തെ അതുല്യ പ്രതിഭയായ നാദമുരളി ഭീമസേനായും സിനി രാമദാസ് ശകുനിയായും നായക കഥാപാത്രമായ ഘടുൽക്കജനെ അവതരിപ്പിച്ച മിലിൻഷാ, വില്ലാളിവീരനായ അർജുനനെ അവതരിപ്പിച്ച ഇ കെ അനിൽകുമാർ ശിവപുരം, യുധിഷ്ഠിരനായി രാമചന്ദ്രൻ അയ്യല്ലൂർ, നകുലനായി രതീഷ് പി വി തില്ലങ്കേരി, സഹദേവനായി വിനോദ് മാസ്റ്റർ ശിവപുരം, കർണനായി കെ ടി സനൽകുമാർ ശിവപുരം, ഹിഡുംബനായി കൃഷ്ണൻ നമ്പ്യാർ കൊതേരി, ഹിഡുംബിയായി നിഷാ എം നമ്പ്യാർ, ഗാന്ധാരിയായി ചിന്നമ്മ ശിവദാസ്, ദ്രൗപദിയായി കാവ്യ, ഇരാവന്റെ വേഷം ചെയ്ത ശ്രീഹരി രാംദാസ്, ജഡാസുരനായ ഗോപി ചാലിൽ കാഞ്ഞുലേരി, ദുര്യോധന വേഷം ചെയ്ത ഷാജി മാലൂർ, അലായുധനായ സുനിൽ കണ്ണൂർ എന്നിവരും എല്ലാവരും ചേർന്ന് അസുരഗോത്രത്തെ ശ്രോതാക്കളുടെ മനസ്സിൽ മായാത്ത ഒരു മുദ്രയാക്കി മാറ്റി. ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ബാബു അണിക്കരി പറയുന്നുണ്ടല്ലേ.
1: അതെ,
0: അദ്ദേഹം എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്?
1: ഒരു പക്ഷേ ശ്രോതാക്കളെ മാത്രം വെച്ച് മുഴുവൻ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച ഏക റേഡിയോ നിലയമായിരിക്കും റേഡിയോ മലബാർ. ഇതിൽ ശ്രോതാക്കളായ നമുക്കും അഭിമാനിക്കാം. ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് റേഡിയോ മലബാറിന്റെ വിജയം. ഇനിയും സാമൂഹിക പ്രശ്നങ്ങളും ആനുകാലിക വിഷയങ്ങളും ചർച്ചയാകുന്ന നാടകങ്ങൾ റേഡിയോ മലബാറിൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബാബു ആണിക്കരി.
0: വളരെ സന്തോഷം ബാബു ആണിക്കരി. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ചെയ്യുക. ദീർഘമായ വിലയിരുത്തലിനും അഭിനന്ദനങ്ങൾക്കും നന്ദി. അടുത്തൊരു ശബ്ദസന്ദേശമാണ്.
1: ശബ്ദസന്ദേശം അയച്ചിരിക്കുന്നത് തങ്കമണി ഏച്ചിയാണ്, ശ്രീകണ്ഠാപുരത്തിൽ നിന്ന്. നാടകത്തെ കുറിച്ച് തന്നെയാണ് മാഷെ പറഞ്ഞിരിക്കുന്നതും.
0: എന്താണ് പറയുന്നത്? എല്ലാ അഭിനേതാക്കളും മികച്ച നിലവാരം പുലർത്തി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും കൊച്ചു കടോൽക്കജന അവതരിപ്പിച്ച പാർവതി പ്രജേഷാണ്. പാർവതി പ്രജേഷിന്റെ അമ്മയാണ് കൂടെയുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും മോളോട് പറയാം അല്ലേ സൂര്യ.
1: തീർച്ചയായിട്ടും പറയാം മാഷെ.
0: എല്ലാ അഭിനേതാക്കൾക്കും അഭിനന്ദനങ്ങളുണ്ട്. കൂടാതെ അണിയറ പ്രവർത്തകർക്കും റേഡിയോ മലബാറിനും വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ശബ്ദസന്ദേശം ചുരുക്കുന്നത്. വളരെയധികം നന്ദി. അടുത്തത് സഞ്ജീവൻ അക്കാനശ്ശേരിയുടെ കത്താണ്.
1: അസുരഗോത്രം നാടകത്തിന്റെ പിന്നണി പ്രവർത്തകരും അഭിനേതാക്കളും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് കേട്ടു. അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരം നാടകം പ്രതീക്ഷിക്കുന്നു.
0: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.
1: അതുപോലെ 2 ചാരുകസേരയിലൂടെ തെക്കൻ പാട്ടുകളെ പറ്റി പറഞ്ഞു തന്നത് നല്ല അറിവായി. ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് സഞ്ജീവ് അക്കാനശ്ശേരി.
0: തെക്കൻ പാട്ടുകൾ തീർന്നിട്ടില്ല അല്ലേ.
1: അതെ, ഇനിയും ഒരു എപ്പിസോഡും കൂടി ഉണ്ട്.
0: അതെ. ചന്ദ്രഭാനുവേട്ടന്റെ മറ്റൊരു പ്രതികരണം വന്നിട്ടുണ്ട്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രമീള ടീച്ചർ 14 ഞായറാഴ്ച അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഇണങ്ങൾ വളരെ നന്നായി. റേഡിയോ അവതാരക അശ്വിനിയുടെ കൂട്ടുചേരലോടെ ടീച്ചറുടെ അവതരണത്തിനും ഗാനങ്ങൾക്കും മധുരം ഇരട്ടിയായി. ടീച്ചർക്കും അശ്വനിക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: ജൂൺ 19 റേഡിയോ മലബാറിനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ള ദിനമാണ്. ആകാശവാണിയുടെ സഹകരണത്തോടെ കേരള ഗവൺമെന്റിന്റെ 2026-27 വർഷത്തിലെ സമ്പൂർണ്ണ ധനകാര്യ ബജറ്റ് തുടക്കം മുതൽ അവസാനം വരെ

0: തുടക്കം കൂടാതെ ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനാർഹമാണ്. ഒരുപക്ഷെ കേരളത്തിലെ FM റേഡിയോ ഇങ്ങനെ ഒരു ബജറ്റ് പ്രസംഗം പ്രക്ഷേപണം ചെയ്തിരിക്കാനിടയില്ല.
1: തീർച്ചയായിട്ടും ചെയ്യാനിടയില്ല, കാരണം സ്വകാര്യ FM നിലയങ്ങൾക്ക് അതിന് അവകാശമില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രക്ഷേപണ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനുള്ള അനുവാദമുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തത്. അത് ഇഷ്ടപ്പെട്ടു, മാത്രമല്ല അത് നന്നായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സന്തോഷം.
0: പതിവ് പോലെ ഇത്തവണയും വായനാ വസന്തത്തിൽ കൂടി പ്രശസ്തരായ എഴുത്തുകാരുടെ മികച്ച പുസ്തകങ്ങളെക്കുറിച്ച് ജില്ലയിലെ പ്രമുഖ ലൈബ്രറിയന്മാർ നടത്തുന്ന അവലോകനം പ്രക്ഷേപണം ചെയ്യാനുള്ള തീരുമാനം ശ്ലാഘനീയമാണ്. വായനാ ദിനത്തിൽ കൃഷ്ണകുമാർ കണ്ണൂത്ത് നടത്തിയ ആമുഖ പ്രഭാഷണവും തുടർന്ന് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിതയിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിച്ചതും വളരെ ഉചിതമായി.
1: വായനാ വസന്തം നമ്മൾ 2023 ആരംഭിച്ചിരുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള വായനാ വാരാചരണത്തിന്റെ ഭാഗമാണ് അത് ചെയ്തത്. പക്ഷേ ലൈബ്രറിയന്മാരുടെ കഥകൾ തുടരെ തുടരെ വന്നത് വാരം പക്ഷമായി പിന്നീട് മാസമായി മാറി. ഇത്തവണയും അത് തുടരുകയാണ്. ഒരു മാസക്കാലം നമ്മൾ വായനാ വസന്തം തുടരാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. ഈ വർഷത്തെ വായനാ വസന്തത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലൈബ്രറിയന്മാർ മാത്രമല്ല അല്ലാത്തവരും എഴുതുന്നവരും അതുപോലെ ആസ്വാദകരൊക്കെ ഞങ്ങൾക്ക് കഥകൾ അയച്ചു തരുന്നുണ്ട്, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, കഥകൾ മാത്രമല്ല ONV കുറുപ്പിൻ്റേത് പോലുള്ള വിഖ്യാതമായ കവിതകളും ഈ വായനാ വസന്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്.
0: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് KP ജാനകി പരിപ്പായിയാണ്. June 14 ഇഷ്ടങ്ങൾ ഈണങ്ങൾ പ്രമീള ടീച്ചർ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടമായി. തെരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം നല്ല ഗാനങ്ങൾ. ടീച്ചറുടെ ആലാപനവും വളരെ ഇഷ്ടമായി. അവതാരക അശ്വിനിയും ചേർന്നപ്പോൾ ആ പരിപാടി ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രമീള ടീച്ചർക്കും അവതാരക അശ്വിനിക്കും റേഡിയോ മലബാറിനും എന്റെ 1000 സ്നേഹാശംസകൾ. വൈശാഖ മാസത്തോടനുബന്ധിച്ച് കൊട്ടിയൂർ വിശേഷങ്ങളുമായി വരുന്ന പരിപാടി എന്നും കേൾക്കാറുണ്ട്. അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും ബന്ധപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആ പരിപാടിക്കും അഭിനന്ദനങ്ങൾ.
1: വളരെയധികം സന്തോഷമുണ്ട്. കൊട്ടിയൂർ വിശേഷങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങൾ നല്ല പ്രചാരം കൊടുക്കുകയാണ്. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ പിന്തുണ കൂടി ഞങ്ങൾക്ക് അതിനുണ്ട്. മാത്രമല്ല പലതവണ കൊട്ടിയൂരിലും അതിൻ്റെ അനുബന്ധ പരിപാടികൾ നടക്കുന്ന ഇളനീർ മഠത്തിലും അതുപോലെ നെയ്യമൃത മഠങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടാണ് ശബ്ദലേഖനം ചെയ്യാറുള്ളത്. ഉത്തര കേരളത്തിലെ വിഖ്യാതമായ ഈ തീർത്ഥാടന കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രചാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൽ ഞങ്ങൾക്ക് കൂടി എളിയ പങ്കാളിത്തം ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഈ പ്രക്ഷേപണത്തിന് പിറകിലുണ്ട്. സന്തോഷം.
0: അടുത്ത കത്ത് ശ്രീധരൻ അവണൂരിൻ്റെതാണ്.
1: നേരത്തെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അല്ലേ?
0: അതെ.
1: ഇത് ഏത് പരിപാടിയെ കുറിച്ചാണ്? പൊതുവായിട്ടുള്ള അഭിപ്രായമാണല്ലേ?
0: അതെ. പലപ്പോഴും ഒട്ടുമിക്ക അവതാരകരും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പേര് പറയാറില്ല. പറയുകയാണെങ്കിൽ ശ്രോതാക്കൾക്ക് അവരെ ശബ്ദം കൊണ്ട് പേര് തിരിച്ചറിയാൻ സാധിക്കും. മികച്ച അവതരണമാകുമ്പോൾ അവതാരകരുടെ പേരുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് കരുതുന്നത് സ്വാഭാവികം. സൂര്യ, അശ്വിനി ഇവരുടെ ശബ്ദസാമ്യം ഇവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ തുടർച്ചയായി പരിപാടിക്ക് മുൻപും പിൻപും പേര് പറയുകയാണെങ്കിൽ ഈ സാമ്യം ഒരിക്കലും പ്രശ്നമാകില്ല. അതുകൊണ്ട് ഏത് പരിപാടിയായാലും അവതാരകർ അവരുടെ പേര് പറയുന്നത് നന്നായിരിക്കും.
1: തീർച്ചയായിട്ടും ശ്രീധരൻ അവണൂരിന്റെ ഈ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഒരുപാട് പരിപാടികളിൽ പേര് പറയാറുണ്ടല്ലേ?
0: അതെ, മധുരഗീതങ്ങളിലൊക്കെ പറയാറുണ്ട്.
1: പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പരിപാടികളുടെ അവതരണത്തിൽ അവതാരകരുടെ പേര് പറയാതെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. എല്ലാ പരിപാടികളിലും അവതാരകരുടെ പേര് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാം. അടുത്തത് മഹേഷ് കുറ്റ്യാട്ടൂരിന്റെ ഒരു കത്താണ്. എന്താണ് മഹേഷ് പറയുന്നത്? ശാസ്ത്രവീതിയെ കുറിച്ചാണല്ലേ?
0: അതെ. ശാസ്ത്രവീതിയിൽ ചാണകവണ്ടിനെ കുറിച്ച് വിജയകുമാർ ബ്ലാത്തൂർ നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ വയലുകളിലും മറ്റും കണ്ടിരുന്ന ആ ജീവിയെ കുറിച്ച് ഓർമ്മ പുതുക്കാനും അവസരമുണ്ടായി.
1: വിജയകുമാർ ബ്ലാത്തൂരിന്റെ പ്രഭാഷണങ്ങളെല്ലാം ഏറെ ആകർഷകമാണ്. കൗതുകമുള്ള വിവരങ്ങളാണ് നമുക്ക് പകരുന്നത്. സന്തോഷം മഹേഷ്. ഇത് ദിവ്യ കിരൺ കായലൂരിന്റെ ഒരു പ്രതികരണമാണ്. ദിവ്യ കിരൺ എന്ന പേര് അത്ര സുപരിചിതമല്ല പ്രതികരണത്തിൽ. ദിവ്യ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു മാഷേ.
1: ദിവ്യ തീർച്ചയായിട്ടും ആഴ്ചതോറും പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം വായിക്കാം.
0: വെള്ളിയാഴ്ച സർഗജാലകത്തിൽ അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിച്ച കഥ അപ്പു കേട്ടപ്പോൾ തികച്ചും വേദനയായി. ഒരു പട്ടിയായിരുന്നിട്ടും സ്വന്തം മക്കളെക്കാൾ ലക്ഷ്മിയേച്ചിയെ സ്നേഹിച്ച അപ്പു, രതീന്ദ്രൻ മാഷുടെ ജീവൻ രക്ഷിച്ച അപ്പു, ഒരു പട്ടിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ ഡ്രൈവർ രാജൻ, വ്യത്യസ്തമായ കഥ കൊണ്ടും ഈ ആഴ്ചയിലെ സർഗജാലകവും ഒറ്റയ്ക്കൊരാൾ എന്ന കഥയിലൂടെ നന്ദാത്മജൻ കൊതേരി കഴിഞ്ഞയാഴ്ചയിലെ സർഗജാലകവും നല്ല നിലവാരം പുലർത്തി. ഇവർ രണ്ടുപേരും ജ്യേഷ്ഠനനുജന്മാരാണ്, ഒരമ്മ മക്കളാണ്, എന്റെ സുഹൃത്തുക്കളും കൂടിയാണ്. രണ്ടു പേർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇവരെ പോലെയുള്ള ഒട്ടനവധി എഴുത്തുകാരുടെ സർഗവാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ശ്രോതാക്കളിൽ എത്തിച്ചു തരുന്ന റേഡിയോ മലബാറിന് എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവില്ല.
1: സന്തോഷം ദിവ്യ കിരൺ കായലൂർ, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി. തുടർച്ചയായിട്ട് പല പരിപാടികളെ കുറിച്ചും ഇതുപോലെ ഞങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കത്തുകളെല്ലാം തരുന്നില്ല നമുക്ക്.

0: എന്തെങ്കിലും ഉണ്ടോ?
1: മാഷെ, കഴിഞ്ഞ ആഴ്ച ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് അടുത്ത പ്രതികരണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ മറുപടി കൊടുക്കണ്ടേ?
0: എന്തായിരുന്നു അവരുടെ നിർദ്ദേശം?
1: അവരുടെ സ്ഥലത്തിലെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നാട്ടുവിശേഷത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്.
0: ആരായിരുന്നു, എവിടെയായിരുന്നു സ്ഥലം?
1: കുഞ്ഞിപ്പ പന്താവൂരാണ് ചോദിച്ചിരിക്കുന്നത്.
0: മലപ്പുറം ജില്ലയിലാണല്ലേ?
1: അതെ.
0: ഇവിടെ ശ്രോതാക്കള്, നമുക്ക് ഇത്തരം പരിപാടികൾ ഉൾക്കൊള്ളിക്കുവാൻ രാവിലെ ജനസമക്ഷം പരിപാടിയാണ്. ജനസമക്ഷത്തിൽ മൂന്ന് പരിപാടികളാണ്. ഒന്ന് തദ്ദേശീയം എന്ന ഒരു പരിപാടിയാണ്, മറ്റൊന്ന് തൊഴിൽ വാർത്തകളും അതുപോലെ നാട്ടുവിശേഷവും. ഈ നാട്ടുവിശേഷത്തിലും തദ്ദേശീയത്തിലുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാറുള്ളത്. തദ്ദേശീയം എന്ന പേര് തന്നെ നമ്മുടെ ഈ പ്രാദേശികതയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നാട്ടുവിശേഷത്തിലും റേഡിയോ മലബാറിന്റെ ടെറസ്റ്റൽ ഏരിയയിൽ, അതായത് ഇന്റർനെറ്റിലൂടെ അല്ലാതെ ഫോണിലൂടെ അല്ലാതെ റേഡിയോ കേൾക്കുന്ന പരിസരങ്ങളിലെ വാർത്തകളാണ് ഞങ്ങൾ അതിൽ പൊതുവെ ഉൾക്കൊള്ളിക്കാറുള്ളത്. എന്നാൽ പൊതു പ്രാധാന്യമുള്ള ഏതെങ്കിലും തൊഴിലവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അറിയിക്കാറുള്ളത്. പ്രാദേശികമായ ഏതെങ്കിലും ഉത്സവത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ വാർഷികത്തിൻ്റെയോ കാര്യങ്ങൾക്ക് പ്രാദേശികത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ ആയതുകൊണ്ട് വിദൂര സ്ഥലങ്ങളിലെ വാർത്തകൾ ഉൾക്കൊള്ളിക്കാൻ ഇപ്പോൾ നമുക്ക് പരിമിതിയുണ്ട്. അത് ഭാവിയിൽ ആലോചിക്കാവുന്നതാണ്.
1: അതുപോലെ നമ്മുടെ നാടകത്തിന്റെ കാര്യം കൂടി പറയാനുണ്ട് മാഷെ. ഈ ആഴ്ച നമ്മൾ നെല്ലിക്ക നാടകം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: നെല്ലിക്കയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുന്ന പ്രമോ കൊടുത്തിട്ടുണ്ടല്ലേ?
1: അതെ.
0: അപ്പൊ ഇന്ന് രാത്രി അത് നെല്ലിക്കക്ക് കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടാതിരിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. അത് ചിലര് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടി കൊടുക്കണം അല്ലേ?
1: അതെ,
0: പറഞ്ഞോളൂ സൂര്യ.
1: ഈ ആഴ്ച നെല്ലിക്ക എന്നുള്ള ഭാഗമല്ല, കാരണം നമ്മൾ ഒരു വട്ടം കൂടിയില്ലേ. നമ്മുടെ നെല്ലിക്ക തീരുന്നത് ജൂലൈ 1-ന്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെല്ലിക്ക പ്രക്ഷേപണം ചെയ്യാൻ പറ്റുള്ളൂ.
0: അതെ, നെല്ലിക്കയുടെ ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് വേണമല്ലോ നമുക്ക് രണ്ടാം ഭാഗം കൊടുക്കാൻ.
1: അതെ,
0: ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ആറാം ഭാഗം, നെല്ലിക്കയുടെ അവസാന ഭാഗം നമ്മൾ ജൂലൈ 1-ന് തീരും. അപ്പൊ അതുകൊണ്ട് ഒരു രണ്ടാഴ്ചത്തെ അകലം നമുക്കുണ്ട്. അതിനിടയിൽ ഒരാള് കടന്നു വരുന്നുണ്ട്. അത് വളരെ ദൂരെ നിന്നാണ്, ഹസ്തിനപുരത്തു നിന്നാണ്, വളരെ സങ്കടത്തോടുകൂടി വരുന്ന ഒരാളാണ്. ആരാണ്, അവരുടെ പേരെന്താണ്?
1: ഭാനുമതി.
0: ഒറ്റക്കാണോ ഭാനുമതി?
1: അല്ല, കൂടെ വൃഷാലിയുണ്ട്, ഗാന്ധാരിയുണ്ട്.
0: എന്താണ് ഈ നാടകത്തിന്റെ പ്രത്യേകത?
1: എല്ലാവരും വിധവകളാണ്.
0: വൈധവ്യം ബാധിച്ചവരെന്ന് മാത്രമല്ല,
1: അതുമാത്രമല്ല ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടക നേരത്തിൽ ഒരുപാട് നാടകം പോയി. അപ്പൊ നമ്മൾ എല്ലാവരും കുറച്ച് പിന്നോട്ടായിരുന്നു. ഇനിയെങ്കിലും നമ്മൾക്ക് മൂന്നു പേർക്കൊന്ന് അഭിനയിക്കണം, നാടക നേരത്തിൽ നമ്മൾ സജീവം ഉണ്ടായിരിക്കണം എന്നൊരു തോന്നൽ.
0: മാത്രമല്ല, അവതാരകരുടെ ശബ്ദത്തിൽ നാടകം വേണമെന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്കങ്ങനെ ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ടായതും നിങ്ങൾ തന്നെയാണ്. നികുംബലയും മഹാറാണിയും അവരുടെ മനസ്സെന്ന് മാഞ്ഞിട്ടേയില്ല. അതുപോലൊരു നാടകം വീണ്ടും വേണമെന്ന ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ രണ്ടാഴ്ചകളിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന നാടകം ഭാനുമതിയാണ്. നമ്മുടെ റേഡിയോ മലബാറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട മൂന്ന് അവതാരകരാണ്.
1: ഞാനുണ്ട്, അശ്വിനിയുണ്ട്, ലേഖേച്ചിയുണ്ട്. നമ്മൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ.
0: മൂന്ന് പേര് മാത്രമാണ് നിങ്ങളുടെ രണ്ട് ആഴ്ചകളില് നാടക നേരത്ത് വരുന്നത്.
1: നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് രാത്രി ഭാനുമതി കാത്തിരിക്കാം. അടുത്ത പ്രതികരണം വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും എഴുതുക, പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
0: വായനാ വസന്തം, അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം. വായനാ വസന്തം.
4: മതിമോഹന ശുഭ നർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
0: വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ കൗസ്തുഭമണി സൈക്കേയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥ കേൾക്കാം.

0: അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ.
1: നേരം പുലർന്നപ്പോഴേക്കും കാക്കകളുടെ ബഹളം കേൾക്കാൻ തുടങ്ങി. പ്രേമലത ചൗധരി ചായ കുടിക്കാനായി ഇരുന്നതേയുള്ളൂ. ഈ കോലാഹലം അവരെ അസ്വസ്ഥയാക്കി. അവർ ചായ കുടിക്കാതെ എഴുന്നേറ്റ് നിന്നു. ചുമരിന് മുകളിലൂടെ പുറത്തേക്ക് നോക്കി അവർ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. വെണ്ണ പുരട്ടിയ ബ്രെഡും തേങ്ങാലഡുവും അവർ അലമാരയ്ക്കകത്തേക്ക് തള്ളി തിരക്കിട്ട് ഫോണിൻ്റെ റിസീവർ എടുത്തു ചെവിയിൽ വെച്ചു. എന്നാൽ ഇതെന്താ, ടെലിഫോൺ ചത്തുകിടക്കുന്നു. പക്ഷേ പ്രേമലത ചൗധരി തോൽവി സമ്മതിച്ചില്ല. അലമാരയിൽ നിന്നും ഡ്രസ്സെടുത്ത് പെട്ടെന്ന് റെഡിയായി. നഗരം തിരക്കിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പേ അവർ സിറ്റി ബസ്സിൽ കയറി യാത്രയായി. നഗരസഭാ സൂപ്രണ്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് പോലുമില്ലായിരുന്നു. വേലക്കാരനോട് വിവരം പറയാൻ ഏൽപ്പിച്ചു. സാറിനോട് പോയി പറയൂ പ്രേമലത ചൗധരി വന്നിട്ടുണ്ടെന്ന്. അത്യാവശ്യ കാര്യമുണ്ട്. അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. നൈറ്റ് ഡ്രസ്സുമിട്ട് ഉറക്ക ചടവോടെ സൂപ്രണ്ട് കർട്ടൻ നീക്കിക്കൊണ്ട് മുറിയിലേക്ക് പ്രവേശിച്ചു. ഉറക്കത്തിൻ്റെ ആലസ്യത്താൽ കണ്ണു തിരുമ്മിക്കൊണ്ട് സൂപ്രണ്ട് സത്യകാമ ഫുഗൻ വിനീതമായി ഗുഡ് മോർണിംഗ് പറഞ്ഞു. മാഡം, താങ്കൾ ഇത്ര രാവിലെ വരൂ, അകത്തേക്ക് ഇരുന്നാലും. പ്രേമലത ചൗധരിയുടെ മുഖത്ത് അസംതൃപ്തി പ്രകടമായിരുന്നു. മിന്നൽ പിണർ പോലെ അവർ പറഞ്ഞു. സത്യകാമ, എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അത്രക്ക് വൃത്തികെട്ട അന്തരീക്ഷമാണവിടെ. കാര്യമെന്താണെന്ന് താങ്കൾ തുറന്നു പറഞ്ഞാലും എന്തു പറയാനാണ്? രാവിലെ ചായ കുടിക്കാൻ ഇരുന്നതാണ്. അപ്പോഴേക്കും കാക്കകളുടെ കൂട്ടക്കരച്ചൽ. എന്താണ് കാര്യമെന്നറിയാൻ പുറത്തേക്ക് നോക്കിയതേയുള്ളൂ. അയ്യോ, എന്തൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധവും. പട്ടിയും കാക്കയും കൂടി എന്തോ പിച്ചി ചീന്തുന്നു. ഓ, അതോണോ? ആൾക്കാർക്ക് ഒട്ടും സംസ്കാരമില്ലാതായി. ശരിയാക്കാം, ഞാൻ കമ്മീഷണറെ വിവരമറിയിക്കാം. മാഡം ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. പ്രേമലത ചൗധരിക്ക് ചായ വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ കുടിക്കാൻ തോന്നിയില്ല. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. ഞാൻ പോകുന്നു. പറഞ്ഞ കാര്യം പെട്ടെന്ന് ശരിയാക്കണം. തിരിച്ചു വരുമ്പോഴേക്കും നഗരത്തിൽ തിരക്ക് തുടങ്ങിയിരുന്നു. ഓഫീസിലും കോടതിയിലും പോകുന്നവർ, സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾ, പിന്നെ പച്ചക്കറിക്കാരെ കൊണ്ടും വഴിവാണിപക്കാരെ കൊണ്ടും റോഡ് നിറഞ്ഞിരുന്നു. അതിലൂടെ നടന്നു പോകുന്നവർ ദുർഗന്ധം സഹിക്ക വയ്യാതെ മൂക്കുപൊത്തിയാണ് പോയിരുന്നത്. പ്രേമലത ചൗധരിയുടെ വീടാകെ ദുർഗന്ധം വ്യാപിച്ചിരുന്നു. വീടിൻ്റെ മുക്കിലും മൂലയിലും ദുർഗന്ധത്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു. എവിടേക്ക് പോയാലും ദുർഗന്ധം അവരെ പിന്തുടർന്നിരുന്നു. സിറ്റി കോർപ്പറേഷനിലെ ആളുകളെ കാത്തുനിന്നു അവരുടെ കണ്ണ് കഴച്ചു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിയിരുന്നു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയവും കടന്നു പോവുകയാണ്. വിശപ്പും ദാഹവും ദേഷ്യവും അപമാനവും എല്ലാം കൂടി അവരെ അവശയാക്കി. വേദനയോടെ അവർ കട്ടിലിലേക്ക് വീണു. പ്രേമലത ചൗധരി, അവരെ ആർക്കാണ് അറിയാത്തത്? അച്ഛനമ്മമാർ സ്വന്തം മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ മടിക്കുന്ന സമയത്ത് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വ്യക്തിയാണ് പ്രേമലത ചൗധരി. ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2 തവണ മന്ത്രിയായി. അവസാന നാളുകളിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. സാമൂഹ്യ സേവനത്തിനായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചു. രാജ്യത്തെ സേവിച്ച് വിവാഹം പോലും മറന്നുപോയി. ഏകദേശം 80-നോടടുത്ത പ്രേമലത ചൗധരി ഇന്ന് തനിച്ചാണ്, തീർത്തും ഒറ്റയ്ക്ക്. ഒരിക്കൽ സർക്കാർ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം നൽകാനുള്ള ബില്ല് പാസാക്കി. അതനുസരിച്ച് ഉപയോഗശൂന്യമായ സ്ഥലത്തേക്ക് കുറച്ചു പേരെ താമസത്തിന് കൊണ്ടുചെന്നാക്കി. അക്കൂട്ടത്തിൽ മിക്കവരും സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു. പ്രേമലത ചൗധരിയും അവിടെ കുറച്ച് സ്ഥലം വാങ്ങി ഒരു കൊച്ചു വീടുണ്ടാക്കി. പണ്ട് വൃത്തിഹീനമായി കിടന്നിരുന്ന കുളമുണ്ടായിരുന്നു, അത് നികത്തി.

അവിടെയും താമസയോഗ്യമാക്കി. പ്രേമലത ചൗധരി ആ സ്ഥലത്തിന് ഒരു പേരും നൽകി, ആശ്രയ നികേതൻ. അവിടുത്തെ എല്ലാ തെരുവുകളും ടാറിട്ട റോഡാക്കി മാറ്റി. കടകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, തപാലാപ്പീസ്, അങ്ങനെ അവിടെ വികാസത്തിൻ്റെ കാറ്റടിച്ചു. ഇതിനു പിന്നിൽ ഒരാളുടെ കഠിനാധ്വാനവും സഹകരണവും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, പ്രേമലത ചൗധരിയാണ്.

0: വിജയം കണ്ടെത്തുന്നതുവരെ അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരിക്കും. എന്നിട്ടും എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടായിരുന്നു. ആലോചിച്ചാൽ ആശ്രയനികേതൻ വികസനത്തിൻ്റെ ഉന്നതിയിലാണ്, കൂടാതെ കുറേ മഹാന്മാരുടെ ആത്മീയ കേന്ദ്രവും. എന്നാൽ എല്ലാവരും സ്വന്തം സുഖസൗകര്യങ്ങളിൽ മുഴുകിയാണ് കഴിഞ്ഞിരുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും അവർ ചെയ്തിരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സ്ഥിരമായി നടന്നിരുന്നു. പ്രേമലത ചൗധരി സഹജ സ്വഭാവം കൊണ്ട് തൻ്റെ വീടിന് ചുറ്റും കൊണ്ടിടുന്ന പശു, ആട്, പട്ടി, പൂച്ച മുതലായവയുടെ ശരീരാവശിഷ്ടങ്ങൾ സിറ്റി കോർപ്പറേഷനിലേക്ക് ഫോൺ ചെയ്തോ നേരിട്ട് പോയോ വൃത്തിയാക്കിച്ചിരുന്നു. ഒരിക്കൽ ഒരു നവജാത ശിശുവും ഹോ, അത്രയും ഹൃദയസ്പർശിയും ഭീകരമായിരുന്നു ആ ദൃശ്യം. തൻ്റെ അയൽക്കാരുടെയും അവിടെ താമസിക്കുന്ന മറ്റുള്ളവരുടെയും പ്രവൃത്തികൾ അവരെ വേദനിപ്പിച്ചിരുന്നു. നിരാശാജനകം. ഒരിക്കൽ കടക്കാരൻ രജിതും അക്കൗണ്ടൻ്റ് ശിവനും സംസാരിക്കുന്നത് കേട്ട് പ്രേമലത ചൗധരി നടുങ്ങിപ്പോയി. എടോ ശിവ, ഈ ചത്ത ആടിനെ എന്തിനാ ഇവിടെ ഇടുന്നത്? അതേ ചേട്ടാ, ഇവിടെ ഇട്ടാലേ കോർപ്പറേഷൻകാർ വേഗം കൊണ്ടുപോകുകയുള്ളൂ. അതെങ്ങനെ എങ്ങനെയാണെന്നോ, ഞങ്ങളുടെ പ്രേമലത ചൗധരിയുടെ ഒറ്റ ഫോൺ കോൾ മതിയല്ലോ. കോർപ്പറേഷൻകാർ ഓടിവരില്ലേ? മനസ്സിലായോ, അവർക്ക് നല്ല പിടിപാടുണ്ട്. അതുകൊണ്ടല്ലേ അവരുടെ വീടിനടുത്ത് തന്നെ എല്ലാവരും ഇടുന്നത്. പലതവണ പറഞ്ഞു മനസ്സിലാക്കിച്ചിട്ടും ആളുകൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. പാതിരാത്രിയിലോ വെളുപ്പാൻ കാലത്തോ വന്ന് പ്രേമലത ചൗധരിയുടെ വീടിനടുത്ത് ചത്ത മൃഗങ്ങളെ കൊണ്ടിട്ടു കടന്നു കളയും. രാവിലത്തെ അങ്കലാപ്പിനിടയിൽ പ്രേമലത ചൗധരിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കമുണർന്നതോടെ വീണ്ടും അതേ ദുർഗന്ധം. ഇതിൻ്റെ അർത്ഥം അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരിക്കൽ ആരോ ഒരു ചത്ത പട്ടിയെ കൊണ്ടിട്ടു. അത് അവിടുന്ന് എടുത്തു മാറ്റാൻ പ്രേമലത ചൗധരി സിറ്റി കോർപ്പറേഷനിലേക്ക് പരാതി കൊടുത്തു. സൂപ്രണ്ട് അത് നഗരസഭ കൗൺസിലർക്ക് അയച്ചു. അവരത് ഫയലിലാക്കി ഉചിതമായ നടപടിക്കായി സിറ്റി കോർപ്പറേഷൻ ഓഫീസർക്ക് അയച്ചു. അധികാരികൾ ആളുകളെ അയക്കുമ്പോഴേക്കും പട്ടിയുടെ ശരീരം പുഴുത്ത് ജീർണിച്ച് ദുർഗന്ധം അന്തരീക്ഷമാകെ വ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർ നേരിട്ട് സൂപ്രണ്ടിനോട് പറഞ്ഞതാണ് അദ്ദേഹം കോർപ്പറേഷനിൽ നിന്ന് ആളുകളെ അയക്കാമെന്ന് ഉറപ്പ് നൽകിയതുമാണ്. സന്ധ്യയായി. സിറ്റി കോർപ്പറേഷനിൽ നിന്ന് ആരും വന്നില്ല. പ്രേമലത ചൗധരി ദേഷ്യവും ക്ഷീണവും കാരണം അവശയായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ കടന്നുപോയി. അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് അവർ വീണ്ടും ഫോണിനടുത്തെത്തി. അവസാന പ്രതീക്ഷ എന്നോണം. പക്ഷേ ഇല്ല, ടെലിഫോൺ നിശ്ചലമായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം സിറ്റി കോർപ്പറേഷൻ വണ്ടി വന്നു. അപ്പോഴാണ് ദുർഗന്ധത്തിൽ നിന്നൊരു മോചനമുണ്ടായത്. 4 ദിവസത്തിന് ശേഷം വീണ്ടും ആശ്രയനികേതനിലെ കാറ്റിൽ ദുർഗന്ധം അലയടിച്ചു. ഈ ദുർഗന്ധം എവിടെ നിന്നാണെന്ന് ആർക്കും മനസ്സിലായില്ല. കടക്കാരൻ രജതും അക്കൗണ്ടൻ്റ് ശിവനും കരാറുകാരൻ മദനും കാവൽക്കാരൻ മധുവും തുന്നൽക്കാരൻ പിതാവും എല്ലാവരും പുറത്തിറങ്ങി. എവിടെ നിന്നാണ്? എവിടെയും ഒന്നും കാണാനില്ല. ഓവുചാലിലും റോഡിൻ്റെ മുക്കും മൂലയിലും എല്ലാവരും കൂടി അരിച്ചു പെറുക്കി. എവിടെയാണതിൻ്റെ സ്രോതസ്? ഇപ്പോൾ എല്ലാവരും സസൂക്ഷ്മം ദുർഗന്ധം വരുന്ന ദിശയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആളുകൾ ഓടി പ്രേമലത ചൗധരിയുടെ വീടിൻ്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചു. ഒരുപാട് തവണ വിളിച്ചിട്ടും പ്രേമലത ചൗധരിയുടെ അനക്കമൊന്നും കേട്ടില്ല. ആളുകൾ വാതിൽ ചവിട്ടി തുറന്നു. പെട്ടെന്ന് വന്ന കൊടുങ്കാറ്റ് പോലെ ആരുടെയും മനം മടുപ്പിക്കുന്ന ദുർഗന്ധം എല്ലാവരെയും കീഴ്പ്പെടുത്തി. അതിനുശേഷം വിവരദോഷികളും സ്വാർത്ഥന്മാരുമായ ആളുകൾ കണ്ട കാഴ്ച അത് വർണ്ണിക്കുക അസാധ്യമാണ്.
1: കൗസ്തുഭമണി സൈക്കേയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് യാഗേഷ്.

0: ലയാവൂർ. ഇന്നത്തെ വായനാ വസന്തം ഇവിടെ പൂർണ്ണമാകുന്നു.
1: വായനാ വസന്തം അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.

വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

0: ലളിതാംബിക അന്തർജനത്തിന്റെ പതിത എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു എ.ഒ. വിജയലക്ഷ്മി ടീച്ചർ.
1: അപാരതയിലേക്ക് മിഴിയുയർത്തി നിന്ന് തീവ്രമായ അഭിലാഷത്തോടെ ഭഗീരഥൻ പ്രാർത്ഥിച്ചു. ഗംഗയെ, ലോകപ്പാവിനി ഭൂമിയിലേക്ക് വന്നാലും അംബരചുംബിയായ കൊടുമുടിയിലൂടെ ഇറങ്ങി കൊടുങ്കാടുകളിലൂടെ വരൾ നിലങ്ങളിലൂടെ മരുഭൂമിയിലൂടെ ഒഴുകി ഒഴുകി ഇങ്ങീ പാതാളഗർത്തരേക്ക് എത്തിയാൽ ഇവിടെ എൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ അസ്ഥികൾ കിടക്കുന്നു. അവിടുത്തെ സ്പർശം കൊണ്ടേ അവൾക്ക് ഗതി വരും. ചിരകാലതപ്തമായ മനസ്സിൻ്റെ ചൂട് തട്ടി ഗംഗയുടെ ഹൃദയം ഉരുകി. അവൾ ചോദിച്ചു, ഞാൻ എങ്ങനെ വരും? നീ കാണുന്നില്ലേ, ഈ ആകാശത്തിൽ ക്ഷീരപഥത്തിലാണ് എൻ്റെ സ്ഥാനം. അനന്തതയുടെ മണ്ഡലത്തിൽ കോടി കോടി സൂര്യന്മാർക്കും കോടി കോടി നക്ഷത്രങ്ങൾക്കും ബ്രഹ്മലോകത്തിനും വിഷ്ണുപദത്തിനും ഇടയിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എൻ്റെ പതനഭാരം താങ്ങാൻ ഭൂമിക്ക് ആവുമോ? ഭഗീരഥൻ പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഹിമാലയം. അവിടെ ധൂർജടി ധ്യാനത്തിലാണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിരസിൽ പതിക്കോ, അതിന് എന്തും താങ്ങാനുള്ള ശക്തിയുണ്ട്. ഗംഗ സംശയിച്ചു, ആ ജടാഭാരത്തിൽ ഞാൻ കുടുങ്ങിപ്പോയാലോ? അപ്രത്യക്ഷമായാലോ? അഗ്നിചക്ഷുസായ ഭഗവാൻ ഒന്ന് കണ്ണു തുറന്നാൽ മതി എൻ്റെ കഥ കഴിയുവാൻ. ഭഗീരഥൻ സമാധാനിപ്പിച്ചു, ഇല്ല അമ്മേ, താണുദേവനെ പ്രസാദിപ്പിച്ച് ഞാൻ വഴിയുണ്ടാക്കാം. എന്നിട്ട് അവിടുന്ന് എഴുന്നടിയാൽ മതി. ഭഗീരഥൻ വീണ്ടും അനേകായിരം വർഷങ്ങൾ ദക്ഷിണാമൂർത്തിയായ ശിവനെ തപസ് ചെയ്തു. ഭഗവാനെ, എൻ്റെ പൂർവ്വപിതാമഹർ ബലമതം കൊണ്ട് അന്ധരായി ഭൂമിയെ പാതാളമാക്കുവാൻ കുഴിതുണ്ട്. മുനശാപം കൊണ്ട് നശിച്ച അവരുടെ അസ്ഥികൾ അനാഥമായി കിടക്കുന്നു. ആദിമനുഷ്യരുടെ പാപം ശമിപ്പിക്കുവാൻ വേണ്ടി, അവർക്ക് സദ്ഗതി കിട്ടുവാൻ വേണ്ടി ദേവവാഹിനിയെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ടാലും മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിച്ചാലും. ശിവൻ പറഞ്ഞു, ശരി, നല്ല കാര്യം തന്നെ. ഗംഗയുടെ ഭാരം ഞാൻ ഏൽക്കാം. പക്ഷേ ആദ്യമായി അവൾ ആർദ്രയാവണം. വിനീതയും നിർമ്മലയും സരളിയുമായി വരണം. എന്നിട്ട് ഹൃദയം നിറഞ്ഞ അലിവോടെ താഴോട്ട് ഒഴുകാൻ പറയൂ. താഴോട്ട്, താഴോട്ട് മാത്രം. ഭഗീരഥൻ വീണ്ടും ഗംഗയോട് പ്രാർത്ഥിച്ചു, വരൂ ഭാഗീരഥിയെ, അവിടുത്തെ പാദപാദം താങ്ങുവാൻ ഭൂതനാഥൻ സന്നദ്ധനായിരിക്കുന്നു. കൃപാമയ്യായ ദേവിയായി ഭൂമിയിലേക്ക് അവതരിച്ചാലും. ഗംഗയ്ക്ക് ഭയം തോന്നി, ഒപ്പം സന്തോഷവും. ചരാചര പെരുമാളായ ശങ്കരന്റെ ശിരസിൽ ചവിട്ടുവാനുള്ള തഞ്ചമല്ലേ കിട്ടിയിരിക്കുന്നത്? ദേവകൾ പോലും പാദം പണിയുന്ന ദേവന്റെ മൂർധാവിൽ പദമമർത്തുവാൻ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ചടുലതയോടെ അവൾ വിരമ്പി കുതിച്ചു വന്നു. ആ നിർജ്ജരത്തിൽ നുരയും പതയും നിറഞ്ഞു. നിപാതത്തിൽ ഹുങ്കാരം. മദഭരിതയായ നാരിയെപ്പോലെ മനമിളകിയ മന്ദാകിനി ജടാധരന്റെ തിരുമുടിയിലേക്ക് പ്രവാഹവേഗത്തോടെ വന്നു ചാടി. അത്ഭുതം! മാനം മുഴുവൻ നിറഞ്ഞു തുളുമ്പിയ ആ മഹാപ്രവാഹത്തിൽ ഒരൊറ്റ തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അനന്തതയുടെ സന്തതിയായ ഗംഗ അനാദിത്യമൂർത്തിയുടെ ജടാചൂടത്തിൽ വിലയം പ്രാപിച്ചു. താഴെ താഴ്വരയിൽ നിന്ന് ഗിരിശൃംഗത്തിലേക്ക് നോക്കുകയായിരുന്ന ഭഗീരഥൻ ഈ വിപര്യത്തിൽ തലതല്ലി വിലപിച്ചു, ഭഗവാനെ കരുണ വേണമേ, എൻ്റെ പൂർവികന്മാർക്ക് സംഭവിച്ച അതേ പാപഭാരം തന്നെ ഗംഗാമാതാവിനെയും ഗ്രസിച്ചിരിക്കുന്നു.

അവരും ഗർഭിഷ്ഠയായി. സ്വന്തം ശക്തിയിലും മഹത്വത്തിലും അഹങ്കരിച്ചു. ഭൂതനാഥനായ ദേവന്റെ സ്പർശം കൊണ്ട് പരിശുദ്ധിയാക്കി അമ്മയെ വീണ്ടും താഴോട്ട് ഒഴുക്കിയണമേ. എന്തെന്നാൽ ഗംഗ മൂലമേ ലോകത്തിന് ജീവനം ലഭിക്കൂ. മാനവ പൈതൃകം ജീർണത വിട്ട് മോക്ഷം പ്രാപിക്കുകയുള്ളൂ. സദാശിവൻ പുഞ്ചിരിച്ചു. ചെറുവിരൽ ഉയർത്തി ചെഞ്ചിടക്കെട്ടിൽ ഒന്ന് തൊട്ടു. കൈലാസനാഥന്റെ വളത്തെ ചുമലിന്റെ അറ്റത്തേക്ക് ചാഞ്ഞ മുടിച്ചുരുളിന്റെ തുമ്പത്ത് ഒരു ബിന്ദു. അത് നിറഞ്ഞു തുളുമ്പി താഴേക്ക് ഇറ്റി വീണു. സൂചഗ്ര സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ നൂഴ്ന്നിറങ്ങി സ്വർണ്ണതി വീണ്ടും ഭഗീരഥന്റെ മുന്നിൽ വന്നു. വരൂ യുവാവേ, വരൂ, എനിക്ക് വഴി കാട്ടും. ഭഗീരഥൻ തൊഴുതു, അമ്മേ ക്ഷമിച്ചാലും. അപാരതയുടെ ഔന്നത്യത്തിൽ നിന്ന് അവിടുത്തെ പാതാളത്തിലേക്ക് നയിക്കുകയാണ് ഞാൻ. ഇവിടെ വഴി ദുർഗമമാണ്, ദുരിതപൂർണമാണ്. കണ്ടകാകീർണമായ ഗിരിശിഖരങ്ങളിലൂടെ കയറി മറിഞ്ഞ് പാറക്കെട്ടുകൾ തലതല്ലി മലയിടുക്കുകളിലൂടെ ഊർന്നിറങ്ങി ബഹുദൂരം സഞ്ചരിക്കണം. ശാപാനുഗ്രഹ ശക്തരായ മഹർഷിമാരുടെ ആശ്രമങ്ങൾ കടക്കണം. വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കണം. സൃഷ്ടികാലം മുതൽ നനവ് തട്ടാതെ മരുഭൂമികളിലൂടെ നീന്തിക്കയറി ഒടുവിൽ പ്രേതാവാസ കേന്ദ്രമായ അഗാധഗർത്തത്തിൽ വീഴണം. പക്ഷേ സ്വർഗത്തിന്റെ ക്രീഡാ തടാകമായിരുന്ന അങ്ങ് ഇന്നു മുതൽ ഞങ്ങളുടെ ഗംഗാമാതാവായിരിക്കുന്നു. മനുഷ്യരാശിക്ക് മുഴുവൻ ജീവനം നൽകുന്ന പയസ്വിനിയായ മന്ദാകിനി, അവിടുത്തെ ഓരോ തുള്ളി വെള്ളവും ഞങ്ങൾക്ക് മുലപ്പാലാണ്. പുണ്യശലിലയായ ഭാഗീരഥി ഗംഭീരാകാരം പൂണ്ടു. കന്യക മാതാവാകുമ്പോഴെന്ന പോലെ അവൾ കാണെക്കാണെ വളർന്നു. ചിലയിടത്ത് ചടുലയായി, മറ്റു ചിലയിടത്ത് മന്ദയായി. തടസ്സങ്ങൾ ഉള്ളിടത്ത് ഉഗ്രാകാര നിർച്ഛരിയായി അവൾ പ്രവഹിച്ചു. ക്ഷുദ്ധാർത്ഥരായ ചരാചരങ്ങളുടെ വിലാപ നിർഘോഷം കേൾക്കുന്നു. ജലം ജലം, ജീവനാധാരമായ പവിത്ര ജലം തരൂ. വിളിക്കുന്നിടത്തെല്ലാം എത്താൻ പറ്റുമോ? വരൂ വരൂ ദൃഷിത ജീവങ്ങളെ, എന്നെ അടുത്തേക്ക് വരൂ. സേവനത്തിന്റെ തീവ്രജ്വാലയിൽ നിന്നെ മുഴുവൻ അലിയിച്ചുകൊണ്ട് ഗംഗ മുന്നോട്ട് പാഞ്ഞു. അപരിചിതമായ പരിസരങ്ങൾ, ആശയും നിരാശയും രോഗവും ദാരിദ്ര്യവും മതവും മാത്സര്യവും മാറി മാറി ചവച്ചിറക്കുന്ന അൽപ്പായസുക്കളായ മനുഷ്യർ, പാച്ചുരത്താൻ മറന്നു നിൽക്കുന്ന പശുക്കൾ, പൂങ്കതിരുകൾ ഉണങ്ങിയ ധാന്യങ്ങൾ, വിശന്ന വാരികളിലേക്ക് വയൽച്ചാലികൾ കീറി എന്റെ ജലം കടന്നു ചെന്നു. പൊങ്ങുതടികളിലും മരത്തോണികളും കൊണ്ട് ഭക്ഷ്യസ്ഥലം മലിനമായി. എന്നാലും വിരോധം തോന്നിയില്ല. സ്വർഗത്തിലെ നിർവികാരമായ സുഖത്തേക്കാൾ എത്ര മെച്ചമാണ് ഈ വേദന. ഭഗീരഥ, നിനക്ക് ഞാൻ നന്മ നേരുന്നു. സേവനത്തിന്റെ ദുഃഖം എന്താണെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഭഗീരഥൻ പറഞ്ഞു, ക്ഷമിക്കൂ അമ്മേ, കണ്ടത് എത്ര തുച്ഛം. കാണാനും സഹിക്കാനും ഇരിക്കുന്നതേ ഉള്ളല്ലോ. മലകൾ കടന്ന് സമതലങ്ങൾ കടന്ന് പുണ്യതീർത്ഥങ്ങളും കഴിഞ്ഞ് ഇരുപാർശ്വങ്ങളിൽ നിന്നും വന്ന് തന്നിലേക്ക് വിലയിച്ച കാനനച്ചോലകളുടെ കലങ്ങിയ ജലം ചേർന്ന് താനാകെ കലുഷിയായിപ്പോയി. കരകളടിച്ചു പാഞ്ഞ് കൈവഴി തിരിഞ്ഞ് വഴിനീളെ എറിഞ്ഞു കിട്ടിയ പകുതി കരിഞ്ഞ ശവങ്ങളും പൂക്കളും കൈക്കൊണ്ട് നക്രതിമിംഗല ഗർഭയായ ഭാഗീരഥി അജ്ഞാത മേഖലകളിലേക്ക് കുതിച്ചു. ഭഗീരഥൻ അപ്പോഴും മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. മതഭരിതിയായെങ്കിൽ മാത്രമേ ഗംഗയ്ക്ക് പാതാളകൃത്തിൽ വീഴുവാൻ കരുത്തുണ്ടാകൂ എന്ന് അയാൾക്കറിയാം. സകരപുത്രന്മാർ വളർത്തിയെടുത്ത കുഴികൾ ഭൂമിയുടെ മുഗൾ ഭാഗവും അഗാധതയിലാഴ്ത്തിയിരിക്കുന്നു. അനേകായിരം അസ്ഥികൂടങ്ങൾ, അസഹ്യമായ ദുർഗന്ധം, മാരകമായ നിശബ്ദത, അന്ധതാമിശ്ര തമസ് ഈ പടുകുഴിയുടെ വക്കത്തെത്തിയപ്പോൾ ഗംഗ തെല്ലുനേരം തലതിരിച്ചു നിന്നു. ഇതാണോ ഭഗീരഥ നീ എനിക്ക് കാട്ടിത്തരുന്ന പ്രാപ്യസ്ഥാനം? ഇതാണോ എന്റെ വിധി? ആകാശത്തു നിന്ന് പാതാളത്തിലേക്ക്, ഔന്നത്യത്തിൽ നിന്ന് അധോഗതിയിലേക്ക്, ശാന്തതയിൽ നിന്ന് വിക്ഷുബ്ധതയിലേക്ക്. പക്ഷേ ഭഗീരഥൻ വിലാപസ്വരത്തിൽ ഉരുവിട്ടു, പക്ഷേ അത് കൂടിയേ കഴിയൂ അമ്മേ. ഭൂതജാലങ്ങളുടെ മോചനത്തിന് വേണ്ടി, ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി, യുഗയുഗങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ആകാശഗംഗയ്ക്ക് പാതാളഭൂമിയിൽ പതിച്ചേ കഴിയൂ എന്ന് വിധിമതം. സഹരപുത്രന്മാരുടെ സാഹസവും കപിലന്റെ ശാപവും ഭഗീരഥന്റെ തപസ്സും അതിന് നിമിത്തമായി എന്ന് മാത്രം. പക്ഷെ ദേവി, അവിടുത്തെ പവിത്ര ജലസ്പർശം കൊണ്ട് മോക്ഷം ലഭിക്കുന്ന ഞങ്ങൾ ഭൂമിയെ സ്വർഗമാക്കി തീർക്കും. പുണ്യഗംഗാനദി അനശ്വരയായി ഭവിക്കും. പോവോ, താഴോട്ടേക്ക് ഒഴുകൂ, താഴോട്ട്, താഴോട്ട് മാത്രം. ഭഗീരഥ, നിനക്ക് സ്വസ്തി. നീ പറയും പോലെ സംഭവിക്കട്ടെ. ഇവിടെ ഗംഗ മരിക്കുകയാണ്. ആകാശത്തിന്റെ കളിപ്പൂഞ്ചോലിയായ ഗംഗ. അവളുടെ അസുപ്രവാഹമേറ്റി അനേകാര്യങ്ങൾ മോക്ഷമടയുമെങ്കിൽ ആവട്ടെ. അനന്തതയുടെ വിധി ഞാൻ സ്വീകരിക്കുന്നു.

0: അന്ധമായ വേഗതയോടെ ആവേശകരമായ സാഹസികതയോടെ സ്വർഗനന്ദിനിയായ നദി സാഗരഗർത്തത്തിലേക്ക് കുതിച്ചു ചാടി. അവളുടെ കണ്ണുനീർ ഒഴുകിപ്പറന്ന് വികാരങ്ങൾ ഉയർന്നു. പ്രചണ്ഡവാദാഹതമായ നെടുവീർ പോലെ തിരമാലകൾ ഇളകിമറിഞ്ഞു. സാഗരം അനന്തവിശാലമായ സാഗരമായി ഭാഗീരഥി രൂപാന്തരം പ്രാപിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഭൂകമ്പങ്ങൾ നിറച്ചു. വിഷമാതകങ്ങൾ ജീവജ്വാലകളായി മാറി. നരകങ്കാണങ്ങൾ മോക്ഷം പ്രാപിച്ച് പുനർജന്മമെടുത്തു. ഏഴ് ഭൂഖണ്ഡങ്ങളെ ചുറ്റി ഏഴ് സമുദ്രങ്ങൾ. അവയിലെ നീരാവി അന്തരീക്ഷത്തിലേക്കുയർന്ന് മേഘങ്ങളായി ഘനീഭവിച്ച് വീണ്ടും മഴയായി ഗംഗാജലമായി തിരിച്ചു വന്ന് ഭൂമിയാകെ വർഷത്തുവിൽ മൂടി. പ്രഭാതത്തിൽ സൂര്യൻ സ്വർണപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സാഗരത്തെ പ്രകീർത്തിച്ചു. ഓം തവിതുർവരേണ്യം. അമൃതകിരൺ പാൽപ്പിഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ ഉയർന്നു വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ. നീരഥിയുടെ നീലകലോലങ്ങളിൽ വേലിയേറ്റമുണ്ടായി. അവൾ നിർവൃതി നേടി. നീലാകാശം അവൾക്ക് മീതെ കുടയായി നിന്നു. ക്ഷീരപദം അതിൽ പ്രതിഫലിച്ചു. ഭഗീരഥൻ കൃതാർത്ഥനായി കൈകൂപ്പി നിന്ന് പറഞ്ഞു, ആകാശത്തെ പോലെ ഭൂമിയിലും വരുമാറായതല്ലോ. പക്ഷേ അദൃശ്യതയുടെ മേഖലകളിൽ ഉൾക്ക പോലെ നിന്ന ചില ദേവന്മാർ അപ്പോഴും പഴിക്കുകയുണ്ടായത്ര. ഗംഗ പതിതയാണ്, പാതാളവാഹിനിയാണ്. അവളുടെ പരിശുദ്ധി നശിച്ചുവല്ലോ.
1: വായന വസന്തത്തിൽ ഇന്ന് കേട്ടത് ലളിതാംബിക അന്തർജനത്തിന്റെ പതിത എന്ന കഥ. അവതരിപ്പിച്ചത് എ.ഒ. വിജയലക്ഷ്മി ടീച്ചർ.
2: വായനാ വസന്തം അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.

0: വായിച്ചറിയണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം, വായനാ വസന്തം.
1: അശാന്തി പർവ്വം.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടകനേരം. നാടകം ഭാനുമതി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി. ശബ്ദം നൽകുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കമ്മിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ആരുവാൻ എന്ന കരിമ്പുഴ രാമകൃഷ്ണന്റെ കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങളിൽ പടിഞ്ഞിറ്റ ചന്ദ്രൻ നമ്പൂതിരി സംസാരിക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:30

35 വായന വസന്തം. ഇതിൽ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഉൾക്കിണർ എന്ന ഭാഗം കേൾക്കാം. അവതരിപ്പിക്കുന്നു ഇ കെ അനിൽ. 8 മണിക്ക് മധുരഗീതങ്ങൾ, 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 പത്രവിശേഷം, 9:15 നാടകനേരം, ഭാനുമതി എന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം. തുടർന്ന് നാടകഗാനങ്ങൾ, 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, 2 മണിക്ക് ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുകസേര, ഇതിൽ കുട്ടിച്ചാത്തനെ കുറിച്ച് കൂടുതൽ അറിയാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ, 5:45 വായനാ വസന്തം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 6:40 സന്ധ്യാഗീതങ്ങൾ, 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് ചിരിയും ചിന്തയും, തുടർന്ന് ആർദ്രഗീതങ്ങൾ, 9 മണിക്ക് വായനശാല, ഇതിൽ രൂപേഷ് പൂവത്തൂരിന്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തിന്റെ അവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നു നന്ദാത്മജൻ കോതേരി. 9:30 സംഗീത നിശ, 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ദേശേ യോഗോത്സവഃ സോത്സാഹം ആചരിതഃ. തേന പ്രഖ്യാപിതം യത് യോഗഃ മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി ഏകമാത്രോ മാർഗോ വിദ്യതേ. സഹൈവ മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി യോഗഃ. പ്രധാനമന്ത്രിണാ കൊൽക്കത്താ നഗരെ സ്വദേശെ നിർമ്മിതാനി ത്രീണി ഭാരതീയ നൌസേനാ മഞ്ചാനി രാഷ്ട്രായ സമർപ്പിതാനി. തേനോദീരിതം യത് ദേശേ രക്ഷാ ഉത്പാദന ക്ഷമതായാഃ വർധനായ വിശേഷാഃ പ്രയാസാഃ വിധീയന്തേ. അദ്യ ഭാരതെ വിദേശേഷു ച പഞ്ചസഹസ്രാധികേഷു പരീക്ഷാ കേന്ദ്രേഷു സുദൃഢ സുരക്ഷാ വ്യവസ്ഥായാഃ അന്തഃ നീറ്റ് യുജി ഇത്യസ്യ പുനഃ പരീക്ഷാ സുസമ്പന്നാ. അപി ച ക്രീഡാ വാർത്താസു മഹിളാ ഹോക്കി ക്രീഡായാം FIH മഹിളാ നേഷൻസ് കപ് സ്പർധായാഃ ചരമേ ദ്വന്ദ്വേ ഭാരതേന ന്യൂസിലാൻഡ് ദലം ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാഭൂതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസോപലക്ഷ്യേ പ്രത്യപാദീത് യത് മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി യോഗഃ ഏവ ഏകമാത്രോ മാർഗോ വിദ്യതേ. പ്രധാനമന്ത്രിണഃ നേതൃത്വേ കൊൽക്കത്താ നഗരസ്യ റെഡ് റോഡ് സ്ഥലെ മുഖ്യായോജനം സഞ്ജാതം യത്ര തേന സഹസ്രശഃ സാധകൈഃ സഹ സാമാന്യ യോഗ നിയമാനുസാരം യോഗാഭ്യാസഃ കൃതഃ.
1: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध.
0: വർഷസ്യാസ്യ മുഖ്യ വിഷയേ സ്വസ്ഥ വൃദ്ധാവസ്ഥായൈ യോഗഃ ഇത്യാഖ്യേ വിഷയേ ബ്രുവൻ പ്രധാനമന്ത്രി സബലം നിർദ്ദിഷ്ടവാൻ യത് യോഗഃ കേവലം ശാരീരിക വ്യായാമോ നൈവാസ്തി ന ച കശ്ചിദായുവർഗം പ്രതി സീമിതഃ അപിതു അയം മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി.
1: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30.

0: 2023 नीट यूजी पुनः परीक्षाद्य सम्पूर्णे देशे कठोर सुरक्षायाम् आयोजिता यत्र भारतस्य 150+500 नगरेषु 14 वैदेशीयेषु नगरेषु च 5,000+ केन्द्रेषु 22,00,000+ परीक्षार्थिनः परीक्षायां सम्मिलिताः राष्ट्रीय परीक्षा संस्थया उक्तं यत् परीक्षा आंग्लभाषायां 12 भारतीय भाषासु च आयोजिता आसीत् यत्र छात्रानुकूल सुविधाः यथा पेयजलम् ORS एम्बुलेंस यानानि केन्द्रेषु माता पितृभ्यः छायायुक्त प्रतीक्षा केन्द्राणि च स्थापितानि आसन् परीक्षायाः प्राक् NTA इत्यनेन राष्ट्रव्यापी मॉक ड्रिल इत्यस्य आयोजनं कृतम् केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधानः अवोचत् यत् परीक्षायाः सुगमतया संचालनाय सर्वाः आवश्यकोपायाः कृताः महिला हॉकी क्रीडायाम् अद्य ऑकलैंड नगरे आयोजितायाम् FIH महिला नेशंस कप स्पर्धायाः चरमे द्वन्द्वे भारतेन न्यूजीलैंड दलं 2-0 अंकैः पराभूय विजेत्री पदकम् अवाप्तम् विजयेनानेन भारतीय दलेन FIH महिला प्रो लीग मध्ये स्थानं सुरक्षितं कृतम् इति वार्ताः
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: പ്ലാറ്റ്ഫോം നമ്പർ 2
6: ചൊല്ലേ വാലി സൂപ്പർ
7: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചിയല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ
6: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
6: കണ്ടില്ലേ
8: പപ്പ നിക്കു ഞാൻ പേ ചെയ്യാം
9: നോ സിഗ്നൽ ഇനി എന്ത് ചെയ്യും
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
6: ഏ മണ്ടത്തരം നിർത്ത്
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
7: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
1: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശരാജ്യങ്ങളും 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ് ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്തകൾ വിശദമായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക കാനഡ ബ്രസീൽ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച 25 മുതൽ 28 വരെ സഭ ചേരില്ല 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും

0: കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എ സിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്, അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്, ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരം ആസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ

0: 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 പേരാണ് ഹജ്ജിന് പോയത്.
1: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,00,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

0: ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12th അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസിക ആരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए, क्या नहीं करना चाहिए, इसका बोध.
0: कोलकाता में നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി

0: ആയുഷ് മന്ത്രാലയം. 600,000+ സംഘടനകളാണ് യോഗ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210+ ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗ സെഷനുകളിൽ 50,000+ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നേ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയെ ആജ് ഭാരത് അപ്നേ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, नई कनेक्टिविटी बना रहा है, मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है, सागरमाला जैसे अभियान इसी व्यापक सोच का हिस्सा है.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ആദ്യ മത്സരത്തിൽ കാബോ വെഡയ്ക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെഡയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ

0: ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 runs പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 runs നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്തമാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 goals തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗജാലകത്തിൽ കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ കഥ അഭയകേന്ദ്രത്തിലേക്കുള്ള പാത അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി.
2: രോഹിണിയടത്തി ഒരു നാലും കൂടിയ മുക്കിലാണ് എത്തിയിരിക്കുന്നത്. നടന്നു വന്ന മുനിസിപ്പൽ താർ റോഡ് ഹൈവേയിലേക്ക് ഒഴുകിയെത്തുന്നു. ആ ഇരട്ട വരി MDR റോഡിനപ്പുറത്ത് മറ്റൊരു താർ റോഡ് നീണ്ടു പരന്നു മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാർ ആശുപത്രിയും ഏതാനും ഗവൺമെന്റ് ഓഫീസുകളും ഹയർ സെക്കൻഡറി സ്കൂളും ആ ഭാഗത്താണെന്ന് കാണിക്കുന്ന നീല പശ്ചാത്തലത്തിൽ വെളുത്ത അക്ഷരങ്ങളാൽ ആർക്കും വായിച്ചെടുക്കാവുന്ന കൂറ്റൻ ബോർഡ് കാണുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര സിഗ്നൽ ലൈറ്റുകളുടെ സഹായത്തോടെ ക്രമം പാലിച്ചു പോകുന്ന സ്ഥലം. എന്നാൽ വാഹനങ്ങളിൽ നിന്നുള്ള വിവിധ തരം ഹോണുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം അവരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാക്കി. ആ നാൽക്കവല ചെറുതും വലുതുമായ കടമുറികൾ കൊണ്ട് സമ്പന്നമാണ്. റോഡ് മുറിച്ചു കടക്കാൻ ആ ഇരുവരിപ്പാതയിൽ കാൽനടയാത്രക്കാർക്കായി സീബ്ര ലൈനുകൾ വരച്ചു വച്ചിട്ടുണ്ട്. റോഡിനിരുവശവുമുള്ള ബസ് ഷെൽട്ടറുകൾ ആളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മീനമാസത്തിലെ കത്തിജ്വലിക്കുന്ന മധ്യാഹ്ന സൂര്യനും ആ വൃദ്ധമാതാവിനോട് ഒട്ടും കനിവ് കാണിച്ചില്ല. ബസ് ഷെൽട്ടറിൽ അവർ വേച്ച് വേച്ച് നടന്നു. ഇല്ല, ചന്തി കുത്താൻ ഒരിടവും ഒഴിച്ചിടാതെ ഇരിപ്പിടങ്ങൾ എല്ലാവരും പകുത്തെടുത്തിരിക്കുന്നു. മൂന്ന് നാഴിക കാലുകൾ വലിച്ചു നടന്നു വന്നതാണ്. എവിടെയെങ്കിലും നടുവിന് ആശ്വാസം കിട്ടിയേ മതിയാകൂ. ഷെൽട്ടറിൻ്റെ ഒരറ്റത്തെ തറയിൽ ആളുകൾ നിന്നതിനിടയിൽ ഒരല്പമിടം അവർക്ക് ആശ്വാസമേകി. ഏതു വഴിക്ക് പോകണം? ഷെൽട്ടറിന് മുന്നിൽ ബസ്സുകൾ നിർത്തുകയും യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നിൽ കയറിയാൽ എങ്ങോട്ട് പോകും? മടിയിൽ വെച്ച തുണിക്കെട്ടിലെ ഏതാനും നാണയത്തുട്ടുകൾ കൊണ്ട് തികയുമോ എങ്ങോട്ടെങ്കിലും പോകാൻ? ചുറ്റുമുള്ളവർ തന്നെ അറപ്പോടെയാണോ നോക്കുന്നത്? ആർക്കെങ്കിലും അടുപ്പം തോന്നുന്നൊരു രൂപമാണോ ഇപ്പോൾ തനിക്ക്? ഏഴു പതിറ്റാണ്ടായി അനുഭവിച്ച ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ ശരീരവും മനസ്സുമാണ്. അങ്ങിങ്ങ് കീറിപ്പറഞ്ഞ് മുണ്ടും കുപ്പായവും കരിയും ചേറും പുരണ്ടതാണ്. എണ്ണപ്പാട് കണ്ട ദിനങ്ങൾ മറന്നുപോയിരിക്കുന്നു.

0: ആ നരച്ചു തൂങ്ങിയ മുടികൾക്ക്. പൈപ്പ് വെള്ളവും ഹീറ്ററും ഉണ്ടായിരുന്നിട്ടും 15 കോലാഴമുള്ള കിണറ്റിലെ വെള്ളം കോരി കുളിക്കണമെന്ന് വന്നതോടെ പല ദിവസങ്ങളിലും കുളിക്കുന്നതിനും അവധി നൽകേണ്ടി വന്നു. വീട്ടിലെ എല്ലാ മുറികളിലും കക്കൂസുണ്ട്. യൂറോപ്യനാണ്, എന്നാൽ തനിക്ക് പ്രവേശനമില്ല. വിറകുപുരയോട് ചേർന്ന് സിമൻ്റ് കട്ട അടുക്കിവെച്ച് മോനും മരുമോളും തനിക്കായി ഓടിട്ട ഒരു കൊച്ചുമുറി ഒരുക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് കുന്തിച്ചിരുന്ന് കാര്യം സാധിക്കാനൊരു കക്കൂസ് നിർമ്മിച്ചിട്ടുണ്ട്. എല്ലുകൾക്ക് തേയ്മാനം വന്ന് കാൽമുട്ട് മടക്കാൻ പറ്റാത്ത അമ്മച്ചിക്ക് മക്കളൊരുക്കി തന്നതാണത്. വീടിനുള്ളിൽ ധാരാളിത്തത്തോടെ എല്ലാ മുറികളിലും പറമ്പിലും മുറ്റത്തും പൈപ്പ് വെള്ളം ലഭിക്കുന്നു. തൻ്റെ മുറിയിൽ ഈ വയ്യാത്ത കാലത്ത് പൈപ്പ് കണക്ഷൻ തരാൻ മോനോട് അപേക്ഷിച്ചതാണ്. അത്ര വലിയ ആർഭാടമൊന്നും വേണ്ട, കിണറ്റൊന്ന് വെള്ളം കോരിക്കൊണ്ടോയാൽ മതി. മരുമകൾ ആഗ്രഹത്തിൻ്റെ പുറത്തും കല്ലുവെക്കുകയായിരുന്നു. സ്വന്തം വീട്ടിലെ അടുക്കള ആ അമ്മയ്ക്ക് അപ്രാപ്യമാണെന്ന് വന്നാലോ? തിന്നാൻ എന്താന്ന് വെച്ചാൽ ആ ചേതിമത്തരും, ആടന്ന് കൊണ്ടോയ്ക്കോ, മരുമോളുടെ മറ്റൊരു കൽപ്പന. ആഹാരം കിട്ടാൻ തനിക്കായി ഒരു അലൂമിനിയം പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസും തന്നിട്ടുണ്ട്. അത് ചേതിമൽ വെച്ചേക്കണം. അതിലെന്തെങ്കിലും എപ്പോഴെങ്കിലും വിളമ്പി കിട്ടിയാലായി. ഇടാനും ഉടുക്കാനും കിട്ടിയിട്ട് കാലം ഒരുപാടായി. ഇടക്കാനോ മൺതറയിൽ ഒരു പഴമ്പായയിൽ നരച്ചു പഴകിയ ഒരു കമ്പിളിത്തുണി വിരിച്ച് ചുരുണ്ടുകിടക്കുന്ന ഈ പ്രായമുള്ളൊരു സ്ത്രീയെ ആർക്കെങ്കിലും എവിടെയെങ്കിലും കാണാനാകുമോ? അരയേക്കർ പറമ്പിൽ തെങ്ങും മാവും കവുങ്ങുമെല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന പറമ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ നാട്ടിൽ പലർക്കുമില്ലാത്ത മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. ഒരാൾ പൊക്കത്തിൽ ചുറ്റുമതിൽ, ബലിഷ്ഠമായ ഒരു ഇരുമ്പ് ഗേറ്റ്, എന്നും താഴിട്ട് പൂട്ടി അയലത്തുകാർക്ക് പോലും പ്രവേശനം അത്ര സുഗമമല്ല. ഇന്റർലോക്ക് വിരിച്ച മുറ്റത്തോട് ചേർന്ന് കാർ ഷെഡിൽ വിശ്രമിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ ഒന്ന് മൂരി നിവരുന്നത് ദമ്പതിമാർക്ക് മാസത്തിൽ ഏതാനും തവണ ഷോപ്പിങ്ങിനോ സിനിമയ്ക്കോ കുടുംബ വീടുകളിൽ വിരുന്നു പോകാനോ ആരുടെയെങ്കിലും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ ആയിരിക്കും. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മോഹൻകുമാറിന് ഓഫീസിൽ പോകാനും ഔദ്യോഗിക യാത്രകൾക്കും കേരള സർക്കാർ എന്ന ബോർഡ് വെച്ച വാഹനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും വീട്ടുമുറ്റത്ത് കാലത്ത് തന്നെ എത്തിയിരിക്കും. ആ പാവം സ്ത്രീയുടെ തപിക്കുന്ന മനസ്സിന് ചിറക് വെച്ചിരിക്കുകയാണ്. അത് പറന്നു പറന്ന് ഒരോലപ്പുരയുടെ മുറ്റത്ത് പെറ്റിക്കോട്ടുമിട്ട് കൊത്തങ്കല്ലാടുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തെത്തിയിരിക്കുകയാണിപ്പോൾ. കേളന്റെയും മാണിക്കത്തിയുടെയും 6 മക്കളിൽ ഏക പെൺതരിയും ഇളയവളുമാണ് രോഹിണി. അമ്മയും മക്കളുമായി 7 പേരടങ്ങിയ മാണിക്കത്തിന് തൻ്റെ കൂടെ കഴിഞ്ഞു പോരുന്ന പെറ്റതള്ളയുടെയും പരിപാലന ചുമതല നിർവഹിക്കേണ്ടതായുണ്ട്. സ്വന്തം വയലിലെയും പറമ്പിലെയും പണിക്കൊരിളവ് വന്നാൽ നാട്ടിലെ ചിലരുടെ കാർഷിക ജോലികളിൽ കൂടി പണിയെടുത്തും വീട്ടു ചെലവുകൾക്ക് വരുമാനം അവർ കണ്ടെത്തി. മാധവൻ മാഷുടെ നിർബന്ധം മൂലം പിള്ളേരെയെല്ലാം അദ്ദേഹം പഠിപ്പിക്കുന്ന ഒട്ടും അകലെയല്ലാത്ത സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അവിടുത്തെ 5-ാം തരത്തിലെ പഠിപ്പ് അവസാനിച്ചതോടെ സകലെണ്ണത്തിൻ്റെയും വിദ്യാലയ ജീവിതവും അവസാനിച്ചു. തൂവലും ചെറുകും വന്ന് പറക്കമുറ്റാനായതോടെ ആൺമക്കൾ തെങ്ങുകയറാനോ നാട്ടിലെ പ്രമാണിയായ നമ്പ്യാരുടെ അലയിലെ കന്നുകളെ പൂട്ടിക്കെട്ടി കാലിവെക്കാനോ കൈക്കോട്ടും കത്യാളുമായി കൂലിപ്പണിക്കോ പോയി തുടങ്ങി. രോഹിണി എഴുത്തുപള്ളിയിൽ പോകുന്നേയുള്ളൂ, പഠിക്കാൻ മിടുക്കിയേയല്ല. മാർക്ക് കുറഞ്ഞവൾക്ക് ക്ലാസ് കയറ്റം നൽകുന്നതെങ്ങനെ? 3-ലും 4-ലും 5-ലും ഈ 2 വർഷം ഇടം നേടിയ പെണ്ണ് 5-ാം തരത്തിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഒത്ത ഒരുത്തിയായി മുറ്റി വളർന്നു കഴിഞ്ഞിരുന്നു. പഠിക്കാനേ രോഹിണിക്ക് മിടുക്കില്ലാണ്ടുള്ളൂ. സഹപാഠികളുമായി കൂട്ടുകൂടാനും കുസൃതികൾ കാണിക്കാനും കൊത്തങ്കല്ലും തലമയും കക്കും ഒളിച്ചും പാത്തുമെന്ന് വേണ്ട എല്ലാ കളികളിലും ബഹുമുടുക്കിയാണവൾ. കളിച്ചുകൂട്ടുന്ന വികൃതി തരങ്ങൾക്ക് പ്രതിഫലമായി മാഷന്മാർ ചൂരൽ കൊണ്ട് കൈവെള്ള പഴിപ്പിക്കേണ്ടി വരുമ്പോൾ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ അവളുടെ കരിങ്കവിളുകളെ കൂടുതൽ തുടിപ്പിച്ചു. എന്നാലും സ്കൂളിൽ ഇനി പോണ്ടാന്ന് പറഞ്ഞപ്പോൾ കടക്കപ്പായയിൽ കമിഴ്ന്നു കിടന്ന് അവളൊട്ടുനേരം കരഞ്ഞു. കൂട്ടുകാരികളോടൊത്തു കൂടാനും കുസൃതികൾ കാട്ടി സന്തോഷിക്കാനും ഇനി ആവില്ലല്ലോ. അമ്മ രാവിലെ പുറം പണിക്കിറങ്ങുമ്പോൾ വീട്ടുഭരണം മകളുടെ ചുമലിലായി. രോണി, ഏട്ടന്മാർ വരുമ്പോഴത്തേക്കും ചോറ് വെച്ചു കൊടുക്കണേ. കുഞ്ഞടുക്കളയിലെ കട്ടിലിൻ്റെ ചോട്ടിൽ വെള്ളരിക്കയുണ്ട്, മോരും പാർന്ന് വെച്ചോ. മഞ്ഞളും മുളവിട്ട് കുറച്ച് മരക്കേങ്ങും പുയിങ്ങിക്കോ. ഉപ്പ് പാകത്തിനിടാവേ. അമ്മയ്ക്ക് കൽപ്പനകൾ ഇനിയുമുണ്ട്. രോണി, ആലയിലൊന്ന് നോക്കണേ. പയ്യനെ കറന്നിട്ട് പോരുമ്പോൾ കടച്ചീനെ മാറ്റി കെട്ടിയിട്ടില്ല. മൈ കുടിച്ച് മാറ്റിക്കെട്ടി ഐറ്റിക്ക് പുല്ലും വെള്ളവും കൊടുക്കണം.
1: ഇറങ്ങി വഴിയിലെത്തിയ മാണിക്കം ഇനിയും വിളിച്ചു പറയുന്നുണ്ട്, എടേ ആലയിലെ ചാണം വാരി ആലക്കുണ്ടിലിടണേ. മോളെ താച്ചിക്ക് തിന്നാനുള്ളതും കുടിക്കാനുള്ളതും നേരവും കാലവും നോക്കി കൊടുത്തേക്കണേ. ഞാൻ വരുവാൻ വൈകു. വെള്ളം ചൂടാക്കി അമ്മേനെ കുളിപ്പിച്ചേക്കണേ.
0: അമ്മയുടെ ഉത്തരവുകൾ കേൾക്കുമ്പോൾ കൈയുയർത്തി മുഖം കോട്ടി വികൃതമാക്കി തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ച് സ്വയം തൃപ്തിയടയാനായി അവൾ ആരും കാണാതെയും കേൾക്കാതെയും ചില

ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. മനസ്സില്ലാ മനസ്സോടെ അടുക്കളയിലേക്ക് കയറുകയും ചെയ്യും. ആരാന്റെ പണിയിടത്തിലേക്കാണ് പോയതെങ്കിൽ അമ്മ വരാൻ അന്തിയാകും. പറമ്പും പൊരയും ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് കയറി വരുന്ന അവർക്ക് ചിലത് പറയാനുണ്ടാകും. ഈ പെണ്ണെന്താ ചെയ്യുന്നപ്പാ? മുറ്റത്തിൽ കണ്ട കാട്ടെല്ലാം ഇവളെന്തിനാ ഇങ്ങനെ വെച്ചിന്? ഭാര്യ ചാടാണ്ട് അടിച്ചിട്ടുമില്ല, വാരിയിട്ടുമില്ല. റോണിയേ, നീ എന്തെന്നാന്ന് ചെയ്യുന്നത്? ഇങ്ങനെ പോകും ആ അമ്മയുടെ പായാരം പറച്ചിൽ. ഒട്ടുനാൾ കൊണ്ട് രോഹിണി വീട്ടുകാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. മൂന്ന് നാലാണ്ട് കഴിയുമ്പോഴേക്കും അവൾക്ക് വീട്ടിലിടാൻ പെറ്റിക്കൂട്ട് പോരെന്നായി. അവളുടെ മാറത്ത് മാംസം നിറഞ്ഞു വരുന്നുണ്ട്. അരക്കെട്ടിന് കനം കൂടുന്നുണ്ട്. മുഖം മിനുങ്ങുന്നുണ്ട്. കണ്ണുകൾക്ക് തിളക്കം വർദ്ധിച്ചിട്ടുണ്ട്. അവളിലെ മാറ്റം അവൾക്ക് പോലും അമ്പരപ്പായി, കൗതുകമായി. ആരോടും സങ്കോചമില്ലാതെ നിന്നു പറയുന്ന രോഹിണിക്ക് ആണുങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ലജ്ജയായി. രോഹിണി വയസ്സറിയിച്ചു. അവളാകെ പരിഭ്രമിച്ചുപോയി. അടുക്കളച്ചായ്പിൽ നാലു ദിവസം മറച്ചു കെട്ടിക്കഴിഞ്ഞതോർത്തപ്പോൾ അന്നത്തെ പൊട്ടത്തരങ്ങളോർത്ത് ആ അമ്മയ്ക്ക് ചുക്കിച്ചുളങ്ങിയ മുഖത്തൊരു മന്ദസ്മിതം വിടർന്നു. വണ്ണാത്തി മാറ്റുടുത്ത് കുളിച്ച് ശുദ്ധം മാറി പുറത്തു വന്നപ്പോൾ ഒരു പുതുമ തന്നിലാകെ ചുറ്റി വരിയുന്നതായി തോന്നി. അതിനിടയിൽ താച്ചി ഈ ഭൂമി വിട്ടുപോയി. ഏട്ടന്മാർ രണ്ടുപേർ ഓരോരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്നു. പുത്തൻ പെണ്ണിനെ അമ്മ നിലവിളക്കെടുപ്പിച്ച് സ്വീകരിച്ചു. ഏടത്തിയമ്മമാരുടെ കാലുകൾ ഓട്ടുകിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിക്കേണ്ട ചുമതല തനിക്കായിരുന്നു. ഏടത്തിയമ്മമാരുടെ വരവോടെ ആ പുരയൊന്നുണർന്നു. വീട്ടുഭരണം അവരുടെ കൈകളിലടങ്ങി. വീട്ടുജോലികളിൽ നിന്ന് അതോടെ അല്പം വിട്ടു നിൽക്കാമെന്നായി. എന്നാൽ അമ്മ വിട്ടില്ല. രോണി, പുരയിലിപ്പോൾ ആളായല്ലോ, അതിനു മാത്രം എന്തു തരായി പുരയിൽ? നാളെ തൊട്ട് നീ എൻ്റെ കൂടെ പോരണം. ഞാറ് നട്ടത് കാണാത്തത്ര പുല്ലാ കണ്ടത്തിൽ. നമുക്ക് രണ്ടാക്കും കൂടി അതൊന്ന് പറിക്കണം. അമ്മയൊന്ന് നിർത്തി. ഇനിയൊരൊത്ത പെണ്ണായി എന്ന് മറക്കണ്ട. ഒരുത്തം വന്ന് ഇന്നേം കൂട്ടിക്കൊണ്ടുപോവാനായിന്. എനിക്കെന്താ അറിയാന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാനെന്നാ പറയാ? അതുകൊണ്ട് നടുവാനും പറിക്കാനും വയക്കാനും മൂരാനും പാറ്റാനും ചേറാനും എല്ലാം പഠിച്ചോളി. നാളെ തൊട്ട് എൻ്റെ കൂടെ പോന്നോ. അമ്മ പറയുന്നതിന് മറുവാക്കില്ല. അനുസരിച്ചോളണം. മനസ്സുണ്ടായിട്ടല്ല. പിറ്റേ ദിവസം തൊട്ട് കോങ്കത്തിക്ക് മൂർച്ച വെപ്പിച്ച് വട്ടിയും കൊട്ടയുമായി അമ്മയുടെ കാലുകളെ പിന്തുടർന്നു. അതിവേഗമാണ് ഒത്തൊരു പണിക്കാരത്തിയാണെന്ന് താൻ പേരെടുത്തത്. പുറംപണിക്ക് പോയപ്പോൾ അമ്മയെപ്പോലെ തനിക്കും കിട്ടി നോട്ടായും നാണയങ്ങളായും കൂലി. പുരയിൽ വന്ന് ആ പണം അമ്മയ്ക്ക് നേരെ നീട്ടിയപ്പോൾ അവരത് വാങ്ങിയില്ല. ഇൻ്റെ പൈസ കിട്ടിയിട്ട് ഇവിടെ കഞ്ഞി വെക്കണ്ട. ഇൻ്റെ ഏട്ടന്മാരും ഞാനും നോക്കുന്നുണ്ടെടുത്ത കാര്യം. ഈ പൈസയല്ലോ ഇഞ്ഞി വെച്ചോ. ഇൻ്റെ കഴുത്തിലും കാതിലും പൊന്നിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തർക്ക് അച്ഛന്മാരാ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അഞ്ചാറെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടിട്ട് ജീവനുണ്ടോ മരിച്ചോ? ഏഹ്. അമ്മ താടിക്ക് കയ്യും കൊടുത്ത് നെടുവേർപ്പെട്ട് നിശബ്ദയായി. അല്പനേരത്തെ നിശബ്ദത അറുത്തെറിഞ്ഞ് അമ്മ തുടർന്നു. അതുകൊണ്ട് എൻ്റെ മോൾ ഇങ്ങനെ നയിച്ചിട്ട് കിട്ടുന്നതെല്ലാം ഒരു കുഞ്ഞി കൊടുക്കലോ പെട്ടിയിലോ തൂക്ഷിച്ച് വെച്ചോ. തോനെയാവുമ്പോൾ കണ്ണം തട്ടാനെ കൊണ്ട് മാലയും വളയും തീർപ്പിക്കാലോ. ഓട്ട വീണ മുരുടെയുണ്ട് അടുക്കളയിലെ മൂലക്ക്. അതെടുത്ത് കിട്ടുന്ന കൂലിപ്പണം അതിലിട്ട് തുണികൊണ്ട് വായ്പതി കെട്ടി സൂക്ഷിച്ചു വെച്ചു. പതിനെട്ടാണ്ടിൻ്റെ വളർച്ച തൻ്റെ ശരീരത്തിൻ്റെ മുക്കിലും മൂലയിലും തുടിച്ചു നിന്നു. ഇരുനിറമാണ്ട തൻ്റെ ശരീരത്തിൻ്റെ കാന്തി പണിക്കൂട്ടത്തിലെ ചെക്കന്മാരുടെ കണ്ണുകൾക്ക് ഹരമാകുന്നുണ്ടെന്ന് അവരുടെ നോട്ടത്തിലും ഭാവത്തിലും പ്രകടമാകുന്നുണ്ട്. പണിക്ക് പോകുമ്പോൾ ഒരുങ്ങിപ്പോകാൻ ശ്രദ്ധിക്കാതിരിക്കുന്നതെങ്ങനെ? വക്കുപൊട്ടിയ കണ്ണാടിയുടെ മുമ്പിൽ ഏറെ നേരം ദേഹഭംഗി നോക്കി നിൽക്കുന്നത് അമ്മയുടെ നാക്കിൻ്റെ മൂർച്ച കൂട്ടി. മംഗലച്ചക്കൻ കയറി വരുമെന്ന് തോന്നുന്നുണ്ടല്ലോ രോണി, ഇനി ചമയെന്ന് കണ്ടാൽ ആ കണ്ണാടി അവിടെ വെച്ചിട്ട് മതിയാക്കുന്നുണ്ടാ. മാണിക്കവും മോളും കൂടി ഓട്ടുമുരുടെ തുറന്നു, പണമെണ്ണി. രണ്ടു പവൻ്റെ മാലയ്ക്കും കയ്യിലോരോ വളക്കും ആ പണം തകയും. കണ്ണം തട്ടാൻ മാലയും വളയും തീർത്തു നൽകി. അവയണിഞ്ഞ രോഹിണി അമ്മ കാണാതെ പലവട്ടം കണ്ണാടിയിൽ നോക്കി നിന്നു. ജീവിതത്തെ തിരിഞ്ഞും മറിഞ്ഞും കാലം കൊണ്ടുപോവുകയും പുതുമകൾ നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച സംഭവങ്ങൾ ഓർത്തെടുത്തപ്പോൾ ബസ് ഷെൽട്ടറിലിരിക്കുന്ന രോഹിണി ഞെട്ടിവിറച്ചു. തറവാട്ടുപുരയുടെ അടുക്കളപ്പുറത്ത് മുറ്റത്തെ തുമ്പോട് ചേർന്ന് വാഴച്ചുവട്ടിൽ കുനിഞ്ഞു നിന്ന് ഛർദിക്കുന്ന തൻ്റെ പുറം അമ്മ കൈകൊണ്ട് തടവുകയാണ്. നേരം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടന്മാരും ചുറ്റുമുണ്ട്. അന്ന് പകൽ പണിക്ക് പോകാതെ കിടക്കുകയായിരുന്നു. തല ചുറ്റുന്നത് പോലെയാണ് തോന്നിയത്. ഒന്നും തിന്നാൻ തോന്നിയില്ല. ഏടത്തിയമ്മ കഞ്ഞിക്ക് വിളിച്ചപ്പോൾ വേണ്ടാന്ന് പറയുകയായിരുന്നു. വെയിലടങ്ങിയപ്പോൾ അമ്മ പണികേറി വന്നു. പതിവ് മധുരമില്ലാത്ത കട്ടൻ ചായയും അരക്കഷ്ണം വെല്ലവുമായി ഏടത്തിയമ്മ അമ്മയുടെ മുന്നിലെത്തി. എടുത്തു രോണി, ഓളെന്നാ കഴിച്ച്? രാവിലെ കടന്നിന്, തലചുറ്റുന്നത്രേ. ഉച്ചക്ക് കഞ്ഞി കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇനി ചെന്ന് ഒരു പിഞ്ഞാണത്തിൽ കുറച്ച് കരിഞ്ചായും എടുത്താ, ഒരു കണ്ടം വെല്ലോ. അമ്മ മരുമോൾക്ക് നിർദ്ദേശം കൊടുത്തു. രോണി, ഇനി എണീറ്റിങ്ങ് വാ. ഈ കരിഞ്ചായ ഒരിറക്ക് കുടിച്ചാ. താൻ വേച്ച് വേച്ച് തലയും പിടിച്ചെണീറ്റ് വന്നു. അമ്മ വെച്ചു നീട്ടിയ പിഞ്ഞാണത്തിലെ കട്ടൻ ചായ ഒരു വലിക്കങ്ങ് കുടിച്ചു. കൂട്ടിന് വെള്ളത്തിൻ്റെ കഷ്ണം ഒന്ന് വായിലിട്ടു. വയറ്റിലൊരു രംഭം. ഓടി വാഴച്ചോട്ടിലേക്ക്. വയറ്റിൽ നിന്ന് ഒരു ചീറ്റലാണ്. അത് പലവട്ടം തുടർന്നു. അമ്മ പുറന്ത

തുവിത്തുന്നു. ഏടത്തിയമ്മമാരും ഏട്ടന്മാരും ചുറ്റുമുണ്ട്. ഒരു കവൾ വെള്ളം കൊണ്ട് കുലുക്കുഴിഞ്ഞു തുപ്പി ഒന്ന് നിവർന്നു നിന്നു. വിയർപ്പ് ചാലുകൾ വരതീർത്ത മുഖത്തേക്ക് അമ്മ സംശയദൃഷ്ടിയോടെ നോക്കി. എനിക്കെന്താ പറ്റിയേ? ബാ ചോദിക്കട്ട്. അമ്മ കൈപിടിച്ച് ഇറയത്തേക്ക് കയറ്റി. ഇനി ഇമ്മാസം പുറത്തായനില്ലേ? ഇമ്മാസത്തെ കുളി ഉണ്ടേനോ? പറഞ്ഞാട്ടെ. താൻ തറയിൽ നോക്കി നിൽക്കുകയാണ്. എന്താണേ മിണ്ടാത്തേ? വായിൽ നാക്കില്ലേ? അമ്മയുടെ ശബ്ദം ഉയർന്നു. ഇല്ല, പുറത്താവാനായിട്ടില്ല. എൻ്റെ പറശ്ശിനി മുത്തപ്പാ, മാറ്റെടുക്കേണ്ട നേരം കഴിഞ്ഞിട്ട് ദിവസം 10-20 ആയല്ലോ. ഞാൻ എന്തായി കേൾക്കുന്നെൻ്റെ ഒടേ തമ്പുരാനെ? 8 പേരെ വയറ്റിൽ സ്വീകരിച്ച ആ അമ്മ തലയിൽ കൈവച്ചിരുന്നു പോയി. 6 എണ്ണത്തിന് ഭൂമി കാണിച്ചവരാണവർ. 2 എണ്ണം അലസിപ്പോയി. ഈ അനുഭവമുള്ള ഒരു മാതാവിനും രോഹിണിയുടെ തലചുറ്റലിൻ്റെ അർത്ഥമറിയാൻ ആരുടെ മുമ്പിലും ചെല്ലേണ്ട കാര്യമില്ല. ഏടത്തിയമ്മമാർ ഓരോന്ന് പെറ്റവരാണ്. അവർ പരസ്പരം നോക്കി മൂക്കത്ത് വിരൽ വെച്ചു. ഏട്ടന്മാർക്ക് എന്തോ ഒരു സംശയം, വ്യക്തത വന്നില്ല. മാണിക്യം പെണ്ണിനെയും വലിച്ചിഴച്ച് അകത്ത് കയറ്റി വാതിലടച്ചു. മുറിയിൽ അമ്മയും മകളും മാത്രം. പറ, എന്താ ഉണ്ടായേ? ഇന്ന് ആണക്കേട് എങ്ങനെയാ വന്നേ? ആരാ എൻ്റെ മേലെ കൈവച്ചേ? അമ്മ കരയുന്നുണ്ട്. ആദ്യമൊന്നും താൻ മിണ്ടിയില്ല. തൻ്റെ നിശബ്ദത അമ്മയെ ശുണ്ടി പിടിപ്പിച്ചു. അമ്മയുടെ കൈവെള്ളയുടെ ചൂട് കവളറിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഗോയിനാട്ടൻ. കല്ലരിയിലെ മുറിക്കകത്ത് അടിയുടെ ഒച്ച കേട്ട് ഏട്ടന്മാർ വാതിൽ തള്ളിത്തുറന്ന് അകത്ത് കടന്നു. ഗോയിനാട്ടൻ എന്ന് പറയുന്നത് അവരും കേട്ടു. ഒറ്റപ്പെങ്ങളുടെ നാണം കെട്ട അവസ്ഥ അവരും തിരിച്ചറിഞ്ഞു. രോഹിണിയുടെ പുറത്തും കവിളിലും കൈവെക്കാൻ മുതിർന്ന അവരുടെ ഇടയിൽ അമ്മ ചാടി വീണു. അടിച്ചിട്ടിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, പെണ്ണിന് വയറ്റിലുണ്ട്, അതിന് നിവർത്തിയുണ്ടാക്കണം. ഗടാഗടിയന്മാർ 4 ആമ്മക്കൾ അനക്കുണ്ട്. ചെല്ല് എല്ലാവരും കൂടി. കല്ലരിയിലെ ചിണ്ടാട്ടനോട് പറ, ഓറെ മോൻ പറ്റിച്ച പണി എന്താന്ന്. നാളെ തന്നെ ഗോയിന്നനങ്ങ് കൂട്ടിക്കോട്ടെ പെണ്ണിനെ, വിളക്കും നിറനായും വെച്ചിട്ട്. കല്ലരിയിലെ ചിണ്ടാട്ടൻ നല്ല കൃഷിക്കാരനാണ്. ധാരാളം വയലുണ്ട്. കായ്ക്കുന്ന തെങ്ങുകൾ പല പറമ്പുകളിലായി നിറയുണ്ട്. വേനലായാൽ കശുമാവിൻ തോട്ടത്തിൽ അണ്ടി നന്നായി വിളയുന്നുമുണ്ട്. ആണാളും പെണ്ണാളുമായി സ്ഥിരം പണിക്കാർ ഏതാനും പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കൊല്ലമായി താനും അവിടെയുണ്ട്. ചിണ്ടാട്ടന് 3 ആൺമക്കൾ. ഇളയവൻ ഗോവിന്ദനൊഴികെ മറ്റെല്ലാവരും കല്യാണം കഴിഞ്ഞവർ. ഇളയാളുടെ കണ്ണുകൾ അവിടെ ചെന്ന കാലം തൊട്ട് തൻ്റെ പുറകെയുണ്ട്. പണി ചെയ്യുന്നതിനിടയിൽ മറ്റാരോടും മിണ്ടാത്തയാൾ തന്നോട് അതുമിതും പറയുന്നുണ്ട്. കുറ്റം അയാൾക്ക് മാത്രമാണോ? അയാളുടെ മുന്നിലെത്തുമ്പോൾ പ്രകടിപ്പിക്കാറുള്ള നാണം എന്തിനായിരുന്നു? പണിയെടുക്കുന്ന പറമ്പിലെ ഒഴിഞ്ഞിടങ്ങളിൽ അയാൾ സ്നേഹം കാണിച്ച് പലതും പറയുമ്പോൾ കേട്ടു നിൽക്കാൻ ആവേശം കാണിക്കാറുണ്ടായിരുന്നില്ലേ? പറ്റിയിടങ്ങളിൽ വെച്ച് തന്നെ സ്പർശിക്കുകയും തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ താൻ അതെല്ലാം ഇഷ്ടപ്പെടുകയായിരുന്നില്ലേ? സംഭവങ്ങളുടെ ഗതി മാറിയത് കശുവണ്ടിത്തോട്ടത്തിൽ വെച്ചാണ്. വിശാലമായ പറമ്പിൽ ആരുടെ കാഴ്ചയിലും പെടാത്തൊരു സ്ഥലത്ത് അണ്ടി പെറുക്കുകയാണ്. മറ്റു പണിക്കാരെല്ലാം അകലെയാണ്. എപ്പോഴാണ് അയാൾ അവിടെ എത്തിയത്? തന്നെ കയറി പിടിച്ചത്? തൻ്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായിരുന്നില്ലേ? അയാൾ എന്തൊക്കെയാണ് ചെയ്തത്? എല്ലാറ്റിനും കീഴ്പ്പെടുകയായിരുന്നില്ലേ? എല്ലാം കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് യാഥാർത്ഥ്യം ഒരു കരിനാഗത്തെപ്പോലെ മനസ്സിൽ ഇഴഞ്ഞു കയറിയത്. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ സംഭവം മറക്കാനാവുന്നില്ല. അയാളെ അവഗണിച്ചു താൻ നടന്നു. എന്നാൽ അയാളിട്ട വിത്ത് മുളച്ചിരിക്കുന്നു. അത് തൻ്റെ വയറ്റിൽ വളരും. ഒരു കുഞ്ഞു പുറത്തു വരും. യാഥാർത്ഥ്യം അമ്മയും ഏട്ടന്മാരും സർവരും അറിഞ്ഞിരിക്കുന്നു. ഏട്ടന്മാരുടെ ശിരസ് തനിക്ക് വേണ്ടി കുനിഞ്ഞു പോയിരിക്കുന്നു. അനിയത്തിയുടെ മാനം രക്ഷിക്കണം. 4 പേരും പുറപ്പെട്ടു കല്ലേരിയിലേക്ക്. ചിണ്ടാട്ടനെ കാണണം. മകൻ്റെ കാര്യത്തിൽ അച്ഛൻ വേണം തീർപ്പുണ്ടാക്കാൻ. അനിയത്തി ഇനി ആ വീട്ടിലുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. സന്ധ്യ മയങ്ങിയ 7 മണി നേരത്ത് ആരാണ് കയറി വരുന്നത്? ഇറയത്തിട്ട ചാരുകസേരയിൽ ചിണ്ടാട്ടൻ ഇരുന്ന് ആരാണവർ എന്ന് നോക്കുകയാണ്. ഓ, മാണിക്യത്തിൻ്റെ മക്കളാണ്. എന്താ എന്താ 4 പേരും കൂടി ഈ മോന്തിക്ക്? ചിണ്ടാട്ടൻ ചോദ്യമെറിഞ്ഞു. നിങ്ങളെ മോനില്ലേ എവിടെ? ആ ഗോയിന്ദൻ, ഓനെ ഇങ്ങോട്ട് ഇറക്കുക, ഞാളൊന്ന് കാണട്ടെ. അതിനാ വന്നത്. മൂത്തവനാണ് കാര്യവിചാരം തുടങ്ങിയത്. എന്താ ഓനെന്നാ നിങ്ങളെ ചെയ്തേ? സമാധാനമായിട്ട് പറ. ഇറക്കുന്നുണ്ടോ നിങ്ങളോന്? ഓനോട് ചോദിക്കണം. ഓനെ കൊണ്ട് സമാനം പറയിപ്പിക്കണം. ഇതിനിടയിൽ ചിണ്ടാട്ടൻ്റെ 2 മക്കളും അമ്മയും പുറത്തിറങ്ങി വന്നു. രോഹിണിയുടെ 3 ഏട്ടൻ ഒരല്പം പക്വത കാണിച്ചു. തൻ്റെ സഹോദരി ഈ വീട്ടിലെ അംഗമാകേണ്ടവളാണ്. ഗോവിന്ദൻ കാണിച്ച തെറ്റിന് അയാളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എന്ത് പിഴച്ചു. ചിണ്ടാട്ടൻ കേട്ടോളി, നിങ്ങളെ ഇളയ മോൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഓൻ ഞാളെ പെങ്ങളെ വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓനെ നിങ്ങൾ വിളിക്കി, ചോദിക്കട്ട് നേരല്ലേന്ന്. ആ വീട്ടിലുള്ളവർ സ്തബ്ധരായിപ്പോയി. ആ വാക്കുകൾ ഒരിടിവാളായി അവരുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഗോവിന്ദൻ വീട്ടിനകത്തുണ്ട്. രോഹിണിയുടെ സഹോദരങ്ങളുടെ വരവ് അകലെ നിന്ന് കണ്ടപ്പോഴേ അകത്ത് കയറിപ്പോയതാണ്. തനിക്ക് അഹിതമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന തോന്നൽ ആ വരവിൽ അവൻ പ്രതീക്ഷിച്ചതാണ്. പണിക്കാരത്തിയായി കയറി വന്ന രോഹിണിയുമായുള്ള ചുറ്റിക്കളി ഏടത്തിയമ്മമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതുവഴി അമ്മയുടെ കാതുകളിൽ അതെത്തിയതുമാണ്. അമ്മയുടെ ഗുണദോഷ വചനങ്ങൾ അവൻ ഓർമ്മയുണ്ട്. ഇതെങ്ങാൻ അച്ഛൻ്റെയും ഏട്ടന്മാരെയും ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നെ കൊത്തി കീറിക്കളയും. അതിനെയും കൊണ്ട് ഈ പടിഞ്ഞാറ്റയിൽ കയറ്റാന്ന എൻ്റെ വിചാരമെങ്കിൽ ആ പൂതി മനസ്സിൽ വെച്ചോ. പ്രേമകാമങ്ങൾക്ക് മുന്നിൽ അമ്മയുടെ മുന്നറിയിപ്പ് എവിടെ?

താപകോപങ്ങളാൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അമ്മയും ഏട്ടന്മാരും ആ ഇരുനില വീട്ടിലെ സകലയിടങ്ങളിലും അരിച്ചു പെറുക്കി. എവിടെ കാണാൻ? ഇത്ര നേരം ഇവിടെ ഉണ്ടേനും, എല്ലായിടത്തും നോക്കി, കാണുന്നില്ലല്ലോ. ഏടിയമ്മ പോയിന്, ഗോവിന്ദൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത് ഇറയത്തെത്തി. ഒട്ടുനേരം ആലോചനയിലാണ്ട ചിണ്ടാട്ടം പറഞ്ഞു, ഓൻ വരട്ടെ, ഓനോട് ചോദിക്കട്ടെ. നിങ്ങളെ പെണ്ണിന് വന്ന മാനക്കേടിന് ഓനടയായിട്ടുണ്ടെങ്കിൽ സമാധാനം ഞാൻ ഉണ്ടാക്കിത്തരും, നിങ്ങളിപ്പം പോയിക്കോളി. ആ ഉറപ്പിന്മേൽ ഏട്ടന്മാർ ഇറങ്ങിപ്പോയി. ഗോവിന്ദൻ വന്നില്ല, അവനെ കണ്ടവരാരുമില്ല. ബന്ധു വീടുകളിലും ചെല്ലാനിടയുള്ള ഇടങ്ങളിലും അന്വേഷണം നടത്തി, ഒരു വിവരവുമില്ല. ചിണ്ടാട്ടം തളർന്നുപോയി. വികൃതി കാണിക്കുന്നവനെങ്കിലും അയാൾക്ക് അവനോട് ഇഷ്ടം കൂടുതലാണ്. ആദിമൂത്ത് അയാൾ അവശനായി. ദിവസങ്ങൾക്കകം പക്ഷപാതം പിടിപെട്ട അയാൾ കിടപ്പിലുമായി. രോഹിണി പോലെ ഒറ്റപ്പെട്ടു. വയറ്റിലുള്ളതിനെ നശിപ്പിച്ചേക്കാം, അമ്മയുടെയും ഏട്ടന്മാരുടെയും തീർപ്പാണത്. ഇല്ല, ഞാനതിനെ പ്രസവിക്കും, അതിന് അച്ഛനുണ്ട്, അതിനെ ഞാൻ വളർത്തും. രോഹിണിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമ്മയും ഏട്ടന്മാരും കീഴടങ്ങി. ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ആ പുരിയുടെ കുഞ്ഞടുക്കളയിൽ മലയമാതു അമ്മയുടെ കൈകളിലേക്ക് കടന്നു വീണു. മോഹൻകുമാർ പിച്ചവെച്ച് ജീവിതത്തിലേക്ക് ഉറച്ച കാൽവെപ്പുകളൊന്നി കടന്നു വന്നു. പെറ്റമ്മയുടെ ജീവിതത്തിൽ മോഹങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ട് ബസ് ഷെൽട്ടറിൽ ആളൊഴിയുകയാണ്. ഷെൽട്ടറിൻ്റെ നിഴൽ ആ ഇരുവരിപ്പാതയുടെ പിൻഭാഗത്തേക്ക് നീങ്ങി. പശ്ചിമാമ്പരത്തിലെ കനകഗോള രശ്മികൾ രോഹിണിയുടെ കറുത്തു കരുവാളിച്ച് ചുക്കിച്ചുളിഞ്ഞ ആ മുഖത്തെ ഒന്ന് തുടിപ്പിച്ചു. തറയിൽ നിന്ന് എഴുന്നേറ്റ് അവരൊഴിഞ്ഞ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. കൊണ്ടുവന്ന തുണിക്കെട്ടെടുത്ത് മടിയിൽ വെച്ചു. അതിൽ കൈമുട്ട് വെച്ച് താടി താങ്ങിയിരുന്നു. എന്തിനാ രോഹിണിയടുത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ ഈ തുണിക്കെട്ട്? എങ്ങോട്ടോ പോവുകയാണോ? ദിനേശനാണ്, ഇപ്പോൾ വന്നൊരു ബസ്സിലിറങ്ങിയതാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. രോഹിണിയേട്ടത്തിയുടെ വീടിനടുത്ത് അല്പം അകലെ താമസിക്കുന്നു. പരോപകാരിയാണ്, ഇപ്പോൾ നഗരസഭാ കൗൺസിലറുമാണ്. വീട്ടിലെത്രയോ തവണ കയറിയിറങ്ങിയിട്ടുണ്ട്. മോഹൻകുമാർ പെറ്റ തള്ളയോട് കാണിക്കുന്ന ക്രൂരതകൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ട് അവസരങ്ങളിൽ മോഹനനോട് അമ്മയോട് കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അയാൾ അതെല്ലാം നിഷേധിച്ചപ്പോൾ തന്നോട് സത്യാവസ്ഥ അറിയാൻ ആരാഞ്ഞതാണ്. താനതെല്ലാം നിഷേധിച്ചു. തനിക്കവിടെ സുഖജീവിതമാണെന്ന് സാക്ഷ്യപ്പെടുത്തി. മകനും മരുമോളും തന്നെ സ്നേഹത്തോടെ നോക്കുന്നെന്ന് തീർത്തു പറഞ്ഞു. ഇല്ല, അവൻ അപമാനം വരുത്തുന്നതൊന്നും ഈ അമ്മയുടെ ഭാഗത്തുണ്ടാവരുത്. അവൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ആരും അറിയരുത് തൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇനി എത്ര കാലം? ആ കാലം ഇങ്ങനെ ജീവിച്ചു തീരും. അന്ന് ദിനേശൻ ഇറങ്ങിപ്പോയത് തൃപ്തിയോടെയല്ല. ആ മുഖം അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പറ, എങ്ങോട്ടാ പുറപ്പാട്? മോഹനോട് പിണങ്ങി ഇറങ്ങിയതാണോ? എന്തു പറയും? ഇനി അങ്ങോട്ടില്ലെന്നോ? എന്നാൽ എങ്ങോട്ട് പോകും? ഒരു ലക്ഷ്യവുമില്ലാതെ സഹികെട്ട് ഇറങ്ങിത്തിരിച്ചതല്ലേ? ഏയ്, ഏടിയില്ല, പുരയിലിരിക്കുമ്പം വെറുതെ ഇറങ്ങിയത്, മറ്റെന്തു പറയാൻ. കുറേ നേരമായോ ഇരിക്കുന്നേ? എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ? ചായ വേണോ? വേണ്ടെന്നും വേണമെന്നും പറഞ്ഞില്ല. സത്യത്തിൽ 3 മണിക്കൂറായി അവിടെ എത്തിയിട്ട്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഒന്നും കഴിച്ചതല്ല, അതിനാരും ഒന്നും തന്നില്ലല്ലോ. ദിനേശൻ അടുത്ത കടയിൽ നിന്ന് ചായയും ബണ്ണും കൊണ്ടുവന്നു. ഇതാ, ഒന്നും കഴിച്ചില്ലാന്ന് ആ ഇരിപ്പ് കണ്ടാൽ അറിയാം. ആർത്തിയോടെ ചായ കുടിച്ചു, ബണ്ണ് പാതി തിന്നു. അപ്പോഴേക്കും മതിയായി. കണ്ണുകളിൽ ജലധാരകൾ രൂപം കൊള്ളുന്നുണ്ട്, അത് കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്തിനാ രോണിയെടുത്ത് കരയുന്നേ? പിണങ്ങി ഇറങ്ങിയതാണോ? എന്നോടൊന്നും മറച്ചു പിടിക്കണ്ട, ഞാനെല്ലാം മനസ്സിലാക്കി തന്നെയാ പറയുന്നത്. അവരുടെ മനസ്സിൻ്റെ പിടിയയഞ്ഞു, അത് കൈവിട്ടുപോയി. അവർ മുഖം പൊത്തി ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. ഒരഞ്ച് മിനിറ്റെങ്കിലും ആ കണ്ണീർ മഴ പെയ്തു തീരാൻ സമയമെടുത്തു. മാനം തെളിയാൻ ദിനേശനും കാത്തുനിന്നു. അവനറിയാം മോഹൻകുമാറിൻ്റെ കെട്ടിപ്പൊക്കിയ വീട്ടുമതിലിനകത്ത് ശുഭമല്ലെന്ന്. അയാളും ഭാര്യയും കൂടി ആ വൃദ്ധ മാതാവിനെ അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിക്കുകയാണെന്ന്. ചില ഘട്ടങ്ങളിലെല്ലാം അവിടെ പണിക്ക് ചെല്ലുന്നവരിൽ നിന്നും മറ്റും ആ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് ചിലതെല്ലാം അറിയാനിടയായിരുന്നു. അത് വെച്ച് ചില സൂചനകൾ നൽകുകയും ചെയ്തതാണ്. വെള്ളം ചോരാത്ത ശുദ്ധതയോടെയാണ് എല്ലാ ആക്ഷേപങ്ങളും മോഹൻ നിഷേധിച്ചത്. തൻ്റെ എല്ലാമെല്ലാമായ ഏക മകനെക്കുറിച്ച് അന്യർക്ക് മോശം ധാരണയുണ്ടാക്കാൻ ഇടവരുത്തരുതെന്ന് കരുതിയായിരിക്കണം ആ അമ്മ സർവം സഹയായി ആരോടും പറയാൻ തുനിയാതിരുന്നത്. ഏങ്ങലടികൾക്ക് അവധി കൊടുത്ത് ആ സ്ത്രീ മനസ്സു തുറക്കുകയായി. അനക്കാ പൊരേലെ ജീവിതം മതിയായി. ഒരമ്മയോടെൻ്റെ മോൻ ഒരിറ്റ് സ്നേഹമെങ്കിലും എപ്പോഴെങ്കിലും തരുവായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എല്ലാം ഇന്നത്തോടെ പോയി. വീണ്ടും അവർ ഏങ്ങലടിച്ച് കരയാനുള്ള വട്ടമാണ്. ഇന്നെന്താ ഉണ്ടായേ? ദിനേശൻ അറിയോ എൻ്റെ കഥ? പുരുവനില്ലാണ്ട് പെട്രോളാന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചില്ലേ ഞാൻ? അമ്മയ്ക്കും ആങ്ങളമാർക്കും നാണക്കേടുണ്ടാക്കിയുള്ള ഞാൻ. എൻ്റെ വയറ്റിൽ താനേ പൊന്തിയതല്ല, അതിനവകാശപ്പെട്ട ഒരാളുണ്ട്. എൻ്റെതെല്ലാം എടുക്കുമ്പോൾ അയാൾ പറഞ്ഞിന്, എന്ത് വന്നാലും ഞാനുണ്ട് നിനക്കെന്ന്. ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല. ഓറ് ചളിയിലിറങ്ങും, ആ ചളി അങ്ങ് കഴുകിക്കളയുകയും ചെയ്യും. അയാൾ അച്ഛനെ പേടിച്ചിട്ടാ പോലും ഈ നാട് വിട്ടുപോയെ. ആ സ്ത്രീ ഒരു ചുടുനിശ്വാസമിട്ട് അല്പനേരം നിശബ്ദയായി. രോണിയെടുത്തി എന്താ നിർത്തിക്കളഞ്ഞത്? മനസ്സിലുള്ളതെല്ലാം ആരോടെങ്കിലും പറഞ്ഞാൽ ഒരുപാട് പ്രയാസം തീരും. പറഞ്ഞോളൂ.

ശാ, നീ എൻ്റെ മോൻ മോഹനെ പോലെയല്ലേ? എന്നെ പോലത്തെ ദുരിതം തന്ന ഒരു പെണ്ണിനെ നീ എവിടെയെങ്കിലും കണ്ടിനാ? അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ ഈ നാണക്കേട് ഉമ്മക്ക് വേണ്ടാന്ന്. വണ്ണാം വൈശ്വര വരുത്തി അതിനെ ഇല്ലാണ്ടാക്കി കളയാന്ന്. എനിക്കൊരു നല്ല പുരുവം വരുമെന്ന്. മുത്തപ്പന് നിരക്കാത്തതൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ സമ്മതിച്ചില്ല. അയാൾ എപ്പോഴെങ്കിലും വരുന്നതിനും എൻ്റെ വിചാരം. വീണ്ടും ഒരു ചുടുനിശ്വാസം ഉയരുകയും വർത്തമാനത്തിന് ചെറുഭംഗം സംഭവിക്കുകയും ചെയ്തു. നാലഞ്ച് കൊല്ലത്തേക്ക് അയാളെക്കുറിച്ചൊരു വിവരമുണ്ടായില്ല. അതിനിടയിൽ പ്രസവം നടന്നു. ആൺകുട്ടി. ഞാൻ അതിനെ പൊന്നുപോലെ വളർത്തി. സ്കൂളിൽ ചേർത്തു. ബുക്കും കുപ്പായവും ഒന്നിനും ഒരു കുറവുണ്ടായില്ല. മോൻ നന്നായി പഠിക്കുന്നു. എല്ലാ ക്ലാസ്സിലും ഒന്നാമനാന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് ആകാശത്തോളം പൊന്തിപ്പോയി. പാങ്ങുണ്ടായിട്ടാന്നോ ഈനിടയിൽ അമ്മ പോയി. ഒരു പനി വന്നതാ. ഏത് വിഷമത്തിലും അമ്മ തന്ന സ്നേഹം, ചെറുതിച്ചുള്ള സഹായം അതില്ലാണ്ടായി. ഏട്ടന്മാർക്ക് പ്രത്യേകം കുടുംബമായി. എല്ലാവരും പൊരയെടുത്ത് വേറെ പോയി. കുറച്ച് സ്വത്തുള്ളത് വീതം വെച്ച്. ഒറ്റപ്പെങ്ങളല്ലേ, ഓക്കാരുമില്ലല്ലോ. ഏട്ടന്മാർ പൊരയും അരേക്കർ സ്ഥലവും എൻ്റെ പേരിലാക്കി. അതെ, ഇപ്പോഴത്തെ പൊരയുള്ളിടം തന്നെ. ഞാൻ ഒറ്റൊരുത്തിൻ്റെ പരിശ്രമം കൊണ്ടല്ലേ മോഹനെ ഈ വലിയ പഠിപ്പും ബിരുദവും ജോലിയെല്ലാം വന്നത്. ഓനൊരു കര പറ്റണം. ആ ഒറ്റ വിചാരം കൊണ്ടല്ലേ ദിനേശ ഞാൻ ഇത്ര നാളും ജീവിച്ചത്. ഇവൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും വരുന്നേനും, എന്നിട്ടും എൻ്റെ വിചാരം. മോൻ പത്താം ക്ലാസ്സിൽ എത്തിയരാ പണിക്കൂട്ടത്തെന്ന് ഒരുത്തി പറയുന്നു. രോണിയെ നീ അറിഞ്ഞിട്ടില്ലേ, എൻ്റെ പയ്യെ കോയിന്നും വന്നേ. ഒറ്റക്കല്ല, ഒപ്പരോ ഓൻ്റെ ഓളും ഒരു മോളും ഉണ്ട്. വയനാട്ടിലാണത്രേ ഓനിപ്പോൾ. ആടെ കച്ചവടാത്രേ. ഓ മംഗലം കഴിച്ചതു ആടെ തന്നെയാ. എൻ്റെ ദിനേശ, ഭൂമി പൊളന്നങ്ങ് താണു പോകുന്ന പോലെയാ അന്നേരം തോന്നീന്. അപ്പാടെ വന്നതാ, അന്നത്തെ പണിയും മതിയാക്കിയിട്ട് നിലത്ത് കമിന്ന് കടന്ന് ഒരുപാട് നേരം കരഞ്ഞ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ആടെ നെണീറ്റിട്ട് അയാളോട് പകരം ചോദിക്കുമെന്ന് മനസ്സാലെ സത്യം ചെയ്തത്. എൻ്റെ മോനെ ഒരു വലിയ ആളാക്കുന്നു. അനക്കും എൻ്റെ മോനും ഒന്നിച്ച് അയാളെ മുന്നിലൂടെ തലയും പൊന്തിച്ച് അങ്ങനെ നടക്കണമെന്ന്. കഴിഞ്ഞു ദിനേശ, അനക്കായി എൻ്റെ മോനെ നല്ല നിലയിലാക്കാൻ. നല്ല ഉദ്യോഗം കിട്ടിയവന്, വലിയ ശമ്പളമുള്ള ജോലി. പണി കിട്ടിയപ്പോൾ ഞാളെ പയ്യെ പുരയും പൊളിച്ച് വലിയ കൊട്ടാരം പോലത്തെ പുര വെച്ച്, മതിലും ഗേറ്റും വെച്ച്, കാറും വാങ്ങി. ഇനിയൊരു മംഗലം കഴിക്കണം. മോശമില്ലാത്തടത്തുനിന്ന് പെണ്ണിനെ കൊട്ടി ഘോഷിച്ച് മംഗലം നടത്തി കൂട്ടിക്കൊണ്ടെന്ന്. നല്ല പഠിപ്പുണ്ട്, പദവിയുണ്ട്. ഞാൻ ജയിച്ചില്ല ദിനേശ, ജയിച്ചി. മംഗലം കഴിക്കാണ്ട് ചെക്കനുണ്ടായ രോണി ജയിച്ചി. ആ കോയിന്നിൻ്റെ മുമ്പിൽ ഞാൻ ജയിച്ചി. അന്നെന്നെ കളിയാക്കിയ നാട്ടുകാരെ മുമ്പിലും ഞാൻ ജയിച്ചി. പെട്ടെന്ന് വീണ്ടും ആ വൃദ്ധ മാതാവ് കരയാൻ തുടങ്ങി. എന്നിട്ടും ഞാൻ തോറ്റുപോയെൻ്റെ ദിനേശ, എൻ്റെ മാനം ഇല്ലാണ്ടാക്കി കോയിന്നൻ എന്നെ തോപ്പിച്ച്. അതിൻ്റെ പേരിൽ നാട്ടുകാർ നാണം കെടുത്തിയിട്ടാണ് എന്നെ തോപ്പിച്ച്. മോനൊരു നല്ല ജീവിതം കൊടുത്താൽ ഞാൻ ജയിച്ചു എന്നാ വിചാരിച്ച്. എന്നിട്ടും ഞാൻ തോറ്റുപോയല്ലോ ദിനേശ, ഓൻ എന്നെ തോപ്പിച്ചല്ലോ. അവർക്ക് കരച്ചിൽ നിർത്താനാവുന്നില്ല. രണ്ട് കൈയും കുത്തി അവർ മേലോട്ട് നോക്കി ഏങ്ങലടിക്കുകയാണ്. പെട്ടെന്ന് അവരൊന്ന് നേരെ ഇരുന്നു. കൈകൊണ്ട് മുഖം തുടച്ച് കണ്ണീരൊപ്പി. ഒരു ദൃഢനിശ്ചയം ആ മുഖത്ത് പ്രകടമായി. ഇല്ല, ഞാൻ ആ പുരയിലേക്കില്ല. ആ പുര നിൽക്കുന്ന സ്ഥലം മോൻ്റെ പേരിലാക്കാൻ ഓൻ പറഞ്ഞ്. ലോണെടുത്ത് പുര വെക്കാൻ ഓൻ്റെ പേരിൽ സ്ഥലം വേണമെന്ന്. ഓൻ എൻ്റെ അല്ലേ, മടിച്ചില്ലാലോ രജിസ്റ്റർ നടത്താൻ. വലിയ വീടും വെച്ച് മംഗലവും കഴിച്ച്. ഓള് കയറി വന്ന തൊട്ടാ തുടങ്ങിയത്. ഞാൻ ഓൻ്റെ അമ്മയാന്ന് ആ പെണ്ണ് കണക്കാക്കുന്നില്ല. വീട്ടു വരണ ഓളെ കയ്യിലായി. ഇന്നേ വരെ ഓളെന്നെ അമ്മാന്ന് വിളിച്ചിട്ടില്ല. ഓളെ പേടിച്ചിട്ട് എൻ്റെ മോനും എന്നെ അമ്മാന്ന് വിളിക്കൂല. വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി. കരയാതിരിക്കാൻ അവർ പാടുപെടുകയാണ്. ഞാൻ ആരാ പുരയിൽ? ഒരു പണിക്കാരത്തി, അടുക്കളക്കാരി. നേരം വെളുക്കുമ്പം തൊട്ട് നായ് നയിക്കുന്ന പോലെ നയിച്ചാലും ഒരു ഫലവുമില്ല. ഓളെ ചീത്ത പറച്ചിൽ ബാക്കി. പാടില്ലാന്നെൻ്റെ മോൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ ദിനേശ. ഓർക്കിപ്പം മക്കൾ രണ്ടെണ്ണമായി. ഓർക്കുമില്ല അവരച്ഛമ്മയോട് ഒരിത്ര സ്നേഹം. അങ്ങനെയാ ഓള് ഓരേം പോറ്റിയത്. പിന്നെ എങ്ങനെയാ ഓർക്ക് കുരുത്തുണ്ടാവുക? ഞാൻ ആശുപത്രി കടന്ന് എന്തിനാന്ന് ദിനേശൻ അറിയാ? ഓളെ ഓൻ്റെയും തുണിയെല്ലാം അലക്കി വിളിപ്പിക്കാൻ ലേശം വൈകിപ്പോയി. ഓളെന്താ ചെയ്തതെന്നറിയാ? ചേതിയമ്മയിൽ നിന്ന് എന്നെ ഉന്തി മിറ്റത്തിട്ട് എൻ്റെ കാലിൽ എല്ല് പൊട്ടി ആശുപത്രി കടന്ന്. ഓപ്പറേഷനും നടത്തി, പ്ലാസ്റ്റർ ഇട്ട്. പുരയിൽ വന്നിട്ട് മര്യാദയ്ക്ക് നോക്കാൻ ആരെങ്കിലും ഉണ്ടേനാ? എങ്ങനെയാ എൻ്റെ മോൻ്റെ ഓളെ അളവിൽ രണ്ടു മാസം കഴിച്ചു കൂട്ടിയെന്ന് എനക്കല്ലേ അറിയൂ. കഴിഞ്ഞ രണ്ട് കൊല്ലായി എനക്ക് ആ പുരയെ കയറിക്കൂടാ. നായ്ക്കൂട് പോലെ കൂടേൻ്റെ അടുക്ക എനക്കും ഒരു കൂടുണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ആടെ കിടന്ന് പുയ്ത്ത് ചാകണമെന്നാ ഓരേ ആഗ്രഹം. ഇനി ഞാൻ ആ പുരയെ കയറൂല. ഇന്ന് ആ ഒരുമ്പോട്ടോള് എന്നെ അടിച്ച്. എന്തിനാ? മുറ്റടിച്ച് വാരായിട്ട് തിന്നാൻ തരുന്നില്ലേ? എന്തെങ്കിലും ചെയ്യണ്ടേന്ന്. ചീമക്കൊന്നതിൻ്റെ ബടിയുണ്ടാ അടിച്ചേ. എൻ്റെ മോൻ ഈ ശാപം പിടിച്ച ബയറ്റിലുണ്ടായ സന്തതി അതെല്ലാം കണ്ടൊരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് കാണാത്ത പോലെ പോയി കളഞ്ഞ്. വിതുമ്പിക്കൊണ്ട് ആ അമ്മ മുണ്ടു നീക്കി കാലിൻ്റെ മുകളിൽ അടികൊണ്ട് ചുമന്ന് തവർത്ത് പാട് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ആ പുരയെ കയറാനാവില്ല. ഞാൻ അവിടെ നിന്നിറങ്ങി. എങ്ങോട്ടും പോകാനില്ല. ഇവിടെ കിടന്ന് മരിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ. അയ്യോ രോണിയെടുത്തി, ഈ ഷെൽട്ടറിലൊന്നും കിടക്കാൻ പറ്റൂല. ഞങ്ങളുള്ള കാലത്തോളം അതൊന്നും നടക്കൂല. നമുക്ക് മടങ്ങിപ്പോവാം. മോഹനെ ഞാൻ കാണും. ഒരാളും അമ്മയോട്

0: ചെയ്യാൻ പാടില്ലാത്തതാ അയാൾ രോണിയടത്തോട് ചെയ്തതെന്ന് പറയും. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. ദിനേശാ, നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാ ഒരു മടങ്ങിപ്പോക്ക്, അതിന് ഞാനില്ല. 10 കൊല്ലായില്ലേ ഞാൻ സഹിക്കുന്നു. ഇപ്പോൾ പ്രായം 70 കഴിഞ്ഞ്. കാലനക്ക് എടുത്തൂടാ, നടുമല വേദന കൂടീന്. ഇരിക്കാനും കിടക്കാനും പറ്റാണ്ടായി. ഇക്കണക്കിന് ആ പൊരേ പോയ ഒറ്റ ദിവസം ആട ബതുക്കാനാവില്ല. മോനെ നീ കാര്യം എന്നോട് പറയറ്. രോഹിണി അമ്മയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു ദിനേശന്. ഇനി എന്തു ചെയ്യും? സന്ധ്യ ആവാറായിരിക്കുന്നു. ഈ സ്ത്രീയെ ഇവിടെ വിട്ടിട്ടെങ്ങനെ പോകും? ഒരു കാര്യം ചെയ്യണോ, ഞാൻ വേഗം വരും. നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കാം. മോൻ്റെ അടുത്തേക്കല്ല, മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ. 15 മിനിറ്റിനകം ദിനേശൻ മടങ്ങി വന്നു. ഒരു ടാക്സി കാറുമായിട്ടാണ് വന്നത്. ഒരു കൂട്ടുകാരനുമുണ്ട്. രോണിയടുത്ത് വാ, കാറ് കയറ്. ആ സ്ത്രീ ദിനേശൻ്റെ കൈകളിൽ താങ്ങി കാറിൽ കയറ്റി. കാർ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്ന ഇരുവരി പാതയിലൂടെ മുന്നോട്ട് പാഞ്ഞു. ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പറമ്പിലേക്കുള്ള മൺപാതയിലേക്ക് ആ വാഹനം മുന്നോട്ടെടുത്തു. മുന്നിൽ വലിയ വെള്ള അക്ഷരത്തിൽ നീല പശ്ചാത്തലത്തിൽ ഒരു കൂറ്റൻ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അഭയകേന്ദ്രം.
1: കെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ അഭയകേന്ദ്രത്തിലേക്കുള്ള പാത എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാടകനേരം.

യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിൻ്റെ പരിദേവനങ്ങൾ. മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ. ഒപ്പം പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരതസിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ. 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ചു തകർന്നും തുടയില്ല തകർന്നും വീണുമരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി. അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾവനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം. റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി, നാടകം ആദ്യ ഭാഗം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ഗാന്ധാരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഭാനുമതി അശ്വിനി കവണശ്ശേരി, വൃഷാലി സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

വേണ്ട, ആരും വേണ്ട, പോയിക്കോളൂ. പരിചാരകരോ പാചകക്കാരോ കാവൽക്കാരോ ആരും തന്നെ വേണ്ട. പിന്നൊരു കാര്യം, സന്ദർശകരുമരുത്. ദീപങ്ങളെല്ലാം അണച്ചേക്ക്. വാതിൽപ്പടിയിലെ ദീപനാളത്തിലേക്ക് ഇനി എണ്ണ പകരേണ്ടതില്ല. അത് സ്വയം കത്തിത്തീരട്ടെ. അകത്തും അതുപോലെയാണല്ലോ, മുഴുവനായും കത്തിത്തീർന്ന ജന്മം.

എന്തൊരു വെളിച്ചമായിരുന്നു ആ ദീപശിഖയ്ക്ക്! ആരൊക്കെ എണ്ണ പകർന്നു! പ്രോജ്വലിച്ചു കൊണ്ടിരുന്ന ആ അഗ്നിജ്വാലകൾ അന്തഃപുരത്തിനപ്പുറവും അന്ധകാരം അകറ്റിയിരുന്നു. അന്തപുരത്തിനപ്പുറം ഹസ്തിനാപുരമാകെ കുലവധുവായി, ധർമ്മപത്നിയായി, യുവറാണിയായി, പിന്നെ പിന്നെ എന്തൊക്കെയോ ആയിരുന്നല്ലോ ഈ ഭാനുമതി. സുയോധന പത്നി ഭാനുമതി. സുയോധനൻ അങ്ങനെ അധികമാരും വിളിച്ചു കേട്ടിട്ടില്ല. ഏവർക്കും ദുര്യോധനൻ തന്നെ.

0: ആരാണത്? പരിചാരികമാർ പോയില്ലേ? ഓ, അത്താഴത്തിനായിരിക്കും.
1: ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ആരും ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. സ്വസ്ഥത തരില്ലേ നിങ്ങൾ? ഇനി ആരും വരാതിരിക്കാൻ കാവൽക്കാരെയും നിർത്തണോ ഞാൻ?
0: അല്ലെങ്കിലും ഭാനുമതിക്ക് കാവൽ നിൽക്കാൻ ഇനി ആരാ? പരിചാരകരെ പോലും പിൻവലിച്ച് കാണും.
1: ഇത് വലിയ കഷ്ടമായല്ലോ.
2: ഭാനുമതി, നീ വൃഷാലിയാണ്.
0: ഓ, നീയാണോ?
2: ഭാനുമതി ഈ ഇരുട്ടിൽ തനിച്ച്.
0: ഭാനുമതി ഇരുട്ടിലായില്ലേ? തനിച്ചുമായില്ലേ വൃഷാലി?
2: ഭാനുമതി,
0: നീയിപ്പോ എന്തിനാ വന്നത്? ഓ, നീയെന്ന് ഇനി വിളിക്കാമോ?
2: അതെന്താ, ഇന്നലെ വരെ അങ്ങനെയല്ലേ വിളിച്ചത്?
0: ഇന്നലെ വരെ പോലെയല്ലോ ഇനി അങ്ങോട്ട്.
2: പിന്നെ
0: മഹാറാണിയാകുമെന്ന് കേട്ടു. കുന്തിദേവിയുടെ മൂത്ത മകൻ കർണന്റെ പത്നിയല്ലേ? മകൻ മരിച്ചെങ്കിലും മകന്റെ ഭാര്യയുണ്ടല്ലോ.
2: ഭാനുമതി,
1: അറിഞ്ഞിരുന്നെങ്കിൽ അധികാരത്തിലിരുത്തി ആശ്രിതരായി കഴിയുമായിരുന്നു എന്നല്ലേ പാണ്ഡവരഞ്ചുപേരും കരഞ്ഞു പറഞ്ഞത്? പരിചരിക്കാൻ അവർക്ക് അവസരം നൽകു. ജ്യേഷ്ഠനല്ലേ പോയുള്ളൂ? ജ്യേഷ്ഠപത്നി വൃഷാലി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജ്യേഷ്ഠന് കിട്ടേണ്ട ആദരവ് കൂടി വാങ്ങ്.
2: ഭാനുമതി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: ചരിത്രം, ഹസ്തിനാപുരിയുടെ ചരിത്രം.
0: വളരെ പഴയതൊന്നുമല്ല ഇളയമ്മ കുന്തിദേവിയുടെ ചരിത്രം.
1: പാണ്ഡുമഹാരാജാവിന്റെ മരണശേഷം കുന്തിദേവി മഹാറാണിയായ പോലെ വൃഷാലിക്കും ആവാം.
3: ഒരിക്കലും ആവില്ല. കുന്തിദേവിയല്ല വൃഷാലി.
0: അല്ല, അങ്ങനെയല്ല. അമ്മ എന്ന് വിളിക്ക്. ഭാരതം ഭരിക്കുന്ന മഹാരാജാവിന്റെ അമ്മ മഹാറാണിയെ അമ്മയെന്ന് വിളിക്കാൻ വൃഷാലിക്ക് അധികാരമുള്ളതല്ലേ? അധികമാർക്കും കിട്ടാതെ അധികാരം.
2: അധികാരം, എന്റെ ഭർത്താവിന് നിഷേധിച്ച അധികാരം എനിക്ക് വേണ്ട ഭാനുമതി.
0: വൃഷാലി,
2: അങ്ങനെയും വൃഷാലിയെ മനസ്സിലാക്കിയില്ല അല്ലേ?
0: അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അപ്രതീക്ഷിതമായി കൈവരുമ്പോ ആരുടെ മനസ്സും മാറും?
2: മാറിയേക്കാം, പക്ഷേ വൃഷാലിയെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. അങ്ങ് സംശയിച്ചത് സത്യമാണ്. കുന്തിദേവി വന്നിരുന്നു. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും വാഗ്ദാനമായി തന്നതും സത്യം.

0: പക്ഷേ അത് പ്രഥമപുത്രനോട് ചെയ്ത മഹാ അപരാധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടായിരുന്നില്ല.
1: പിന്നെ
0: മഹാറാണി പദത്തിന് മത്സരിക്കുന്ന ദ്രൗപദിക്കും ബലന്തരയ്ക്കുമിടയിൽ ഒരു സമവായ സ്ഥാനം.
1: വൃഷാലി,
0: ജ്യേഷ്ഠനെ കൊന്നു നേടി അധികാരം വേണ്ടെന്ന് യുധിഷ്ഠിരൻ, നൂറ്റവരെയെല്ലാം കൊന്ന് യുദ്ധം ജയിച്ച ഭീമന് രാജപദവി നൽകി വനവാസത്തിനൊരുങ്ങി യുധിഷ്ഠിരൻ, അധികാരമൊഴിഞ്ഞതിലല്ല, ഭീമൻ രാജാവായാൽ ബലന്ധര മഹാറാണിയാകുമെന്ന വ്യാകുലതയാണ് പാഞ്ചാലിക്ക്. കുടുംബത്തിൽ പുത്രഭാര്യമാരുടെ തർക്കം തീർക്കാൻ ഒരു ക്ഷണം. ഏതിന്റെ പേരിലാണെങ്കിലും വച്ചു നീട്ടിയ പദവികളിലേക്കില്ല വൃഷാലി.
1: വൃഷാലി,
0: അങ്ങയുടെ ഭർത്താവിന്റെ ദാനമാണ് കർണന്റെ ജീവിതം.
2: അഭിമാനം മറക്കരുത് അതൊരിക്കലും.
0: അദ്ദേഹം എന്നും പറയുമായിരുന്നു,
3: ഭാനുമതി, ഭർത്താവിനെ അനുസരിക്കുന്നവൾ തന്നെയാ ഈ വൃഷാലി, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും.

0: ഭാവി തലമുറയ്ക്ക് ഭാരതവർഷം പകർന്നു നൽകിയ മാതൃകാ വനിതാരത്നങ്ങൾ, ത്യാഗത്തിന്റെ, കഥനത്തിന്റെ, നഷ്ടങ്ങളുടെ പ്രതീകങ്ങളായി സ്ത്രീരത്നങ്ങൾ അനവധിയാ. പക്ഷേ കുന്തിദേവിക്ക് എന്ത് പ്രതീകമാണ് കൽപ്പിക്കുക? പെറ്റിട്ട കുഞ്ഞിനെ പേടകത്തിലാക്കി നദിയിലൊഴുക്കിവിട്ട ഒരു സ്ത്രീയെ എന്ത് വിശേഷണം നൽകി ഭാവി ഭാരതത്തിന് മാതൃകയാക്കാൻ സമർപ്പിക്കണം?
1: ഭാനുമതി,
0: നിന്റെ ഭർത്താവിനോട് ചെയ്ത ക്രൂരതയൊന്നും ദുര്യോധനൻ അവരുടെ മക്കളോട് ചെയ്തിട്ടില്ല. വൃഷാലി,
2: ചമ്പാപുരിയിൽ നിന്ന് ഹസ്തിനാപുരിയിലേക്ക് വന്നതു മുതൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് അപമാനങ്ങൾ മാത്രമായിരുന്നു. രാജകുമാരന്മാർക്കൊപ്പം അഭ്യസനം പാടില്ലെന്ന് പറഞ്ഞ് ഗുരു ദ്രോണർ.
0: എന്നിട്ടെന്താ, ഗുരുവിന്റെ അരുമ ശിഷ്യനേക്കാൾ കേമനായി പകരം വീട്ടിയില്ലേ കർണൻ?
2: പഠിച്ച വിദ്യകൾ ഓരോന്നും അജേയതയുടെ അനിഷേധിത ഉറപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് അകം നിറഞ്ഞ് സന്തോഷിക്കാനായില്ല. അപമാനപ്പെടുത്താൻ അഭ്യാസ കാഴ്ചയിലെ മത്സരവേദിയിൽ മറ്റൊരു ഗുരു, കൃപാചാര്യർ.
3: കുലം ചോദിച്ച് തിരിച്ചയച്ചു തേരാളിയുടെ മകൻ, കുതിരലായത്തിൽ കിടക്കേണ്ടവൻ.
2: പുരുഷാരത്തിന്റെ പരിഹാസച്ചിരിയിൽ നെഞ്ച് തകർന്ന് തലകുനിച്ചിറങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല.
0: പുരുഷാരത്തിന്റെ പരിഹാസച്ചിരികളെ അംഗരാജനുള്ള വാഴ്ത്തുപാട്ടായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല.
2: സത്യം, മരണത്തേക്കാൾ ഭയാനകമായ അപമാന കയത്തിൽ നിന്നാണ് ഭാനുമതി അങ്ങയുടെ പതി യുവരാജ സുയോധനൻ രക്ഷിച്ചത്. അതും അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല.
0: ഉപകാരസ്മരണ ഉചിതം തന്നെ. പക്ഷേ ആ ഉപകാരസ്മരണയാണ് വിശാലി നിന്റെ പ്രിയപ്പെട്ട കർണന്റെ ജീവനെടുത്തതും.
2: ഭാനുമതി,
0: യുദ്ധവൃത്താന്തങ്ങൾ അറിയുന്ന പരിചാരകർ പറഞ്ഞറിഞ്ഞതാണ്.
2: എന്ത്?
0: ആചാര്യ ദ്രോണർ തുടങ്ങിയ രാത്രിയുദ്ധം, പാണ്ഡവപക്ഷത്തെ ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഘടോൽക്കജൻ കുരുസൈന്യത്തെ മുച്ചോടും മുടിച്ച് മുന്നേറുമ്പോ കർണനോട് പലരും പറഞ്ഞു ഘടോൽക്കജനെ കൊല്ലാൻ. ആരു പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും ഘടോൽക്കജനെ കൊല്ലാതെ വിട്ടു കർണൻ. ഒടുവിൽ സുയോധനന്റെ ആജ്ഞ അനുസരിച്ച് ആ കാട്ടാളനുമേൽ വൈജയന്തി പ്രയോഗിച്ചു.
2: ഘടോൽക്കജൻ മരിച്ചപ്പോൾ ദുഃഖിക്കാൻ രണ്ടുപേർ മാത്രം. ഒന്ന് ഭീമസേനൻ, അത് സ്വാഭാവികം, മകനല്ലേ. പക്ഷെ രണ്ടാമത് കർണനായിരുന്നു. കൗരവപ്പടയാകെ ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന് കാരണക്കാരനായ കർണൻ വേദനിച്ചു.
0: ആജന്മശത്രുവായ അർജുനനെ വധിക്കാനായി

0: മാറ്റിവെച്ച ദിവ്യാസ്ത്രമായിരുന്നു ഘടോത്കചനുമേൽ പ്രയോഗിച്ചതെന്ന് സുയോധനൻ പിന്നീട് അറിഞ്ഞത് കർണൻ പറഞ്ഞതോ ഇല്ല. ആജ്ഞ അനുസരിക്കുമ്പോൾ സംഭവിക്കുന്നത് അർജുനന്റെ അതിജീവനവും തന്റെ സുനിശ്ചിത നാശവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കർണൻ എന്റെ ഭർത്താവിന് വേണ്ടി
1: ഭാനുമതി.
0: ഒരംഗരാജ്യവും പകരമാവില്ല വൃഷാലി. ആ ത്യാഗത്തിന് മുന്നിൽ ഒരു സിംഹാസനവും സമാശ്വാസമാവില്ല. എനിക്കറിയാമത്.

0: ഗഡോൽഗജന്റെ മരണത്തിൽ കൗരവപ്പടിയെ പോലെ പാണ്ഡവരും സന്തോഷിച്ചെന്ന് കേട്ടു.
1: അതും ശരിയാണ്. ഗഡോൽഗജൻ അർജുനന്റെ ബലിമൃഗമാണെന്ന് ഉദ്ബോധിപ്പിച്ചു കേശവൻ.
0: അങ്ങും കേശവന്റെ ആരാധികയായിരുന്നല്ലോ.
1: തീർച്ചയായും. വസുദേവ കൃഷ്ണനെ കാണാനും കൈകൂപ്പാനും ആഗ്രഹിച്ചിരുന്നു. സന്ധി സംഭാഷണത്തിനെത്തുമ്പോ സദ്യ ഒരുക്കി കാത്തിരുന്നു. സദ്യ കഴിക്കാൻ എത്തിയില്ല. പക്ഷേ പുത്രവധുവിനെ കാണാൻ വന്നു. ലക്ഷ്മണയോടൊപ്പം ഞാനും കണ്ടു കേശവനെ. നിഗൂഢതകളെ സമർത്ഥമായി ഒളിപ്പിക്കുന്ന ആ സ്മിതം ആരാധകരുടെ അനുഭൂതി തന്നെ.
0: ആ അനുഭൂതി അവിശ്വസനീയമാണ്. അല്ലെങ്കിൽ രഥചക്രമുയർത്താൻ ആയുധം താഴെ വെച്ചിറങ്ങി വന്ന അദ്ദേഹത്തിന് നേരെ അസ്ത്രമയക്കാൻ മടിച്ച അർജുനന് ആജ്ഞ കൊടുക്കുമായിരുന്നില്ലല്ലോ.
1: വൃഷാലി, നീ പറഞ്ഞത് ശരിയാണ്. കുലപ്പേരിന്റെ ഒഴിയാബാധയുമായി അപമാനിതനായിക്കൊണ്ടിരിക്കെ കൃപരും ദ്രോണരും ദ്രൗപദിയും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി കേശവൻ തന്നെ അറിയിച്ച സത്യം, കുന്തിദേവിയുടെ മാതൃത്വം, പിന്നെ ഭാരത ചക്രവർത്തി പദം, പ്രലോഭനങ്ങളിൽ വഴങ്ങാത്തപ്പോ പരലോകപ്രാപ്തി, മാനക്കേടിന്റെ അപമൃതിയിൽ പ്രാണൻ പകർന്നവർ തന്നെ പ്രാണനെടുത്തു, അതും അവിശ്വസനീയം.
0: പ്രലോഭനങ്ങൾ കൊണ്ട് ഇളക്കാനാവുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട്. അത് കേശവനും ബോധ്യമായി. പക്ഷേ പ്രിയപ്പെട്ട ഭാനുമതി, അങ്ങിയുടെ ആരാധ്യപുരുഷൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച പ്രലോഭനങ്ങളിൽ കുലദോഷമകറ്റുന്ന കുന്തിദേവിയുടെ ദിവ്യമാതൃത്വവും കുരുപാണ്ഡവരെ ആകെ ആശ്രിതരാക്കിയുള്ള ഭാരതവർഷത്തിന്റെ സിംഹാസനവും മാത്രമായിരുന്നില്ല,
1: പിന്നെ
0: ദ്രൗപദിയുടെ ഭർത്തൃപദം.
1: വൃഷാലി,
0: കരുത്തനായ കർണന്റെ പത്നീപദവും അലങ്കാരവും അഹങ്കാരവും തന്നെ പാഞ്ചാലിക്ക്.
1: വൃഷാലി, നീ
0: ഭാരത സിംഹാസനവും ദ്രുപദ രാജപുത്രിയുടെ പട്ടമഹിഷി സ്ഥാനവും ഉപേക്ഷിച്ചു ദരിദ്രയായ ഈ വൃഷാലിക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ എനിക്ക് വേണ്ടി.
1: കരയാതെ സോദരി, കരയാതെ. ജീവിച്ചിരുന്ന ഭർത്താക്കന്മാരെക്കാൾ ശ്രേഷ്ഠരായി തോന്നുകയാ അവർ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ. പലതും അവർ പറഞ്ഞില്ല ആരോടും. എല്ലാം എല്ലാം ഉള്ളിലൊതുക്കി കഴിഞ്ഞില്ലേ.
0: ഭാനുമതി, ദുശ്ശളെ കണ്ടുവോ നിങ്ങൾ?
1: കണ്ടു. വൈധവ്യം നൽകിയ ഭ്രാതാവിനോട് എന്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നരുതെന്ന് പറയാൻ. പക്ഷേ ദുശ്ശള കരഞ്ഞില്ല. കരയാൻ കണ്ണീരുണ്ടായിരുന്നില്ല എന്റെ അനുജത്തിക്ക്. ചിലത് ചോദിച്ചു എന്നോട്.
0: ചോദ്യങ്ങളോ?
1: അതെ. 105 പേരുടെ ഏക സോദരിയെ വിധവയാക്കിയതിന് നിന്റെ കേശവൻ എന്തായിരുന്നു ന്യായീകരണമെന്ന്.
0: കേശവനോടുള്ള അങ്ങയുടെ ഭക്തി ദുശ്ശളേക്കറിയാമല്ലോ.
1: അറിയാം. ചക്രവ്യൂഹത്തിൽ നിന്നുള്ള പ്രത്യാഗമന വിദ്യ അറിയാത്ത അഭിമന്യുവേ

0: വ്യൂഹം ഭേദിക്കാനയച്ച യുധിഷ്ഠിരന് എന്ത് ശിക്ഷ നൽകി?
1: അതുമാത്രമല്ലോ, പ്രഥമ കൗരവപുത്രനായ ലക്ഷ്മണനെ കൊന്നത് അഭിമന്യുവല്ലേ? അങ്ങയുടെ പ്രിയപുത്രൻ ലക്ഷ്മണൻ, പിന്നെ ദുശാസനന്റെ മകൻ ഭരതനെയും കൊന്നു അർജുനപുത്രൻ.
0: ഭരതലക്ഷ്മണന്മാരെക്കാൾ പ്രിയം കേശവനെന്നും അർജുനപുത്രനായിരിക്കുമല്ലോ. മരുമകനല്ലേ, ഭാരതത്തിന്റെ ഭാവി കിരീടാവകാശി.
1: ദുശ്ശള ദുഃഖിക്കും, വീരചരമമല്ലല്ലോ, ചതിയായിരുന്നില്ലേ? രാത്രി കൃത്രിമമാണെന്നറിയാതെ യുദ്ധസന്നദ്ധനല്ലാതെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴല്ലേ ജയദ്രഥനെ വധിച്ചത്?
0: ഏതു വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഠിയെ കവചമാക്കി ഹുളിയം പെയ്തുകൊണ്ടല്ലേ ഭീഷ്മപിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: ഭാനുമതി, ന്യായപക്ഷവും ധർമ്മപക്ഷവും അന്യായം ചെയ്തവർക്കുള്ള വിശേഷണമല്ലേ കേശവന്റെ ന്യായവാദങ്ങൾ?
0: കേശവനും കണക്കിന് കൊടുത്തു അമ്മ എന്നാണ് അറിഞ്ഞത്. വൃഷാലി, അമ്മ അന്തപുരത്തിലല്ലേ?
2: അതെ, ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട് കുന്തിദേവി.
0: ആശ്വാസം, പാവ അമ്മ. വൃഷാലി, വരൂ, നമുക്കമ്മയെ കാണാം.

0: ആരാണ് കുന്തി? നീ പോയില്ലേ? പോയിക്കൊള്ളാൻ പറഞ്ഞതല്ലേ ഞാൻ?
1: അമ്മേ,
0: മകളെ, ഭാനുമതി
1: കൂടെ വൃഷാലിയും ഉണ്ട്.
0: വൃഷാലി, നീ പോയില്ലേ? അവരുടെ കൂടെയല്ലേ നീ വേണ്ടത്? ഏ, യാത്ര ചോദിക്കാൻ വന്നതാവും അല്ലേ?
1: അമ്മേ,
0: വല്യമ്മ, ഇനി അങ്ങനെ വേണം വിളിക്കാൻ.
1: അമ്മേ, വൃഷാലി.
0: വൃഷാലിയല്ല, ഏടത്തി. ഇനി അങ്ങനെയേ വിളിക്കാവൂ. ഹസ്തിനാപുരത്തിന്റെ മൂത്ത മകൻ സുയോധനനും യുധിഷ്ഠിരനും ഏട്ടൻ കർണനാ.
2: അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. കർണൻ ഇവിടുത്തെ ആശ്രിതനായിരുന്നു, അങ്ങയുടെ മകന്റെ സേവകനായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത ബഹുമതികളൊന്നും ഇനി വേണ്ട. കാരണം അദ്ദേഹത്തിന് അതിഷ്ടമാവില്ല.
0: ജീവിച്ചിരിക്കെ തന്നെ അറിഞ്ഞിരുന്നു എന്നാ കേട്ടത്. കേശവനും കുന്തിയും പറഞ്ഞു രാധേയനല്ല കൗന്ദേയനാണെന്ന്. പക്ഷേ
1: ആ തുറന്നു പറച്ചിലുകളൊക്കെ ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ലല്ലോ അമ്മേ. നമ്മളെ നശിപ്പിക്കാനുള്ള മാർഗം തേടിയതല്ലേ? ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി. അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്. വൃഷാലി, കരയാനല്ലാതെ മറ്റൊന്നും അറിയാതെ ഒരു ചോരക്കുഞ്ഞിനെ നിറഞ്ഞൊഴുകുന്ന നദിയിൽ ഉപേക്ഷിച്ച ക്രൂരതയോളം വരില്ലല്ലോ അത്.

0: രണ്ടും കർണന് തന്നെ. പാവം, എത്രമാത്രം ആത്മസംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും അവൻ. ഒന്ന് തുറന്നു പറയാൻ പോലും ആകാതെ. അമ്മേ, മോളെ വൃഷാലി, പുതിയ പദവികൾ നിനക്ക് തന്നിട്ടാ കർണൻ പോയത്.
1: അമ്മേ, കൗരവസേനാനിയുടെ വിധവ എന്ന പദവി മാത്രം മതി ഈ വൃഷാലിക്ക്.
2: ഭാനുമതി നാടകത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദസാന്നിധ്യം കൗരവമാതാവ് ഗാന്ധാരി, ചന്ദ്രലേഖ മല്ലശ്ശേരി, സുയോധനപത്നി ഭാനുമതി, അശ്വിനി കവണശ്ശേരി, കർണപത്നി വൃഷാലി, സൂര്യ എടവന. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
3: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുത്തൻ പാട്ടുകളിലേക്ക് സ്വാഗതം. ഒത്തിരി അതിമനോഹരങ്ങളായ പുത്തൻ പാട്ടുകളാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യ ഗാനം 2025 പുറത്തിറങ്ങിയ അഭിലാഷം എന്ന സിനിമയിലേതാണ്. ഷംസു സൈബ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, തൻവീർ റാം, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ അതിമനോഹരങ്ങളായ 7 പാട്ടുകളാണുള്ളത്. 7 പാട്ടുകളും പ്രേക്ഷകർ ഏറ്റെടുത്തവയാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ പുത്തൻ പാട്ടുകൾ ആരംഭിക്കാം. ഷർഫു വരികൾ എഴുതി, ശ്രീഹരി കെ നായർ ഈണം കൊടുത്ത്, ശ്രീഹരിയോടൊപ്പം അഭിജിത് ദാമോദരൻ, അമൽ സി അജിത്, വൈഷ്ണവ് കൃഷ്ണ എന്നിവർ ആലപിച്ച തട്ടത്തില്, തക്കത്തില്, തന്നിട്ട് പോയതെന്ത്, തഞ്ചത്തില് എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുത്തൻപാട്ടുകളുടെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. അതിമനോഹരമായ ഒരു പാട്ട് ആസ്വദിച്ചു. അടുത്തതായി ഫീനിക്സ് എന്ന സിനിമയിലെ ഗാനമാണ് ഇന്നും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ആ മനോഹര ഗാനം. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും. കപിൽ കപിലനും ചിത്രയും ചേർന്നാണ് പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് CS Sam. നമ്മളെ എല്ലാവരെയും കണ്ണീരണിയിച്ച സിനിമയായിരുന്നു ഫീനിക്സ്. വിഷ്ണുഭരതന്റെ സംവിധാനത്തിൽ ചന്തുനാഥ്, അജു വർഗീസ്, അനൂപ് മേനോൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. ആ സിനിമയുടെ കഥയും ഗാനരംഗങ്ങളുമെല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലോർത്തെടുക്കാം എന്നിലെ പുഞ്ചിരി നീയും എന്ന ഗാനത്തിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പുത്തൻ പാട്ടുകളിൽ അടുത്തതായി നമുക്ക് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ആര്യൻ വിജയാണ് സംവിധാനം ചെയ്തത്. ഗിന്നസ് പക്രു വേറിട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിൽ നിന്നും കണ്ണോട് കണ്ണിൽ കാത്തിരുന്നു പണ്ടേ എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിനു വേണ്ടി അജീഷ് ദാസൻ വരികൾ എഴുതി ആനന്ദ് മധുസൂദനൻ ഈണം പകർന്നു.

റേഡിയോ മലബാറിലൂടെ പുത്തൻ പാട്ടുകൾ തുടരുന്നു. അടുത്ത ഗാനം മുഗൾ പരപ്പ് എന്ന സിനിമയിലേതാണ്. 2023 സിബി പടിയറ സംവിധാനം ചെയ്ത് പ്രമോദ് സാർ

ജോജി തോമസ്, അലൻ വർഗീസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ മത്തായി സുനിൽ ആലപിച്ച അക്കാണും പൊങ്ങിയിരിക്കണ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ജെ പി തവറൂലിന്റെ വരികൾക്ക് ജോജി തോമസ് ആണ് ഈണം കൊടുത്തത്.

റൊണാൾഡോ ചിത്രം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. റിനോയ് കല്ലൂരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ലാൽ, ഇന്ദ്രൻസ് എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ 4 ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ കെ എസ് ചിത്ര, സൂരജ് സന്തോഷ്, അശ്വിൻ വിജയ്, ലാൽ കൃഷ്ണ, അരുൺ അശോക് എന്നിവർ ചേർന്ന് പാടിയ മേലെ മാനത്തു നീ മടിയിൽ എന്ന ഗാനം കേൾക്കാം. ജോപോളിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് ദീപക് രവി.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. മലബാറിന്റെ മധുരസ്വരം. പുത്തൻ പാട്ടുകളിൽ 2018 പുറത്തിറങ്ങിയ കാമുകി എന്ന സിനിമയിൽ നിന്നുമുള്ള അതിമനോഹര ഗാനം. സൗഹൃദത്തിന്റെ ഇഴകൾ ചേർത്ത് വെച്ച ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണനാണ്. ഗോപി സുന്ദർ ഈണം കൊടുത്ത്, മിഥുൻ ജയരാജ്, സിതാര കൃഷ്ണകുമാർ എന്നിവരാണ് പാടിയിട്ടുള്ളത്. അസ്കർ അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തത് എസ് ബിനുവാണ്. 2018 കാലഘട്ടങ്ങളിൽ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ഒരു ചിത്രമായിരുന്നു കാമുകി. അതിലെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഗാനം തന്നെയാവട്ടെ പുത്തൻപാട്ടുകളിൽ അടുത്തതായി.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ സിനിമകളിലെ പാട്ടുകളുമായി റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടുകളിൽ അടുത്തതായി നിങ്ങളെ കാത്തിരിക്കുന്നത് ശിവഹരി വർമ്മ ആലപിച്ച ലാൽ ജോസ് സംവിധാനം ചെയ്ത മ്യാവൂ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്.

സ്വാഗതം. അടുത്തതായി പുത്തൻ പാട്ടുകളിലൂടെ മൂന്നാം നമ്പരം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. 2025 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി ജോഷിയല്ലത്ത് വരികൾ എഴുതി സംഗീതം നൽകി ആവണി മൽഹാർ ആലപിച്ച ഗാനം കല്യാണപ്പെണ്ണെ സുന്ദരി പെണ്ണെ ഇന്നെന്തിത്തരന്നാണം

പ്രിയപ്പെട്ടവരെ, അടുത്ത ഗാനം പുത്തൻ പാട്ടുകളിൽ ബാഡ് ബോയ്സ് എന്ന സിനിമയിൽ നിന്നും ആവട്ടെ. 2024 ഒമർ ലുലു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ആരാധ്യ ആൻഡ് ഷീലു എബ്രഹാം തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിലെ എല്ലാ ഗാനങ്ങളും ഏവരും ഏറ്റെടുത്തവയാണ്. നമുക്ക് എസ് എം കോയ, ബി കെ ഹരിനാരായണൻ എന്നിവർ ചേർന്ന് വരികളെഴുതി വില്യം ഫ്രാൻസിസ് ഈണം കൊടുത്ത് വിനീത് ശ്രീനിവാസനും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ആരംഭം തുളുമ്പും ചെന്തളിർമുഖം.

അടുത്തതായി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സായികുമാർ, മാമുക്കോയ, ലാലു അലക്സ്, സുരാജ് വെഞ്ഞാറമൂട്, മധു, ശാരദ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രത്തിൽ മനോഹരങ്ങളായ ഒത്തിരി ഗാനങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത് സംവിധായകൻ തന്നെ വരികളെഴുതി ഈണം കൊടുത്ത് ചിത്രപാടിയ ആ ഗാനമാണ് കാറ്റും നിന്റെ പാട്ടും ഒരേ രാഗത്തിൽ ഒരേ താളത്തിൽ.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പുത്തൻ പാട്ടുകളിൽ പുതുപുത്തൻ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി കൊടുക്ക എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. 2022 ബിലഹരി കെ രാജാണ് സംവിധാനം ചെയ്തത്. ഷൈൻ ടോം ചാക്കോ, സ്വാസിക, ദുർഗാകൃഷ്ണ, അജു വർഗീസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അടിപൊളിയായിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ ടിറ്റോപ്പി തങ്കച്ചൻ വരികൾ എഴുതി, ഭൂമി ഈണം കൊടുത്ത് സിത് ശ്രീറാം, ഭൂമി എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, മാരൻ മറുകിൽ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. മലബാറിന്റെ പാട്ടുപെട്ടിയിലൂടെ പുത്തൻ പാട്ടുകൾ കാതോരം എത്തുകയാണ്. അടുത്ത ഗാനം 19th നൂറ്റാണ്ട് എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. വിനയൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അതിമനോഹരങ്ങളായ 5 പാട്ടുകളുണ്ട്. ഇതിൽ നിന്നും ഇപ്പോൾ റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, കെ എസ് ഹരിശങ്കർ, മൃദുല വാര്യർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. മയിൽപീലി ഇളകുന്നു.

റേഡിയോ മലബാറിൽ ഇത് പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിതേ ഒരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. അത് 2025 പുറത്തിറങ്ങിയ മുട്ടുവൻ തുറക്കപ്പെടും എന്ന സിനിമയിലേത് തന്നെയാവട്ടെ, ഈ ചിത്രത്തിൽ ഒരേയൊരു ഗാനം മാത്രമേ ഉള്ളൂ. അത് ഹരിചരൺ ശേഷാദ്രി പാടിയ വെയിൽ ഒരു കുളിർ പെയ്യുമ്പോൾ എന്ന ഗാനമാണ്. ബിനോദ് ചക്രപാണി വരികളെഴുതി അദ്ദേഹം തന്നെയാണ് ഈണം കൊടുത്തത്.

പുത്തൻപാട്ടുകളിലൂടെ ചില ചില മനോഹര ഗാനങ്ങൾ നമ്മൾ ഇന്ന് ആസ്വദിച്ചു. പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്ര ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 8, ഹിജ്റാവർഷം 1447, മുഹറം 6, ശകവർഷം 1948, ആഷാഢം 1, 2026 ജൂൺ 22, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡ്.